0: As Vallavan Senthil Kumar stormed into the final of the PSA Budapest Squash Open after a thrilling 3-2 victory over compatriot Veer Chotarani in the semi-finals last night. Indian women's hockey team ended FIH World Cup campaign with a historic 3-1 win over higher-ranked Germany in the fifth-place classification match at Amstelveen, Netherlands, yesterday. The India Meteorological Department has issued an orange color warning for heavy to very heavy rainfall along with thunderstorms and lightning over Odisha and Bihar today. The IMD has forecast heavy rainfall over Chhattisgarh, East Madhya Pradesh, East Uttar Pradesh and Jharkhand during the day. Similar conditions are predicted over Andaman and Nicobar Islands, Andhra Pradesh, North Interior Karnataka, Odisha, Tamil Nadu, Puducherry, Karaikal and Uttarakhand during the same period. And now for a look at today's newspapers, it's over to Tanvi Khurana.
1: Thank you, Nishit. Nepal flood toll hits close to 400 as rescue work in top gear is the headline carried by all the leading dailies. Centre steps up efforts to bring back Indians stranded in Nepal, says a report in the Asian Age. Prime Minister heads to Uzbekistan SEO summit. Key bilateral talks likely, says the top story in Hindustan Times. Four Naga civilians killed in Manipur ambush, reports the Tribune. 18th BRICS summit set for 12th and 13th of September, says Ministry of External Affairs, according to the Statesman. IPO flood puts appetite to the test as 4.62 lakh crore pipeline bills, says a report in Financial Express. FPIs keep going in August in select picks, reports the Economic Times. And finally, wait for a US green card could stretch to 179 years, writes the Times of India. And with that, it's back to you, Nishit.
0: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Death toll in devastating Nepal-Tibet flash floods rises to 392, while 1,468 people remain missing on both sides of the border. Centre steps up efforts to bring back Indians stranded in Nepal. World's largest financial inclusion initiative, Pradhan Mantri Jan Dhan Yojana, completes 12 years today. Festival of Raksha Bandhan being celebrated across the country. 57-day-long annual Amarnath Yatra to conclude in Jammu and Kashmir. Finance Minister Nirmala Sitharaman to be on a 6-day visit to US beginning today. And Indian Grandmaster R. Pragyanandan creates history, becomes the first Indian to win Grand Chess Tour. For details of these stories and more, log on to our website newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നോവൽ സഞ്ചാരം.
3: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: ഖദീജ ഒരു ഉയർന്ന ചിരവിന്മേൽ കാൽ കവച്ചു വെച്ചിരുന്ന് നാളികേരം ചിരകുകയാണ്. കൂട്ടത്തിൽ മകളെ ശാസിക്കുന്നുമുണ്ട്. ആ തിജൊന്ന് നീക്കുവലാലേ, ഇച്ചിരി ഉപ്പിങ്ങട്ടെടുത്തോ. ജ് ആ കഞ്ഞിക്കൈയില് എവിടാ വച്ചെടുക്കണേ? ആഗതരെ കണ്ടപ്പോൾ അവൾ ചിരവയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, കടന്നു കുത്രിക്ക്. കടുപ്പത്തിലൊരു ആപ്പ് കാട്ടിക്ക ഖദീജയെ. ഖദീജയ്ക്ക് ധൃതിയായി. തീ ഇളക്കി കത്തിച്ചു. ഗ്ലാസ് കഴുകി. പ്ലേറ്റുകൾ ശബ്ദിച്ചു. അടുപ്പത്തെ വെള്ളത്തിലിട്ട മുക്കാല് റെഡി റെഡി എന്ന് പറയാനും തുടങ്ങി. 5 നിമിഷത്തിനുള്ളിൽ പുക പറക്കുന്ന കാപ്പിയും പത്തിരിയും മുമ്പിൽ കൊണ്ടുവന്നു വെച്ച് ഖദീജ മന്ദസ്മിതം തൂകി നിന്നു. ഇനി ആ കാശ് ഇങ്ങോട്ട് തന്നാൽ മതി എന്ന ഭാവത്തിൽ. എന്തിരുത്ത ഖദീജെ ഭർത്താനോക്കേ. പത്തിരി പൊട്ടിച്ചു വായിലിട്ട് പുക ഊതി പറപ്പിച്ചുകൊണ്ട് മരക്കാർ ചോദിച്ചു, എന്തിരുത്ത മരക്കാർക്ക ഒക്കെ മോശം. അനക്കെന്താ ഇപ്പോ ഇത്തിര ഒരു മോശം വന്ന്? ചെറിയൊരു കൺവെട്ടിക്കലോടെയാണ് ഹസൻ അത് ചോദിച്ചത്. നമ്മുടെ കഥയൊക്കെ ഇങ്ങക്കറിയൂലേ. ഈ 5 പിഞ്ചു പൈതങ്ങളെയും വെച്ച് നമ്മൾ പെടുന്ന പാട് അള്ളാക്കറിയാം. വിഷാദപൂർണമായ സ്വരത്തിൽ അത് പറഞ്ഞിട്ട് ഖദീജ ഉടുതുണിയുടെ നീണ്ടുകിടക്കുന്ന കോന്ത പിടിച്ച് ഒന്ന് കണ്ണൊപ്പി. അവളുടെ അരയിൽ തൂങ്ങിയാടുന്ന കൊച്ചു പണസഞ്ചി അപ്പോൾ ഹസൻ കാണുകയും ചെയ്തു. അവൻ ചോദിച്ചു,
5: പെരുന്നാച്ചോറ് വെച്ച് പള്ള പോലല്ലേ അൻ്റെ തഞ്ച് ബീർത്തെടുക്കണേ? എന്നിട്ടാ അനക്കിപ്പ കഷ്ടം എന്ന് പറയുന്നത്?
4: നിങ്ങളെന്തോ പറയുന്നേ.

0: ഭോജരാജാവായ തമ്പിരാൻ കഴിച്ചൂട്ടുണ്ട്. ഓലയുടെ ബാപ്പ ഉണ്ടായിരുന്നപ്പം ആ സ്ത്രീയുടെ തൊണ്ട ഇടറിപ്പോയി. ജക്കഥയൊക്കെ വിട്, ഒരു പത്തിരിയും പാടെ കൊണ്ടുവാ. അവൾ അടുക്കളയിലേക്ക് ഓടി ഓരോ പത്തിരി കൂടി കൊണ്ടുവന്നു വെച്ചു. എന്നിട്ട് വീണ്ടും തൻ്റെ ജീവിത ദുഃഖങ്ങളെപ്പറ്റി പറയാനും തുടങ്ങി. ഖദീജയ്ക്ക് അവിടെ 10 കൊല്ലത്തെ പരിചയമുണ്ട്. അവളുടെ സ്വദേശം ചാലിയമാണ്. ഒരു ചെറുകിട സുന്ദരിയായി അവിടെ കഴിഞ്ഞുകൂടുന്ന കാലം മുതൽക്കേ മരക്കാർ അവളെ അറിയും. പരൽമീൻ ചാടുന്നതുപോലെയുള്ള അവളുടെ കണ്ണീർ അന്ന് മരക്കാരെ സ്വൽപ്പം കമ്പം പിടിപ്പിക്കുകയും ഉണ്ടായി. പക്ഷേ ആ കമ്പം വളരാൻ ഇടകിട്ടിയില്ല. അതിനു മുമ്പേ തന്നെ ആലിക്കുട്ടി അവളെ കല്ലായിലേക്ക് കെട്ടിക്കൊണ്ടുപോന്നു. ആലിക്കുട്ടിക്കും പണി മരച്ചാപ്പയിൽ തന്നെ. അങ്ങനെ സഹപ്രവർത്തകന്റെ വീടരായിത്തീർന്ന അവളെക്കുറിച്ചുണ്ടായ കമ്പം മരക്കാർ മനഃപൂർവ്വം വിസ്മരിച്ചു. പൊയേലു തുള്ളുന്ന മീനൊക്കെ ഞമ്മടെ ബായയിൽ കുടുങ്ങും എന്ന് നനച്ചൂടല്ലോ എന്നൊരു തത്വജ്ഞാനവും തുണയ്ക്കെത്തി. അതിനുശേഷവും പലതവണ മരക്കാർ അവളെ കണ്ടിട്ടുണ്ട്. കാച്ചിയും അരഞ്ഞാണും കസവുതട്ടനും ചിറ്റും ഏലസും മുത്തുമണിമാലയുമൊക്കെ അണിഞ്ഞ് ആലിക്കുട്ടിയുടെ വീടരായി. അവൾ കല്ലായിൽ കിടന്നൊന്നു വിലസി. അവൾ നടന്നു പോകുന്ന വഴിക്കെല്ലാം ഇലഞ്ഞിപ്പൂ തൈലത്തിൻ്റെ മണം തങ്ങി നിന്നു. അക്കാലം മരക്കാർക്ക് ഓർമ്മയുണ്ട്. അന്ന് ഒരു ശെമ്പകപ്പൂവ് തന്നെയായിരുന്നു. പിന്നെ അവളൊന്ന് പെറ്റു, പിന്നെയും പെറ്റു. ഒന്ന് ഒരു പെണ്ണും ഒരാണും. ആ കുടുംബം രൂപപ്പെട്ടു വരികയായിരുന്നു. പെട്ടെന്നാണ് ആപത്ത് വന്നുപെട്ടത്. മരത്തടി വീണ് ആലിക്കുട്ടിയുടെ മുതു ഒടിഞ്ഞുപോയി. ആസ്പത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും മരണവും കഴിഞ്ഞു. ആ കുടുംബത്തിൻ്റെ നടുവും അതോടെ ഒടിഞ്ഞു. മൂപ്പൻ കുറച്ച് ദിവസത്തെ ചെലവിനുള്ള വക കൊടുത്തു. അത് തീർന്നപ്പോൾ പിന്നെ എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതായി. 2 കുട്ടികളെ പുലർത്തണമല്ലോ. ചാലിയത്തേക്ക് മടങ്ങിപ്പോയിട്ട് വിശേഷമൊന്നുമില്ല.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. സിനിമയുടെ തിരശ്ശീലയിൽ ചിലപ്പോൾ മറ്റൊരങ്ങുകൂടി ഒരുങ്ങാറുണ്ട്. കഥാപാത്രങ്ങൾ തന്നെ അഭിനേതാക്കളായി മാറി നാടകവും ബാലയും നൃത്തവും പാട്ടും ഒക്കെയായി വേദിയിൽ നിറയുന്ന മനോഹര നിമിഷങ്ങൾ. സിനിമയ്ക്കുള്ളിൽ ഒരുങ്ങിയ ആ കൊച്ചുവേദികളിലെ ചില പാട്ടുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? സ്മൃതിമധുരത്തിൽ ആദ്യം സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനം നമുക്ക് കേൾക്കാം. പാടിയ ദേശുദാസും പീലിയിലെ. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: ഇനി നമുക്ക് ഒരു പൈങ്കിളി കഥ എന്ന ചിത്രത്തിന് വേണ്ടി വേണു നാഗവള്ളി, ബാലചന്ദ്ര മേനോൻ, ഭരത് ഗോപി, സിന്ധു എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

0: ഇനി രണ്ടുപേർ മാത്രം മംഗളം.
1: പ്രേക്ഷകളെ, സിനിമയ്ക്കുള്ളിലെ നാടകരംഗങ്ങൾ ദൃശ്യമാകുന്ന രണ്ടു ഗാനങ്ങളാണ് നാം ഇപ്പോൾ സ്മൃതി മധുരത്തിലൂടെ കേട്ടത്. ആകാശവാണി
2: യോഗ സൗഖ്യം.
3: ഇന്ന് ഈ പരിപാടിയിൽ പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
4: പവനൻ എന്നാൽ വായു. വായുവിനെ മുക്തമാക്കുന്ന സഹായിക്കുന്ന ആസനമാണ് പവനമുക്താസനം. ചെയ്യുന്ന വിധം: മലർന്നു കിടക്കുക, വിശ്രമിക്കുക, ശരീരവും മനസ്സും ആസനം ചെയ്യുവാൻ തയ്യാറാകുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക, വലതുകാൽ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് കണങ്കാലിന് താഴെ വയ്ക്കുക, ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തി നെറ്റി മടക്കിയ കാൽമുട്ടിൽ മുട്ടിക്കുക. കുറച്ചു നേരം ഈ നില തുടരുക. തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുക, കാലുകളും കൈകളും പൂർവ്വസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം 5-6 തവണ ആവർത്തിച്ചതിന് ശേഷം ഇടതുകാലും ഇതുപോലെ തന്നെ ചെയ്യുക. തുടക്കത്തിൽ ഓരോ കാലും, അതിനുശേഷം രണ്ടു കാലും ഒരുപോലെ ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ഈ ആസനത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിശോധിക്കാം. 1, കാലുയർത്തുക. 2, കാല് മടക്കുക. 3, കൈകൊണ്ട് മടങ്ങിയിരിക്കുന്ന കാലിന്റെ മടമ്പിൽ പിടിക്കുക. 4, ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക. 5, കുറച്ചു കഴിഞ്ഞ് ശ്വാസം

0: ആസം വിട്ടുകൊണ്ട് തല താഴ്ത്തി തറയിൽ വയ്ക്കുക. ആറ്, കൈകൾ വിട്ട് നിലത്ത് വയ്ക്കുക. ഏഴ്, കാലുകൾ ഉയർത്തുക. എട്ട്, കാലുകൾ താഴ്ത്തി വന്ന രീതിയിൽ തന്നെ തിരിച്ചുകൊണ്ട് വയ്ക്കുക. പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വാസം പുറത്തുവിട്ടാണ് സാധാരണ നാം എല്ലാവരും പരിശീലിക്കുന്നത്. പക്ഷേ പവനമുക്താസനത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്ന രീതി കൂടി നമുക്ക് പരിചയപ്പെടാം. മലർന്നു കിടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കാൽ ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് ശ്വാസം ഉള്ളിൽ തന്നെ നിലനിർത്തി, അതായത് കുംഭകാവസ്ഥയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തല ഉയർത്തി കാലിൽ മുട്ടിക്കുക. ശ്വാസം വിടണമെന്ന് തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് തല പൂർവസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം ശ്വാസം ഉള്ളിൽ നിർത്തി പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വസന വ്യവസ്ഥയെ സഹായിക്കുന്ന ഡയഫ്രം നന്നായി പ്രവർത്തിക്കുന്നു. ആമാശയത്തിലെ വായുവിനെ ശാരീരിക അവസ്ഥ അനുസരിച്ച് പുറന്തള്ളാൻ സഹായിക്കുന്നു. പവനമുക്താസനത്തിന്റെ വ്യത്യസ്തങ്ങളായ ചില മുറകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. കാലുകൾ മടക്കി പവനമുക്താസനത്തിൽ എത്തിയതിനു ശേഷം മുമ്പോട്ടും പുറകോട്ടും ശരീരത്തെ ചലിപ്പിക്കുക, വശങ്ങളിലേക്ക് ശരീരത്തെ ഉരുട്ടുക. ഇപ്രകാരം ചെയ്യുന്നത് വഴി നട്ടലിനും വാരിയലിനും നല്ല മസാജ് കിട്ടുകയും അവിടെയുള്ള വായു സഞ്ചാരം സുഗമമാവുകയും ചെയ്യുന്നു. ഒപ്പം അരക്കെട്ട് ബലപ്പെടും. പവനമുക്താസനം പ്രാണമയ കോശങ്ങളെ ബലപ്പെടുത്തുന്നു. പ്രാണൻ ജീവന്റെ ആധാരശിലയാണ്. യോഗയും പ്രാണനും ഒന്നു തന്നെയാണ്.
1: പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഓവർ ആക്റ്റീവ് ബ്ലാഡർ ഒരു കോമൺ പ്രോബ്ലം ആണ്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കായംകുളം കെയർവെൽ ഫാമിലി ക്ലിനിക്കിൽ നിന്നും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ ബാലൻപിള്ള. ഓവർ ആക്റ്റീവ് ബ്ലാഡറിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഡോക്ടർ?
5: മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ് അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ കോസ് എന്താണെന്ന് മനസ്സിലാക്കിയാലും നമുക്ക് അത് ട്രീറ്റ് ചെയ്തിട്ട് OAB മാറ്റാനും പറ്റും.
4: ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന കണ്ടീഷനെ പറ്റി ഇത്രയും വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി ഡോക്ടർ. പബ്ലിക് അവയർനെസ് ഇനിഷ്യേറ്റീവ് ഫോർ ബ്ലാഡർ ഹെൽത്ത്.
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
8: യേശുദാസും പി സുശീലയും പാടിയ ഗാനം അഷ്ടമി രോഹിണി എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് MK അർജുനൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നു പോവുകയാണല്ലോ നമ്മൾ. സത്യാഗ്രഹ സമരത്തിന് ഇന്ത്യക്കാരുടേതെന്നതുപോലെ ഇംഗ്ലീഷുകാരുടെയും സഹായം ഗാന്ധിജിക്കും ഇന്ത്യക്കാർക്കും ലഭിച്ചിരുന്നു. അതിൽ ഉന്നതസ്ഥാനീയരായ ചിലരും ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കൊടിയ മർദ്ദന നടപടികളും ഇന്ത്യക്കാരുടെ തളരാത്ത ആത്മവിശ്വാസവും തമ്മിൽ സമരം ചെയ്തുകൊണ്ടേയിരുന്നു. അത് എങ്ങനെ പുരോഗമിച്ചു എന്ന് നമുക്ക് നോക്കാം. ഇത്തവണ ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങി വന്ന നിവേദക സംഘം നല്ല വർത്തമാനങ്ങളല്ല കൊണ്ടുവന്നത്. എന്നാൽ ആഫിയൽ പ്രഭുവുമായി ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ എന്ത് തീരുമാനങ്ങളാണ് എടുക്കുക എന്നതിനെപ്പറ്റി ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഞങ്ങളുടെ കൂടെ ആരൊക്കെ അവസാനം വരെ നിൽക്കുമെന്ന് എനിക്കറിയാം. ഇപ്പോഴേക്ക് സത്യാഗ്രഹത്തെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ സാർവലൗകികതയും വൈശിഷ്ട്യവും എനിക്ക് തന്നെ ബോധ്യമാക്കി തന്നു. അതുകൊണ്ട് എനിക്ക് തികച്ചും സമാധാനമായിരുന്നു. സത്യാഗ്രഹത്തിൻ്റെ ഉത്കൃഷ്ടത വെളിവാക്കുവാൻ

വേണ്ടിയാണ് ഹിന്ദ് സ്വരാജ് എഴുതിയത്. അതിൻ്റെ ഫലത്തിന്മേൽ എനിക്കുള്ള വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ ഒരു മാനദണ്ഡമാണ് ആ ഗ്രന്ഥം. ഞങ്ങളുടെ ഭാഗത്തുള്ള ഭടന്മാരുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേവലം അശ്രദ്ധനായിരുന്നു. എന്നാൽ പണത്തെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയില്ലാതിരുന്നില്ല. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സമരം പണമില്ലാതെ നടത്തുക ബുദ്ധിമുട്ട് തന്നെയാണ്. പണമില്ലാതെ ഒരു സമരം നടത്തുവാൻ കഴിയുമെന്നും പണം പലപ്പോഴും ധാർമ്മിക സമരത്തെ അശുദ്ധമാക്കുമെന്നും ഈശ്വരൻ സത്യാഗ്രഹിക്കോ ഒരു മുമുക്ഷുവിനോ അയാളുടെ അത്യാവശ്യത്തിൽ കവിഞ്ഞ് യാതൊന്നും കൊടുക്കുകയില്ലെന്നും ഞാനിന്ന് സ്പഷ്ടമായി മനസ്സിലാക്കുന്നത് പോലെ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ എനിക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം അന്നും എന്നെ കൈവെടിഞ്ഞില്ല. മാത്രമല്ല എന്നെ നിരാശയാകുന്ന ചെളിക്കുണ്ടിൽ നിന്ന് കരകയറ്റുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ കപ്പലിറങ്ങിയപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് എനിക്ക് ഇന്ത്യക്കാരോട് ഞങ്ങളുടെ ഉദ്യമം പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വന്നുവെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഈശ്വരൻ എന്നെ പണം സംബന്ധിച്ച ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിച്ചു. ഞാൻ കേപ് ടൗണിൽ കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു കമ്പി സന്ദേശം കിട്ടി. രത്തൻ ജംഷഡ്ജി ടാറ്റ സത്യാഗ്രഹ ഫണ്ടിലേക്ക് 25,000 rupees സംഭാവന ചെയ്തിരിക്കുന്നു എന്ന്. എന്നാൽ ഇതിനോ ഒരു വലിയ ധനസംഭാവനയ്ക്ക് തന്നെയോ സത്യാഗ്രഹ സമരത്തെ ആത്മശുദ്ധീകരണത്തിലും ആത്മവിശ്വാസത്തിലും അടങ്ങിയിരിക്കുന്ന സത്യാഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സത്സ്വഭാവത്തിൻ്റെ രൂപത്തിലുള്ള മൂലധനമില്ലാത്ത സത്യാഗ്രഹ സമരം സാധ്യമല്ല. താമസക്കാരില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു മനോഹര സൗധം എങ്ങനെ നശിച്ചു പോകുന്നത് പോലെ കാണപ്പെടുന്നുവോ അതുപോലെ തന്നെയാണ് എല്ലാ ഭൗതിക സമ്പത്തുമുണ്ടെങ്കിലും സത്സ്വഭാവമില്ലാത്ത ഒരു മനുഷ്യൻ കാണപ്പെടുന്നത്. സമരം എത്രകാലം നിലനിൽക്കുമെന്ന് പറയുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് സത്യാഗ്രഹികൾക്ക് മനസ്സിലായി. ഒരിഞ്ചു സ്ഥലം പോലും വിട്ടുകൊടുക്കുകയില്ല എന്ന് ദൃഢവ്രതമെടുത്ത ബോവർ ജനറൽമാർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മരണം വരെയോ വിജയം വരെയോ സമരം ചെയ്യാൻ പ്രതിജ്ഞ ചെയ്ത സത്യാഗ്രഹികളും. ഉറുമ്പുകളും അനേകായിരം ഉറുമ്പുകളെ ഓരോ കാലടിയിലെയും ചവിട്ടിയരയ്ക്കുവാൻ കഴിയുന്ന ആനയും തമ്മിലുള്ള ഒരു യുദ്ധം പോലെയായിരുന്നു അത്. സത്യാഗ്രഹികൾക്ക് സത്യാഗ്രഹത്തിന് ഒരു കാലാതിർത്തി വയ്ക്കുവാൻ നിവൃത്തിയില്ല. അവർക്ക് സമരം തന്നെ ഒരു വിജയമത്രേ. സമരം ചെയ്യുക എന്നു വെച്ചാൽ അവർക്ക് ജയിൽവാസമെന്നോ നാടുകടത്തലെന്നോ ആണർത്ഥം. എന്നാൽ ഈ കാലത്ത് അവരുടെ കുടുംബങ്ങളുടെ കാര്യമോ? എപ്പോഴും ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ആരും ജോലിക്കെടുക്കില്ല. പിന്നെ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ അയാൾ എങ്ങനെയാണ് തന്നെയും കുടുംബത്തെയും പുലർത്തുക? എവിടെ താമസിക്കും? എവിടെന്ന് വീട് വാടക വീട്ടും? ഒരു സത്യാഗ്രഹിക്ക് പോലും നിത്യവും ഭക്ഷണമില്ലാത്തത് കൊണ്ട് മനോവേദന തോന്നുന്നുവെങ്കിൽ അത് ക്ഷന്തവ്യമാണ്. തങ്ങൾ അനുഭവിക്കുന്ന പട്ടിണിയിലേക്ക് തങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളവരെയും ഏറ്റവും പ്രിയപ്പെട്ടവരെയും തള്ളിയിടുവാൻ നിർബന്ധിതരായിട്ടുകൂടി സമരം ചെയ്യുന്നവർ ഈ ലോകത്തിൽ അധികമുണ്ടായിരിക്കില്ല. ഇതുവരെ ജയിലിലേക്ക് പോകുന്ന സത്യാഗ്രഹികളുടെ കുടുംബങ്ങളെ നിലനിർത്തിപ്പോന്നത് അവരുടെ ആവശ്യമനുസരിച്ച് മാസം തോറും പണമായി കൊടുത്തുവന്ന അലവൻസ് കൊണ്ടാണ്. എല്ലാവർക്കും തുല്യമായ സംഖ്യ കൊടുത്താൽ മതിയാകുകയില്ല. തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തോടുകൂടിയ ഒരു സത്യാഗ്രഹിയെ കുടുംബസംബന്ധികളായ യാതൊരു ചുമതലയുമില്ലാത്ത ഒരു ബ്രഹ്മചാരിയോടൊപ്പം കരുതുക വയ്യ. തങ്ങളുടെ സൈന്യത്തിലേക്ക് ബ്രഹ്മചാരികളെ മാത്രം എടുക്കുക എന്നതും സാധ്യമല്ല. ഓരോ കുടുംബത്തോടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും ചുരുങ്ങിയ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചറിഞ്ഞ് അതനുസരിച്ചുള്ള സംഖ്യ വീതിച്ചു കൊടുക്കുക എന്നതാണ് സാധാരണമായി കൈക്കൊണ്ട തത്വം. സത്യസന്ധന്മാരാണെങ്കിലും ഒരു പ്രത്യേകതരം ജീവിതം നയിച്ചു പോകുന്ന മറ്റു ചിലർ സ്വാഭാവികമായി തങ്ങളുടെ ജീവിതരീതിയെ ഉയർത്തുവാനുള്ളതാണ് ഈ സഹായമെന്ന് പ്രതീക്ഷിച്ചു. ഈ നിലയ്ക്കാണെങ്കിൽ സമരം അധികകാലം നടത്തുവാൻ കഴിയില്ല എന്ന് ഞാൻ കണ്ടു. കൂടുതൽ അർഹിക്കുന്നവരോട് അനീതി കാട്ടുകയും എന്തും കാട്ടാൻ മടിയില്ലാത്തവർ അത് തട്ടിയെടുക്കുകയും ചെയ്യുക എന്ന അപകടം എപ്പോഴുമുണ്ടായി. ഈ ബുദ്ധിമുട്ടിന് ഒരൊറ്റ നിവൃത്തി മാർഗമേ ഉണ്ടായിരുള്ളൂ. അതായത് എല്ലാ കുടുംബങ്ങളെയും ഒരൊറ്റ ദിക്കിൽ പാർപ്പിക്കുകയും അവരെല്ലാം പരസ്പരം സഹായിക്കുന്ന ഒരു സംഘത്തിലെ അംഗങ്ങളാവുകയും ചെയ്യുക. അങ്ങനെയായാൽ ചതിക്ക് സൗകര്യമില്ല, ആരോടും അനീതി കാണിക്കലുമില്ല, പൊതുഫണ്ടിനെ സംരക്ഷിക്കാനും കഴിയും.

0: സത്യാഗ്രഹികളുടെ കുടുംബങ്ങളെ പരസ്പരം രഞ്ജിപ്പോടുകൂടി പുതിയൊരു ലഘുജീവിതം നയിക്കുവാൻ ശീലിപ്പിക്കുകയും ചെയ്യാം. വിവിധ സംസ്ഥാനക്കാരും വിഭിന്ന മതക്കാരുമായ ഇന്ത്യക്കാർക്ക് ഒരുമിച്ച് പാർക്കുവാനുള്ള ഒരവസരവുമുണ്ടാകും. പക്ഷേ ഇത്തരം താമസത്തിന് പറ്റിയ സ്ഥലമെവിടെ? ഒരു നഗരത്തിൽ ജീവിക്കുക എന്നത് ഉടുക്കാനില്ലാത്തവൻ പട്ടുടുക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയാകാം. വീട്ടുവാടക തന്നെ ഒരുപക്ഷേ ഭക്ഷണ ചെലവോളം വരും. നഗരത്തിലെ വിവിധങ്ങളായ പ്രലോഭനങ്ങൾക്കിടയിൽ ലഘുജീവിതം നയിക്കുക എന്നത് എളുപ്പമാകുകയുമില്ല. മാത്രമല്ല, ധാരാളം കുടുംബങ്ങൾക്ക് സ്വന്തം വീടുകളിലിരുന്ന് ഉപയോഗപ്രദമായ വല്ല പ്രവൃത്തിയും ചെയ്യത്തക്കവണ്ണം ഒരു സ്ഥലം കണ്ടെത്താനും നഗരത്തിൽ സാധിക്കുകയില്ല. അതിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലം പട്ടണത്തിൽ നിന്ന് വളരെ അകലെയോ അതിൻ്റെ വളരെ അടുത്തോ ആയിരിക്കരുതെന്ന് സ്പഷ്ടമാണ്. ഫീനിക്സ് ഉണ്ട്. ഇന്ത്യൻ ഒപ്പീനിയൻ അച്ചടിക്കുന്നത് അവിടെ വെച്ചാണ്. ചില കൃഷിയും അവിടെ നടക്കുന്നുണ്ട്. മറ്റു പലതരത്തിലും ഫീനിക്സ് സൗകര്യമുള്ള സ്ഥലമത്രേ. പക്ഷേ ജോഹന്നാസ്ബർഗിൽ നിന്ന് 300 നാഴിക അകലെയാണ് അത്. 30 മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്തുകയുള്ളൂ. ഈ കുടുംബങ്ങളൊക്കെ ഇത്രയധികം ദൂരത്തേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് മടക്കിക്കൊണ്ടുവരുന്നതും വളരെ ബുദ്ധിമുട്ടും ചെലവുള്ള കാര്യവുമാണ്. ഇതിനു പുറമെ ഈ കുടുംബങ്ങൾ സ്വന്തം നാടുവിട്ട് ഇത്രയേറെ ദൂരത്തേക്ക് പോകുവാൻ തയ്യാറാവില്ല. തയ്യാറാണെങ്കിൽ തന്നെ അവരെയും വിമുക്തരാകുന്ന സത്യാഗ്രഹി തടവുകാരെയും ഇത്ര ദൂരത്തേക്ക് അയക്കുക എന്നത് അസാധ്യമായി തോന്നി. അതിനാൽ ആവശ്യമുള്ള സ്ഥലം ട്രാൻസ്വാളിൽ ജോഹന്നാസ്ബർഗിനടുത്തായിരിക്കണം. മിസ്റ്റർ കെല്ലൻബാക്ക് 1100 ഏക്കറുള്ള ഒരു ഫാം വിലയ്ക്ക് വാങ്ങി വാടകയോ മറ്റു കടപ്പാടോ ഇല്ലാതെ അതുപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം സത്യാഗ്രഹികൾക്ക് നൽകി. ഇത് 1910 May 30 ഈ ഫാമിൽ ഏതാണ്ട് 1000 ഫലവൃക്ഷങ്ങളും ഒരു കുന്നിൻ്റെ ചുവട്ടിലായി 5-6 പാർക്കുവാൻ തക്ക സൗകര്യവുമുള്ള ഒരു ചെറിയ വീടുമുണ്ടായിരുന്നു. 2 കിണറ്റിൽ നിന്നും 1 അരുവിയിൽ നിന്നുമാണ് വെള്ളമെടുത്തിരുന്നത്. ഈ ഫാമിൽ നിന്ന് ഏറ്റവും അടുത്ത തീവണ്ടി ആപ്പീസ് 1 നാഴിക അകലെയും ജോഹന്നാസ്ബർഗ് 21 നാഴിക അകലെയുമാണ്. ഈ ഫാമിൽ വീടുകൾ പണി ചെയ്ത് അവിടെ പാർക്കുന്നതിന് സത്യാഗ്രഹി കുടുംബങ്ങളെ ക്ഷണിക്കുവാൻ ഞങ്ങൾ തീർച്ചപ്പെടുത്തി. ആ ഫാമിലേക്ക് സത്യാഗ്രഹി കുടുംബങ്ങളുടെ ആ ജീവിതം സമരത്തെ എങ്ങനെ സ്വാധീനിച്ചു നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: ഞാനൊരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
2: ആകാശവാണി, സമയം ഇപ്പോൾ 9 കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡുമായിട്ടുണ്ട്. സഞ്ചാരി പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ
3: മൂകാംബികയിലെ വിശേഷങ്ങൾ സെബിൽ ജിഹാനോടൊപ്പം പങ്കുവയ്ക്കുന്നത് രാജേഷ് ഏവൂർ.
4: സഞ്ചാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഞ്ചാരിയുടെ ടീം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലം വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. കേരളത്തിലല്ല, കർണാടകയിലുള്ള ഒരു സ്ഥലത്തേക്കാണ്, ഒരുപാട് പേര് പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം രാജേഷ് ഏവൂരുണ്ട്. നമസ്കാരം സാർ.
5: നമസ്കാരം.
4: സാറിന്റെ സ്വദേശം?
5: എന്റെ സ്വദേശം ഏവൂരാണ്. കായംകുളത്തിന് 7 കിലോമീറ്റർ വടക്കുമാറിയാണ് സ്ഥലം.
4: സാർ എന്താ ചെയ്യുന്നത്?
5: ഞാൻ കേരള വാട്ടർ അതോറിറ്റിയിലെ ഹെഡ് ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
4: കർണാടകയിൽ എവിടെയാണ് പോയത്?
5: എനിക്ക് വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കുടുംബത്തോടൊപ്പം മൂകാംബിക ഒന്ന് സന്ദർശിക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എന്ന് പറയാം, എന്ന് വെച്ചാൽ മുന്നേ കൂട്ടി വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്
4: സാധിക്കാതെ,
5: അറിയാമല്ലോ, സാധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിലത് അറിയിച്ചില്ല. ആദ്യം വീട്ടിലറിയിക്കാതെ ഒരു 2 മാസമായിട്ട് മനസ്സിൽ തന്നെ കൊണ്ടു നടന്നു ഇങ്ങനെ ഒരു യാത്ര നടത്തണം. ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെക്കാനുണ്ട് ഈ യാത്രയെ
4: സംബന്ധിച്ച്.
5: ലീവ് നോക്കണം, കുട്ടികളുടെ പഠന സൗകര്യങ്ങൾ ഒന്ന് ക്രമപ്പെടുത്തി വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഡേറ്റ് അങ്ങ് നിശ്ചയിച്ചു. ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം പോകാമെന്ന് വിചാരിച്ചു. ഡേറ്റ് നിശ്ചയിച്ചതിന് ശേഷമാണ് വിവരം ഭാര്യയോട് ധരിപ്പിക്കുന്നത്. പുള്ളിക്കാരിക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം യാത്ര പുറപ്പെടാമെന്ന് വിചാരിച്ചു. ട്രെയിനിന് തന്നെ പോകാമെന്ന് വിചാരിക്കാൻ ഒരു വേറൊരു കാരണം കൂടെ ഉണ്ട്. കായംകുളത്തു നിന്ന് ബസ്സുണ്ട്, വൈകിട്ട് കയറുന്ന ബസ് നേരം വെളുക്കുമ്പോഴത്തേക്ക് ഒരു
4: 7
5: ആകുമ്പോഴത്തേക്ക് കൊല്ലൂർ ചെല്ലും. അതിനാണ്ട് 1500-2000 രൂപയോളം ചിലവാകും ഒരാൾക്ക്. അത് കൂടാതെ ക്ഷീണവുമായിരിക്കും ബസ്സിലുള്ള യാത്രയെന്ന് പറയുന്നത്. തീവണ്ടിയിലുള്ള യാത്രയെന്ന് പറയുമ്പം നമുക്കത്ര റിസ്ക് ഇല്ല. ഫാമിലിയായിട്ട് പോകുമ്പോഴും സുഖകരമായിട്ട്
4: റിലാക്സ്
5: ചെയ്തൊക്കെ പോവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലാണ് ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യാമെന്ന് നിശ്ചയിച്ചത്. തന്നെയല്ല, കായംകുളത്ത് നിന്ന് കൊല്ലൂർ വരെ ഒരാൾ യാത്ര ചെയ്യുന്ന തുകയ്ക്ക് ഞങ്ങൾക്ക് 4 പേർ കൂടെ സ്ലീപ്പർ ക്ലാസ്സിൽ പോയിട്ട് വരാം. അങ്ങനെ ഒരു സാമ്പത്തിക വശം കൂടെ അവിടെ ഉണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പക്ഷേ എനിക്ക് 2 ട്രെയിനാണ് എനിക്ക് ഓപ്ഷനായിട്ട് വന്നത്. ഒന്ന് രാവിലെ 11 രാമപുരത്ത് എത്തുന്ന ഒരു ട്രെയിനുണ്ട്. അതിന് പക്ഷേ എനിക്ക് ടിക്കറ്റ് കിട്ടി, പക്ഷേ ടിക്കറ്റ് കിട്ടിയത് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. എന്നാലും അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രാത്രി 8:25 എറണാകുളത്ത് നിന്ന് ഓഖ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഇതിന് പോയി കഴിഞ്ഞാൽ ഒരു 2 ഗുണമുണ്ട്. ഒന്ന്, എൻ്റെ ഒരു ദിവസത്തെ ലീവ് എനിക്ക് ലാഭിക്കാം. വൈകിട്ടത്തെ ട്രെയിൻ ആകുമ്പം തന്നെ 11 ട്രെയിനിന് പോയി കഴിഞ്ഞാൽ വെളുപ്പിനെ 1 അവിടെ എത്തത്തുള്ളൂ. പിന്നെ നേരം വെളുക്കുന്നിടം വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം 6 മുതലേ അവിടെയുള്ള സ്റ്റാൻഡിൽ നിന്ന് മൂകാംബിക ബസ്സുള്ളൂ. അതല്ലെങ്കിൽ അവിടെ നിന്ന് രാത്രിയില്ല ഓട്ടോ പിടിച്ചൊക്കെ പോകണം. അങ്ങോട്ട് പോകുന്ന വഴി ആക്കി ബുദ്ധിമുട്ട് വേണം. ഈ ഒരു ദിവസത്തെ ലീവ് ഒന്ന് കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തെ ആ ഒരു ട്രെയിനാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. രാത്രി 8:25 എറണാകുളത്ത് നിന്ന് പുറപ്പെടും. അപ്പോൾ അതിന് ബുക്ക് ചെയ്തപ്പോഴാണ് 38 എന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് വന്നത്. ഇപ്പോൾ പോകേണ്ട ദിവസം എത്തി. പാക്കിംഗ് ഒക്കെ എന്ന് പറയുന്ന വൈഫിൻ്റെ ഒരു ഏരിയയാണ്. പുള്ളിക്കാരിയുടെ ആ ഒരു ഏരിയയിലോട്ട് കൈകടത്താൻ വേറെ ആരും സമ്മതിക്കത്തില്ല. മരുന്ന്, അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ, ഇതെല്ലാം യഥാവിധി തന്നെ എല്ലാം പുള്ളിക്കാരി അത് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10 കഴിഞ്ഞപ്പോൾ തന്നെ ചെന്നൈ എക്സ്പ്രസ് വന്നു. അതിൽ കയറി നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. നോർത്തിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത്. നോർത്തിൽ നിന്ന് സൗത്തിൽ വന്നിട്ട് വേണം ഓഖ എക്സ്പ്രസ്സിന് കയറാനായിട്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അടുത്ത് മെട്രോ സ്റ്റേഷനുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ചെല്ലാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് മെട്രോ സ്റ്റേഷനിലെത്തി. കുടുംബത്തിൻ്റെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മെട്രോയിൽ ഒന്ന് കയറി യാത്ര ചെയ്യണമെന്നുള്ളത്. അതിനുവേണ്ടി എറണാകുളത്തൊക്കെ ഒന്ന് പോകാനായിട്ടും പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ആഗ്രഹം കൂടി കൂട്ടത്തിലങ്ങ് സാധിച്ചു കിട്ടി. അപ്പം ഞങ്ങൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ ട്രെയിൻ റെഡിയായി കിടക്കുകയായിരുന്നു. അവിടെയും ഒരു 10-15 ഉള്ളിൽ തന്നെ ട്രെയിൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു.
4: നമ്മുടെ ഈ കൊല്ലൂരിലേക്കുള്ള യാത്ര തുടങ്ങുന്ന ആ ഘട്ടത്തിൽ തന്നെ ഒരു പാട്ട്

0: കേട്ടിട്ട് തുടങ്ങാൻ തോന്നുന്നു.
1: പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ആകാശവാണിയുടെ പരിപാടികളോട് വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വൈകുന്നേരത്ത് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന് പറയുന്ന യേശുദാസ് പാടിയ ഗാനമുണ്ടല്ലോ, അത് മിക്കവാറും കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് മുതലേ മനസ്സിൽ ഇങ്ങനെ ഇടം
0: പതിഞ്ഞൊരു
1: പതിഞ്ഞൊരു പാട്ടാണ്.
2: മഹേശ്വരി ഗുണദായിനി സർവ

0: നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു കൊല്ലൂരേക്കുള്ള?
1: ട്രെയിനിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കയറി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പം ഉറങ്ങാമെന്ന് വിചാരിച്ചു. നേരം വിളിക്കുമ്പോഴത്തേക്കും ചെല്ലത്തുള്ളല്ലോ. അപ്പം മോൻ നേരത്തെ അങ്ങ് ഉറങ്ങി കഴിഞ്ഞു. അപ്പം ഞങ്ങളും പതുക്കെ ഉറക്കത്തിലേക്ക് കിടക്കുകയാണ്.

0: സമയത്താണ് അടുത്ത സീറ്റിലിരുന്ന, അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുന്ന ക്യാബിന്റെ അടുത്ത ക്യാബിൻ. അപ്പൊ അവിടെ ഇരുന്ന ഒരാളിന്റെ കൂർക്കമ്പലി തുടങ്ങുന്നത്, അസാമാന്യം ശക്തമായ കൂർക്കമ്പലിയായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് മാത്രമല്ല അടുത്ത് മറ്റുള്ള സീറ്റിലുള്ള ആൾക്കാർക്കും അലോസരമൊക്കെ ഉണ്ടാക്കി. അപ്പൊ അതിങ്ങനെ തുടരുകയാണ്, നമുക്ക് ഒരു തരത്തിൽ ഉറങ്ങാൻ നിവൃത്തിയില്ല. പൂച്ചയ്ക്ക് ആരും മണി കെട്ടുമെന്ന് പറയുന്ന പോലെയാണ്, ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ആ യാത്ര അതങ്ങനെ നീണ്ടു. ഉറക്കത്തിന്റെ കാര്യം അങ്ങനെയൊക്കെ അങ്ങ് പോയി. ഏകദേശം ഒരു മംഗലാപുരമൊക്കെ എത്തിയ സമയത്ത് അദ്ദേഹം ഇറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ അവിടുന്ന് ഒരു രണ്ടര മണിക്കൂറോടെ ഉള്ളൂ ഈ ബൈന്ദൂർ എത്തുന്നതിന് വേണ്ടിയിട്ട്. ബൈന്ദൂർ ചെന്ന് ബസ് വണ്ടി നിർത്തി, ഒരു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒക്കെ വൈകി. 7:30 എത്തേണ്ടത്, 8:15 കൂടിയാണ് ബൈന്ദൂർ എത്തിയത്. ബൈന്ദൂർ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഒരു ട്രെയിനിൽ വന്ന ആളുകൾ മുഴുവനും ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങ് ഇറങ്ങുന്ന ഒരു പ്രതീതി. ഒരു ഉത്സവ സ്ഥലത്തോട്ട് നമ്മൾ ചെന്നില്ലെന്ന പ്രതീതിയാണ്. അപ്പോൾ മനസ്സിലുണ്ടായിരുന്ന പല പ്രതീക്ഷകളും ആ സമയത്ത് അവിടെ പൊട്ടുന്ന ഒരു ഒരു അനുഭവം കൂടെ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ തിരക്ക് കുറവായിരിക്കും, റൂം മുന്നേ കുട്ടി ബുക്ക് ചെയ്തിട്ടില്ല, തിരക്ക് കുറവുള്ള സമയത്തായതുകൊണ്ട്. ഇപ്പോൾ ശനിയാഴ്ച ദിവസം ആവുന്നതേ ഉള്ളൂ, വർക്കിംഗ് ഡേ ആണ് ശനിയാഴ്ച എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ തിരക്ക് താരതമ്യേന കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ അതിലൊരു മനസ്സിലൊരു പ്രയാസം ഉണ്ടായി. വലിയ വികസനമൊന്നും ഉണ്ടായിട്ടില്ലാത്തൊരു, അടുത്ത കാലത്തായിട്ട് ഒരു അധികം വർഷമായിട്ടില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് ബൈന്ദൂർ എന്ന് പറയുന്നത്. വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വന്ന് നിൽക്കുന്ന ആളുകൾ മുഴുവനും നടുക്കുള്ള ഒരു ചെറിയ ഒരു എൻട്രൻസ് ഉണ്ട്, എൻട്രൻസിൽ കൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അത് പലതരത്തിലുള്ള ആൾക്കാർ, കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരു ട്രെയിനിൽ വന്നിട്ട് അവിടേക്ക് ഇറങ്ങുകയാണ്. അതിനിടയ്ക്ക് കൂടെ പോകുന്നൊരു അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, അവിടെ കുറേ ടാക്സികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഈ വന്നവരൊക്കെ അന്നേരം അന്നേരം കിട്ടിയ ടാക്സികളിലൊക്കെ കയറി പോയി കഴിഞ്ഞു.
1: എത്ര മണിക്കാണ് ഏകദേശം എത്തിയത് സമയം?
0: 8:15. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടുത്തെ ബസ് സ്റ്റേഷനിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. അവിടുന്ന് രാവിലെ ഒരു 6:15 ശേഷമേ ബസ്സുകളൊക്കെ പുറപ്പെടാറുള്ളൂ. 50 രൂപ 60 രൂപ ആ ഒരു റേഞ്ചിലാണ് അവിടുത്തെ ബസ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ആള് നിറയുന്നതനുസരിച്ച് വണ്ടി വിട്ടുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ കയറി ചെന്ന ഉടനെ തന്നെ വണ്ടി കിട്ടി, കയറി നേരെ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി. കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് റൂമുകൾക്ക് വേണ്ടിയിട്ട് കിട്ടിയ നമ്പറിലൊക്കെ വിളിച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. ഉള്ളതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലുമാണ്. അപ്പോൾ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞു, ഈ ബസ് സ്റ്റേഷൻ്റെ ഫസ്റ്റ് ഫ്ലോറില്ല റൂമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ റൂം അവൈലബിൾ ആണ്, വിരി വെച്ച് അവിടെ കിടക്കാനൊക്കെ ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായിട്ടുള്ള റേറ്റിന് അവിടെ പായും തലയണയും ഒക്കെ ഉണ്ട്, അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ റൂമിനകത്തില് സൗകര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ നടന്ന് മറ്റ് റൂം അന്വേഷിച്ച് സമയം കളയുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമായിരിക്കത്തില്ലെന്ന് തോന്നി. ഭാര്യയും അതിനോടൊപ്പം സഹകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അവിടെ റൂം എടുത്തു. അവിടെ 300 രൂപ മറ്റുമായിരുന്നു അന്ന് ഒരു ആ റൂമിൻ്റെ ഒരു ദിവസത്തെ റേറ്റ് എന്ന് പറയുന്നത്. മോഹൻ അപ്പോഴത്തേക്ക് വിശപ്പ് തുടങ്ങി. പുള്ളിക്കാരന് ഇന്ന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾ വയലിൻ്റെ ആവും. ഞാൻ ഒറ്റയ്ക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് മൂകാംബികയിൽ. ആ സമയത്ത് ഞാൻ കയറാറുള്ള ഒരു കടയുണ്ട്, ബാലണ്ണ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു കട. അത് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ളവരാണ്, ഒരു കടയാണ്. അപ്പോൾ ആ ഓർമ്മ വെച്ചിട്ട് കുടുംബമായിട്ട് നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ പൂരിയും റവ ഇഡ്ഡലിയും അതേപോലെ ചപ്പാത്തി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് നല്ലൊരു കൈപ്പുള്ളിയുള്ള മനുഷ്യനാണ്. ഞാൻ കയറിയിട്ടുള്ളത് വിളിച്ച് അന്ന് കൊള്ളാവുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഒരു സാധാരണ റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ വലിയ സെറ്റപ്പൊന്നും ഇല്ല, ഒരു സാധാരണ ചായക്കട. അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷായി നേരെ ക്ഷേത്രത്തിലേക്ക് പോയി.
1: അപ്പോൾ ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: സൗപർണികാമൃത വീജികൾ പാടും എന്നൊരു പാട്ടുണ്ട്.
1: അതെ, എല്ലാവർക്കും പ്രിയപ്പെട്ട
0: മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ്. ഞങ്ങൾ വീട്ടിൽ പറയാതെ പോയി കണ്ട ഒരു ഫിലിമിലെ ഒരു സോങ്ങുമാണ് ചെറുപ്പകാലത്ത്. അപ്പോൾ ആ പാട്ടൊന്ന് കേട്ടാൽ കൊള്ളാം.

0: അമ്പലത്തിലേക്ക് പോയത് എങ്ങനെയാണ്? നടന്നു പോയോ അതോ ഓട്ടോയിൽ പോയോ? എങ്ങനെയായിരുന്നു യാത്ര?
1: നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ. ആദ്യ സമയത്തൊക്കെ അവിടുന്ന് പോകുമ്പോഴാ ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് ടെമ്പിളിലേക്ക് പോകുന്ന വഴി ആ സമയത്ത് ഒരു ചന്നം പിന്നെ ഒരു മഴയുണ്ട്. ഈ മഴത്തുള്ളിക്ക് വളരെ വലിപ്പമൊന്നുമില്ല, നേർത്ത മഴത്തുള്ളി, എന്നാൽ താരതമ്യേന ശക്തമായിട്ട് നമ്മുടെ മേത്തേക്ക് വന്ന് പതിക്കും. ആ ഒരു ചെറിയ കുളിർ കാറ്റൊക്കെ കൊണ്ടുപോകുന്ന നല്ല നല്ല രസമായിരുന്നു. അങ്ങനെ ആലോചിച്ചാൽ വന്നത്, പക്ഷേ ഇപ്പം നല്ല വെയിലുണ്ട്, അതുപോലുള്ള മഴയില്ല. അപ്പോൾ പിന്നെ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടുന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ നമ്മളെ കൊണ്ടിറക്കും. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് അമ്പലത്തിൻ്റെ നടയിലെത്തി. ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി കഴിഞ്ഞപ്പം സ്മിതയ്ക്കൊക്കെ വലിയ, സ്മിത എൻ്റെ ഭാര്യയാണ്, അവൾക്കൊക്കെ വലിയ സന്തോഷമായി. കാരണം വെച്ചാൽ ആദ്യമായിട്ട് പോവാണ് പുള്ളിക്കാരി, അതുപോലെ മക്കളും ആദ്യമായിട്ട് വരികയാണ്. അവർക്ക് വലിയ സന്തോഷമായി, കാരണം ഈ ചിത്രങ്ങളിലൂടെയും അതേപോലെ വീഡിയോയിലൂടെയൊക്കെ മാത്രമേ ക്ഷേത്രത്തെക്കുറിച്ച് കണ്ടിട്ടുള്ളൂ, പക്ഷേ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് കണ്ട് പരിചയിച്ച ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു വലിയ രഥമിരിപ്പുണ്ട്, അതൊക്കെ TVയിൽ കണ്ടിട്ടുണ്ട്, അതും വലിച്ചുകൊണ്ട് പോകുന്നതും വിശേഷാവസരങ്ങളിലൊക്കെ. അപ്പോൾ ആ കാഴ്ചകൾ, അതിൻ്റെ ആ പഴയ പ്രൗഢി, പഴയ ശില്പകലാവിദ്യ, അതൊക്കെ കൊത്തുപണികളൊക്കെ ഇപ്പോഴത്തെ കാലത്തുള്ള ആൾക്കാരത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മെഷീൻ്റെ സഹായത്തോടുകൂടി ചെയ്യുമായിരിക്കും. ഒരു കാലത്ത് അന്നത്തെ ആൾക്കാരുടെ കരവിരുന്ന് നമുക്കവിടെ അത്ഭുതം തോന്നും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളകത്ത് കയറി, വലിയ ക്യൂ ഒന്നുമില്ലാതെ ദർശനം നടത്താൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരെ അത് അവിടുത്തെ അന്നപ്രസാദ മണ്ഡലത്തിലേക്കാണ് ആൾക്കാരൊക്കെ പോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും ആ വഴിക്കോട്ട് തന്നെ പോകും. അവിടെ ചെല്ലുമ്പോൾ അറിയാം അവിടുത്തെ ആ സജ്ജീകരണങ്ങളൊക്കെ കണ്ടാൽ അറിയാം അവിടുത്തെ തിരക്ക് എന്തുമാത്രം ഉണ്ടാവാറുണ്ടെന്ന്. പക്ഷേ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെന്ന സമയത്ത് അത്ര വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നില്ല.

0: അത് ഞങ്ങൾക്ക് നേരെ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റി. ചെറിയ ഒരുതരം അരി കൊണ്ടുള്ള ചോറും എരിവില്ലാത്ത കറികളും പിന്നെ വലിയ മധുരമില്ലാത്ത ഒരുതരം പായസമൊക്കെ ആയിരുന്നു. ഞങ്ങളത് കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി റൂമിൽ വന്നു. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം സാധാരണ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ മൂന്ന് തവണ മൂന്ന് രൂപത്തിൽ മൂന്ന് ഭാവത്തിൽ ദേവിയെ ദർശിക്കുന്നതായിട്ടൊരു സങ്കല്പമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ദർശനം നടത്താൻ കഴിഞ്ഞു, കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് മനസ്സിൽ അടുത്ത ഒരു ലക്ഷ്യം എന്നുള്ളത് കുടജാദ്രി പോകുക എന്നുള്ളതാണ്. അപ്പോൾ കുടജാദ്രിയിൽ അങ്ങനെ പോയിട്ടില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ജീപ്പുകാരോടൊപ്പമുണ്ട്, കുടജാദ്രിക്ക് പോകാൻ ആളെ വിളിച്ച് കയറ്റുവാണ്. അപ്പോൾ അന്ന് ഒരാൾക്ക് 370 രൂപയായിരുന്നു കുടജാദ്രി വരെ. അത് 40 കിലോമീറ്റർ ദൂരമുണ്ട്, 2:30 വരെ അവിടുന്ന് ജീപ്പ് വിടുകയുള്ളൂ. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് ജീപ്പ് യാത്ര അനുവദിക്കത്തില്ല. മോന ചെറുതായതുകൊണ്ട് അവന് ടിക്കറ്റ് എടുക്കത്തില്ല. അപ്പം 8 പേരായെങ്കിൽ മാത്രമേ ജീപ്പ് വിടുകയുള്ളൂ. അപ്പോൾ ഒരു അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ബാക്കിയുള്ള ആൾക്കാരോട് വന്നങ്ങനെ 8 പേര് കഴിഞ്ഞു ഞങ്ങൾ യാത്ര പുറപ്പെട്ടു.
1: അപ്പോൾ ഇനി ഒരു പാട്ടായാലോ,
0: മഴവില്ലിൻ മലർ തേടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ്. ആ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്, യാത്രകളിലൊക്കെ പ്രത്യേകിച്ചും അത് കേൾക്കാറുണ്ട്.
1: അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം ഇനി.

0: അപ്പോ നമ്മളിപ്പോ ജീപ്പിൽ കയറി ഇരിക്കുകയാണ്, ഇനി
1: അതെ
0: പുറപ്പെട്ടാലോ?
1: തീർച്ചയായിട്ടും. ഞങ്ങൾ പുറപ്പെടുന്ന സമയത്ത് ചെറിയൊരു മഴ പെയ്തു, നനുത്ത തുള്ളികൾ ഞങ്ങളുടെ മേത്തേക്ക് ഇങ്ങനെ വന്ന് വീണപ്പം വലിയ സന്തോഷമായിട്ട് തോന്നി. പിന്നെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് വനത്തിനുള്ളിലൂടെയാണ്, ഏകദേശം 40 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ആദ്യം നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുന്നത് വനത്തിൻ്റെ നടുവിലൂടെയുള്ള ടാർ ചെയ്ത റോഡിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം എഴുതിരെ ഒന്നിടവിട്ട് ഇതേപോലെ തിരിച്ചു വരുന്നവരും, നേരത്തെ പോയ ജീപ്പുകൾ തിരിച്ചു
0: തിരിച്ചു
1: വരുന്നതാണ്.
0: വരുന്നുണ്ട്.
1: അങ്ങനെ അല്ല, ഒരു തിരക്കുള്ള റോഡൊന്നുമല്ല, തിരക്ക് കുറഞ്ഞ ആ റോഡിൽ കൂടെ ഇങ്ങനെ വളവും തിരിവുമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്നു. ഇലച്ചാർത്തുകൾക്ക് ഇടയിൽ കൂടെയുള്ള ആ ഒരു യാത്ര വളരെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ ചെല്ലുന്നത് ഒരു ഒരു ജംഗ്ഷനിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് വീടുകളും കടകളൊക്കെ ഉള്ള ജംഗ്ഷനിലേക്കാണ്. അവിടെ എത്തിയപ്പം ജീപ്പ് ഡ്രൈവർ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, പ്രത്യേകിച്ചും മാസ്കും ഒക്കെ കരുതിക്കൊള്ളാൻ പറഞ്ഞു, കാരണം പൊടിപടലങ്ങൾ ധാരാളം ഉണ്ടാവും ഈ പോകുന്ന വഴിക്ക്. അപ്പം ഞങ്ങൾ ഇങ്ങനെ മാസ്കും എല്ലാം വാങ്ങിച്ചു, വെള്ളം വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചിട്ട് വീണ്ടും ജീപ്പിൽ കയറി. പിന്നെയുള്ള യാത്ര ചെമ്മൺ പാതയിലൂടെയായിരുന്നു. ജീപ്പുകൾ ഇങ്ങനെ ഓടി പദം വന്ന് വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് പിന്നെ ഓഫ് റോഡ് തുടങ്ങും. ഈ ഓഫ് റോഡാണ് വളവും തിരിവും ഒക്കെ ആയിട്ടാണ് ആ ജീപ്പ് ഡ്രൈവർമാരൊക്കെ സമ്മതിക്കണം എന്ന് വെച്ചാൽ, ഈ ഒടുവും വളവും തിരിവും ഒക്കെ ഇങ്ങനെ എടുക്കുന്ന പോലാണ് ക്ലിയർ
0: കട്ട് പോയി.
1: അങ്ങനെ അങ്ങനെ
0: മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നു.
1: അങ്ങനെ പോകുന്ന വഴിക്ക് എതിരെ ഒരു ജീപ്പ് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് പൊടിയൊക്കെ അടിച്ചു കയറും. അപ്പോൾ ആ സമയത്ത് ഒന്ന് സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതല്ലാതെ, ഈ വണ്ടി പോകുമ്പം പൊടിയൊക്കെ പറത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ടൊന്നും ക്യാബിനുള്ളിലോട്ടൊന്നും അങ്ങനെ പൊടി കയറുന്നില്ല. പക്ഷെ അത് ഒരു ഒരു രസമാണ്, അങ്ങനെ വണ്ടി അരപ്പിച്ച് കയറി പോകുന്നത്. ഫോർ വീൽ ഡ്രൈവുള്ള ജീപ്പുകളാണ്, അങ്ങനെ ഇറപ്പിച്ച് കയറി പോകുന്നതും നമ്മുടെ പുറകിൽ ഇങ്ങനെ പൊടിപടലങ്ങൾ ഉയരുന്നതും ഒക്കെ ഒരു നല്ല രസകരമായിട്ടൊരു കാഴ്ചയാണ്.
0: അഡ്വഞ്ചറസ് ആയിട്ടുള്ള,
1: അതെ അതെ അതെ അതെ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കയറി പോകുന്ന വഴിക്ക് വലിയ അകലെ കാണാൻ പറ്റും മൊട്ടക്കുന്നുകളും അതുപോലെ അഗാധമായിട്ടുള്ള കൊക്കുകൾ. ഒരു വശത്ത് പച്ചനിറമല്ല, പച്ചനിറം മാറിയിട്ട് ഒരുതരം നീല നിറവും പച്ചനിറവും കൂടെ കലർന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതി, അതൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. അതൊക്കെ ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം, പറഞ്ഞാൽ ശരിയായിട്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. ഒരു അനുഭവമാണ് ആ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് കുടജാദ്രിയുടെ താഴ്ഭാഗത്തെത്തി. 4 മണി ആയ സമയത്ത് ഞങ്ങൾ അവിടെ എത്തി. 6 മണിക്ക് മുമ്പ് തിരിച്ചു വരണമെന്ന് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു. വന്നിട്ടുള്ള ആൾക്കാർ അവരവരുടേതായിട്ടുള്ള നിരത്ത് സ്വന്തം നിലയ്ക്ക് നേരെ മല കയറാനായിട്ട് പോവുകയാണ്. പോകുമ്പം അവിടെ ആദ്യം ഒരു ക്ഷേത്രമുണ്ട്, ജീപ്പ് വന്ന് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ശാന്തിക്കാരൻ പറഞ്ഞത് ഇതാണ് ശരിക്കും ആദിശങ്കരന് ദർശനം കിട്ടിയ സ്ഥലം. ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും നടുക്ക് പുത്രഭാവത്തിൽ ആദിശങ്കരൻ വിരിക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആദിശങ്കരൻ ജഗദ്ഗുരു, അദ്ദേഹം അവിടെ തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ മറ്റ് വേറൊന്നും ആധ്യാത്മികമായിട്ട് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ ആദ്യം അങ്ങോട്ട് കയറി പോകുമ്പം പാറക്കല്ലുകൾ നിരത്തിയിട്ടിരിക്കുന്നത് പോലെ കൂർത്ത പാറക്കല്ലുകൾ, അത് ഭൂമിയിൽ തന്നെ ഉള്ളതാണ്, അവർ നിരത്തിയിട്ടിരിക്കുന്നതല്ല. അപ്പോൾ അതിനിടയ്ക്കൂടെയുള്ള വളഞ്ഞു തിരിഞ്ഞുമൊക്കെയുള്ള ഒരു ചെറിയ കയറ്റമാണ്. മോനും മോളും ഒക്കെ അവർ ഈസി ആയിട്ടങ്ങ് കയറിപ്പോയി. അപ്പം ഞങ്ങളുടെ കൂടെ വന്നവരും പരിധിവരൊക്കെ ഞങ്ങൾക്കും ഇച്ചിരി കയറാൻ ഇച്ചിരി പ്രയാസമൊക്കെ പെട്ടു. അവർ നേരെ മുമ്പോട്ടങ്ങ് പോയി. പിന്നെ അവരെ പിടിക്കേണ്ട, വെറുതെ അങ്ങ് വിടാൻ പറ്റത്തില്ലല്ലോ. അപരിചിതമായിട്ടുള്ള സ്ഥലമാണ്, തന്നെയല്ല കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ താഴ്ചയും ഒക്കെ ഉണ്ട്, വീഴുമെന്നുള്ള ഭയമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവരുടെ പുറകുന്ന് തന്നെ ഞങ്ങൾക്ക് വെച്ച് പിടിക്കേണ്ടി വന്നു. അങ്ങനെ കയറി ചെല്ലുന്നത് ഒരു വിശാലമായൊരു സമതല പ്രദേശത്തേക്കാണ് കയറി ചെല്ലുന്നത്. 3 വശവും കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന പർവ്വത നിരകൾ, കുത്തനെ മേളിലോട്ട് ഉയർന്നു നിൽക്കുന്ന, ചരിവൊന്നുമല്ല, കുത്തനെ ഉയർന്നു നിൽക്കുന്ന, ഒരു വശം നേരെ കുത്തനെ തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ ഒരു വിശാലമായ ഒരു ഒരു പ്രദേശത്തേക്കാണ് കയറി ചെല്ലുന്നത്. ആ പ്രദേശത്തിൻ്റെ ഗ്രൗണ്ട് അല്പം ചരിഞ്ഞും വളഞ്ഞുമൊക്കെയാണ് പോകുന്നത്. പിള്ളേർക്ക് ആ സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സന്തോഷം, അവർ തുള്ളിച്ചാടാനും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പിള്ളേരും ആൾക്കാരും പ്രായഭേദമന്യ ആൾക്കാർ തുള്ളിച്ചാടുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്കവിടെ കാണാം അവിടെ എത്തിക്കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നത് ഒരിച്ചിരി പ്രയാസമാണ്. എന്ന് വെച്ചാൽ 3 വശം മലകളാണെന്ന് പറഞ്ഞല്ലോ, ഒരു വശം കുത്തനെ താഴ്ചയാണ്. ഈ താഴ്ചയുള്ള ആ ഒരു വശത്തുകൂടെ വേണം മുകളിലേക്കുള്ള ഇടുങ്ങിയ പാത പോകുന്നത്, പാതയിലൂടെയുള്ള യാത്രയാണ്. പിന്നെ അത് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഞാൻ വിചാരിച്ചത് സ്മിത ഇടയ്ക്ക് വെച്ച് ഇച്ചിരി പ്രശ്നം, കാരണം ശാരീരികമായിട്ട് ഇച്ചിരി പൊതുവെ ഇച്ചിരി ബുദ്ധിമുട്ട് പറയുന്ന ആളായതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് സുല്ലിടുമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല, പുള്ളിക്കാരി വളരെ ചടുലമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ആൾക്കാരോട് ചോദിക്കെത്താറായിരുന്നു
0: എത്ര ദൂരം പോകണം.
1: ഈ ഇറങ്ങി വരുന്നവർ പറയുന്നത് ഇത് ഇച്ചിരി അപ്പുറത്തോട്ട് പോയാൽ മതി, ഇപ്പം എത്തുമെന്ന് പറയും. പക്ഷേ

0: നമ്മൾ പിന്നെയും കയറി പോവാണ്. അപ്പം നല്ലോണം കഥയ്ക്കുന്നുണ്ട്, പക്ഷെ കുട്ടികൾ നേരെ കയറി പോവാ, നമുക്ക് അവരുടെ പുറകിന് പോകാതിരിക്കാനും പറ്റുന്നില്ല.
1: നീ ഇത്തിരി ദൂരം നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ ഒരു പാട്ട് കേട്ടാലോ?
0: പിന്നെന്താ കേക്കാവല്ലോ. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് നടക്കും പെണ്ണ്, ആ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്.

0: അപ്പോൾ നമ്മളിപ്പോൾ ദാ കയറിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഇടുങ്ങിയ വഴിയിലൂടെ മുകളിലോട്ട്.
1: അതെ
0: വളരെ എന്താ പറയുക, താഴ്ചയാണ് അപ്പുറത്ത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കയറണം.
1: അതെ അതെ അതെ അതെ
0: ഇനി എത്ര ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട് മുന്നോട്ട്?
1: അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററാണ് മൊത്തമുള്ള ദൂരം തോന്നുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് ഈ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നും കിതച്ചും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയി. പോകുന്ന വഴിക്ക് നമുക്ക് വളരെ സൂക്ഷിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ഒറ്റയടിപ്പാത പോലെയുള്ള സ്ഥലമുണ്ട്, താഴെ ഒരു കുഴി പോലുള്ള ഭാഗമുണ്ട്. പേടിയുള്ളവർക്ക് വേണമെങ്കിൽ അതിലൂടെ ഇറങ്ങിയിട്ട് സൈഡിൽ പിടിച്ചൊക്കെ നടക്കാം. നല്ല പ്രായമുള്ള ആൾക്കാരും ഒക്കെ വന്ന് കയറുന്നുണ്ട്. പക്ഷേ ശാരീരിക അവശതകളുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് അങ്ങനെ കയറാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്നൊരു ചികിത്സയൊക്കെ ലഭ്യമാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു സംവിധാനവും ആ ഭാഗത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ യാത്രയ്ക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഒടുവില ഈ സ്ഥലത്തെത്തി. നമ്മൾ സിനിമയിലും പണ്ട് മുതലേ പുസ്തകത്തെ ആളുകളിലും ഒക്കെ കണ്ടിട്ടുള്ള ആ പഴമയുടെ ആ ഒരു പ്രൗഢി പേർ നിൽക്കുന്ന ആദിശങ്കര ജഗദ്ഗുരു തപസ്സനുഷ്ഠിച്ച അദ്ദേഹത്തിൻ്റെ ആ ശിലാമണ്ഡപത്തിൽ എന്ത് തരത്തിലുള്ള അനുഭൂതിയാണെന്ന് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഒരു അനുഭൂതിയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ കയറി ഇരുന്നിട്ടൊന്ന് ധ്യാനിക്കണം എന്നൊക്കെ, കാരണം സിനിമയിലൊക്കെ പലരും ധ്യാനിക്കുന്നതൊക്കെ ആയിട്ടുള്ള സീൻസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമ്മളെപ്പോലെ ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ

0: ഉണ്ട്. നമുക്ക് ഊഴം അനുസരിച്ച് അതിനകത്തോട്ട് കയറാം. ആദിശങ്കറിന്റെ ഒരു ചെറിയ ശിലാപ്രതിമ അതിലുണ്ട്. അതിന്റെ മുന്നിൽ നമുക്ക് ഇരിക്കും. അവിടെ പൂജയോ മറ്റ് വഴിപാടുകൾ മറ്റു കാര്യങ്ങളാരും ഇല്ല, ശാന്തിക്കാരും ഇല്ല. വരുന്ന ആൾക്കാർ അതിന്റെ മുമ്പിലിരുന്ന് മനസ്സന്തോഷത്തോടെ മനഃശാന്തി അനുഭവിച്ചുകൊണ്ട് കുറെ സമയം ചെലവഴിച്ച് നമുക്ക് ആ മണ്ഡപത്തിന്റെ ചുറ്റുമൊക്കെ നടന്ന് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ വേലിക്കെട്ട് കിട്ടിയൊക്കെ കാണാം, ആൾക്കാർ ഇറങ്ങി പോകാൻ അപകടം ഉണ്ടാവാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് ചുറ്റുപാടൊക്കെ നടന്നു നോക്കാം. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പം ചെറിയ കോട ദൂരെ എന്നൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കോട വന്ന് അങ്ങോട്ട് മൂടാൻ തുടങ്ങി. കോട വന്ന് ആദ്യം അതിന്റെ ബൗണ്ടറികളിലായിരുന്നു. തിരിച്ചിറങ്ങാനുള്ള മനസ്സ് തോന്നുന്നില്ല. അവിടെ ഇങ്ങനെ ഒരു ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് നല്ല കുളിർത്ത കാറ്റ്, ഇതിന്റെ നാല് ഭാഗത്തു നിന്നും ഇവിടുത്തെ നിറത്തിലുള്ള കോട മഞ്ഞിപ്പൊക്ക പോലെ ഇങ്ങനെ വന്ന് മൂടി വരികയാണ്. അത് പതുക്കെ പതുക്കെ ഇങ്ങനെ മൊത്തം മൂടി വരികയാണ്. ആ വശങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് അതിനിടയിൽ കൂടെ ശരിയായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഇനി അതേസമയം ആരും നിൽക്കണ്ട, പുറത്തോട്ട് പോയിക്കോ, കൂടുതലായി കഴിഞ്ഞാൽ വഴി കണ്ടുപിടിച്ച് പുറത്തോട്ട് പോകാൻ പ്രയാസമായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങോട്ട് കയറി വരുന്നത് വളരെ കഠിനമായിട്ടുള്ള ഒരു യാത്രയായിരുന്നെങ്കിൽ ദുഷ്കരമായിരുന്നു തിരിച്ചങ്ങോട്ട് ഇറങ്ങുന്ന ഒരു യാത്രയെന്ന്. സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. കുത്തനെയുള്ള ഇറക്കമൊക്കെയാണ്. പ്രത്യേകിച്ചും കുട്ടികളെയും കൊണ്ട് വന്നു കഴിയുന്ന സമയത്ത് അവർ വലിയ ബ്രേക്കും ഇല്ല ഓടി അങ്ങ് പോകും. നമുക്ക് പറയുന്ന കാരണം അവരെ സംരക്ഷിച്ചുകൊണ്ട് വരിക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇച്ചിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങള്
1: അത്രയും കഷ്ടപ്പെട്ട് കയറി അവിടെ ഇരുന്നപ്പം കിട്ടിയ ഒരു ഒരു സമാധാനവും സന്തോഷവും അല്ലേ?
0: അതെ അതെ അതെ, അത് മനസ്സിൽ തറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവിലും അതിന്റെ ആ ഒരു എനർജി ഇങ്ങനെ പുതിയൊരു എനർജി ഇങ്ങനെ ലഭിച്ചു നമുക്ക്. അപ്പൊ അതുമായിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. അതിന്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട്.
1: അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും മുകളിൽ കയറി അവിടെ ഇരുന്ന് കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാൻ തോന്നുന്നു.
0: പിന്നെന്താ, ചന്ദന ലേപ സുഗന്ധം ചൂടിയതാരോ.
1: അപ്പോൾ ആ പാട്ട് കേൾക്കാം.

0: അധികം പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്നാണ് ഈ ഒരു യാത്ര
1: അതെ അതെ
0: സെറ്റാക്കി പോയത്. അപ്പൊ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരോടായിട്ട് സാറിന് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതും അതുപോലെ ആ മനോഹാരിതകൾ നമ്മളെ കാണിച്ചു തരുന്നതിനുമൊക്കെ യാത്രകൾക്ക് വലിയ പങ്കുണ്ട്. നഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ടുള്ള അമൂല്യങ്ങളായിട്ടുള്ള നിമിഷങ്ങൾ പലതും നമുക്ക് തിരികെ പിടിക്കാനും പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ ഈ യാത്രകളോളം പോകുന്ന മറ്റൊന്നുമില്ല. യാത്ര ചെയ്യുന്ന കൂട്ടത്തില്ല പലതും ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മിനിമം മര്യാദയുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഫോൺ ഉപയോഗിക്കുന്നതും ഉച്ചത്തിൽ സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് അലോസരമായിട്ട് വന്നാറുണ്ട്. അപ്പം നമ്മൾ യാത്രയിൽ കഴിവതും ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെഡ് ഫോൺ ഉപയോഗിച്ചിട്ട് സംസാരിക്കുക, മറ്റുള്ളവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലും അതനുസരിച്ച് ഒരു തയ്യാറെടുപ്പോട് കൂടിയൊക്കെ വേണം പോകാനായിട്ട്. സഹയാത്രികരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പോവുക. അതേപോലെ യാത്ര സംബന്ധിച്ച് ആദ്യം തന്നെ നമ്മളൊരു രൂപരേഖ തയ്യാറാക്കുക, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അടുക്കോടും ചുറ്റോടും കൂടി എടുത്തു വയ്ക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ സാമ്പത്തിക ഭദ്രത, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ രണ്ടും കൽപ്പിച്ച് യാത്രയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പോൾ കടക്കണിയിലായിട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം യാത്രയ്ക്ക് എന്തൊക്കെ ചിലവുകൾ വരാം അതൊക്കെ മുൻകൂട്ടി കണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു തയ്യാറെടുപ്പോടു കൂടി പോവുകയാണെങ്കിൽ നമ്മൾ പിടിക്കുന്നിടത്ത് തന്നെ ഈ യാത്രയൊക്കെ നിൽക്കും, സന്തോഷകരമായിട്ട് യാത്ര പോയിട്ട് വരാം.
0: അപ്പോ ആ മനസ്സ് മതിയല്ലേ, പെട്ടെന്നാണെങ്കിലും പ്ലാൻ ചെയ്ത് എല്ലാം ഒന്നും ഒരു
1: അതെ പ്ലാൻ ചെയ്യാനും ഒരു തയ്യാറെടുപ്പ് നടത്താനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി.
0: തീർച്ചയായിട്ടും ഈ പരിപാടി കേട്ട എല്ലാവരും ഇതുപോലെ ചെറിയ പ്ലാനിങ്ങില് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു സ്ഥലം അവർക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ പോകുന്നു തന്നെ കരുതാം.
1: അതെ അതെ, നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റിയ കാഴ്ചകളുടെ ഒരു കലവറ തന്നെയാണ്. കേരളത്തിൽ തന്നെ അല്ല, നമ്മുടെ തമിഴ്നാട് എടുത്തു നോക്കിയാലും കർണാടക എടുത്തു നോക്കിയാലും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് സന്ദർശിക്കാൻ പറ്റിയത്.
0: അപ്പൊ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
1: നന്ദി, എന്നെ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും വളരെയധികം നന്ദി.
2: മൂകാംബികയിലെ വിശേഷങ്ങൾ സെവിൽ ജിഹാനോടൊപ്പം പങ്കുവച്ചത് രാജേഷ് ഏവൂർ. ടീം സഞ്ചാരി മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: ബാക്കി കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 12, ശകവർഷം 1948 ഭാദ്രം 6, 2026 ആഗസ്റ്റ് മാസം 28 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 10:05 5:03. എല്ലാ ശ്രോതാക്കൾക്കും ചതയദിനാശംസകൾ നേർന്നുകൊണ്ട് എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ഓർമ്മയിൽ ഒരോണം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓർമ്മയിലെ ഓണത്തിൽ പുളിയൻമലയിലെ നവദർശന ഗ്രാമിലേക്കാണ്. കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ ഇടുക്കി ജില്ലയിലെ ഒറ്റപ്പെട്ട മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരിടമുണ്ട്, പുളിയൻമല. ഈ ഗ്രാമം ഒരു കാലത്ത് മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ദുരന്തത്തിൽ പുളഞ്ഞുകൊണ്ടിരുന്ന ഒരു കേന്ദ്രമായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് പുതിയൊരു പ്രഭാതത്തിൻ്റെ പ്രതീകമാണ്, അതെ, നവദർശന ഗ്രാം എന്ന കുഞ്ഞിടം. നൂറുകണക്കിന് ജീവിതങ്ങൾക്ക് പുനർജന്മം നൽകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്.

നവദർശന ഗ്രാമിലെ പുനരധിവാസത്തിലുള്ളവരും ജീവനക്കാരും ചികിത്സ പൂർത്തിയാക്കി സമൂഹത്തിലേക്ക് മടങ്ങിയവരുമെല്ലാം ഒത്തുകൂടി. അവർ പാട്ടുകൾ പാടി, അവർ കവിതകൾ ചൊല്ലി. ആ നാടകങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ കഥ പറഞ്ഞു.

0: ഫാദർ തോംസൺ കൂടേപ്പാട്ട്.
1: പിന്നെ ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു ഓണം വ്യത്യസ്തമാക്കുന്നത് അവരുടെ സുബോധത്തോടുകൂടിയുള്ള ഓണമാണെന്നുള്ളതാണ്. സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ അവരുടെ ഓണങ്ങൾ താരതമ്യം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ കള്ളുകുടിച്ച് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി നടന്നിരുന്ന വ്യക്തികളൊക്കെ ഇവിടെ ട്രീറ്റ്മെന്റ് വന്നിട്ട് അവരുടെ ആ ആദ്യത്തെ ഓണം സുബോധത്തോടുകൂടി, നല്ല ബോധത്തോടുകൂടി, നമുക്കറിയാം നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ആ ഒരു പഴയ ആ ഒരു ഗാനം, മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആ ഒരു ഐക്യം അവർ ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ വർഷം ഇവരെല്ലാവരും ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഇവിടുത്തെ ഓണാഘോഷത്തെ സംബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് രണ്ട് ദിവസങ്ങളിലായിട്ടാണ്. ഒരു ദിവസം മലപ്പുറത്ത് വേണ്ടിയുള്ള ഓണത്തിൻ്റെ ഗെയിംസ് കാര്യങ്ങളായിട്ട് ഒരു ദിവസം മുഴുവൻ പോവും. പിന്നെ അതിനുശേഷം ഓണത്തിന് തിരുവോണ ദിവസം, തിരുവോണത്തിൻ്റെ ദിവസം നമ്മൾ അവർക്ക് ഉപസമൃദ്ധമായ ഒരു ഓണസദ്യ ഉണ്ടായിരിക്കും. അങ്ങനെ ആ രീതിയിലാണ്.

താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി ഓണാശംസകളായിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് നമ്മുടെ ആകാശവാണി ദേവികുളം സ്പേസ് എഫ് എമ്മിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.

0: ഓണവും ആഘോഷങ്ങളും തിമിർക്കുന്ന ഈ കാലത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെയും മദ്യത്തിൻ്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും കടന്നുവരവിൻ്റെ ഭാവത്തിൽ സമൂഹത്തിൽ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതാനുഭവങ്ങളും അതിനെ ആസ്പദമാക്കി മൂന്ന് ചെറുപ്പക്കാരുടെ ജീവിതയാത്രയും സംഭവ വികാസവും തിരിച്ചറിവുകളുമാണ് ഞങ്ങളുടെ ഈ കഥയുടെ സാരാംശം. ഈ കഥയിൽ കഥാപാത്രമായി വരുന്നവർ ടോണി കോട്ടയം, ഫിലിപ്പ് കോതനെല്ലൂർ, സുജിത് കട്ടപ്പന, രതീഷ് കോന്നി, ബിജു മരിയാപുരം, അനൂപ് മൂവാറ്റുപുഴ, ജിമിൻ കട്ടപ്പന. ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിനയപൂർവ്വം അവതരിപ്പിക്കുന്നു വെളിച്ചത്തിലേക്കുള്ള വഴി.
1: ഡാ, ഇന്ന് നല്ലൊരു തിരുവോണമായിട്ടാ അരുണിനെ കാണുന്നില്ലല്ലോടാ. അവനിന്ന് വരാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഇവനെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്.
2: ദേ, അവൻ വരുന്നുണ്ട്. ആ നാര ഉടനെ അങ്ങ് ചാവില്ല.
3: അളിയന്മാരെ, കണ്ടോ, എന്റെ കയ്യിൽ നല്ല നാടൻ സാധനമുണ്ട്. നമുക്ക് ഇന്നത്തെ ഓണപ്പരിപാടി പൊളിക്കാം.
2: അപ്പോ എന്റെ കയ്യിൽ നല്ല മരുന്നുണ്ട്.
4: അളിയ, ഞാൻ ഇപ്പൊ തന്നെ നല്ല ഫിറ്റില. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഒന്നെന്ന് അടി തുടങ്ങാം.
3: വാടിയ, നമുക്കിപ്പോ തന്നെ ഓരോന്നുകൂടെ അടിക്കാം. നീ ആ മരുന്നൊന്ന് റെഡിയാക്കും.
5: രാഹുൽ, നീ ബൈക്ക് എടുക്കടാ, നമുക്കൊന്ന് പറക്കാൻ.

0: ബൈക്കടി ചെന്ന് വന്നു. എന്തോ സംഭവിച്ചു? എടാ ഓടി വന്നടാ, ഓടിയാ ഓടിയാ.
1: അടുത്ത ദിവസം അരുണിന്റെ വീട്ടിൽ നിർഭാഗ്യവശാൽ ഇന്നലെ നടന്ന ആ ആക്സിഡന്റിൽ അരുൺ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവന്റെ വീട്ടിലേക്ക്,
2: അയ്യോ ദൈവമേ, ഇന്നലെ പോയതാ എന്റെ ഓണം ആഘോഷിക്കാൻ എന്ന് പറഞ്ഞിറങ്ങിയത്. ഇപ്പോൾ ഇതാ കിടക്കുന്നു കുമ്പറത്ത്, പുതപ്പിച്ച് വിറങ്ങലിച്ച് കിടത്തിയിരിക്കുക. എങ്ങനെ സഹിക്കും ഈശ്വരാ?
3: എന്ത് പറയാൻ, കൊച്ചു പയ്യൻ അപ്പോലേക്കൻ ഡ്രഗ്സിനും ആൽക്കഹോളിനും അഡിക്റ്റായിരിക്കുന്നു. ഓണായാലെന്ത്, ആഘോഷമായാലെന്ത്, ഇന്ന് ലഹരി മതി.
2: എന്റെ പോലെ എത്ര വട്ടം പറഞ്ഞതാണാ ഇതൊന്നും ഉപയോഗിക്കില്ലേ.

0: ഒന്നും കളഞ്ഞില്ലേ നിന്നെ, നിന്നെ സന്തോഷങ്ങൾ.
1: ആ അപ്പന്റെ കരച്ചിൽ സഹിക്കുന്നില്ലല്ലോ, എനിക്കും വളർന്നു വരുന്നു ഒരുത്തൻ, പേടിയാവുക.
2: കണ്ടില്ലേ ആ നിൽക്കുന്നവൻ, അവൻ മൂന്ന് പേരാ പോയത്, ഒരുത്തൻ മരിച്ചു, ഒരുത്തൻ ഐസിയിലാണെന്നാ കേട്ടത്, ഇവന് മാത്രം കാര്യമായിട്ടൊന്നും പറ്റിയില്ല.
1: ആ അവൻ ഇപ്പോഴും ഭൂസാന്നാ തോന്നുന്നേ.
0: എത്ര വട്ടം പറഞ്ഞതാടാ നിന്നോടൊക്കെ വേണ്ട വേണ്ടാന്ന്, അതെങ്ങനാ പറഞ്ഞാ കേക്കണ്ടേ? നീ വര, നീ വര, എപ്പോഴും പറയുന്നില്ല നിന്റെ രംഗേ രംഗേ എന്ന്, ദേ കിടക്കുന്നു, വാങ്ങിക്കൊടുക്കടാ കുറച്ചുകൂടി മരുന്ന്.
3: അങ്ങ് ക്ഷമിക്കെങ്കിൽ, എന്നോട് ക്ഷമിക്കെങ്കിൽ, പറ്റിപ്പോയി, എല്ലാം എന്റെ തെറ്റ, പറ്റിപ്പോയി എങ്കിൽ, പറ്റിപ്പോയി. ഇല്ല, എനിക്ക് കുടിക്കണം, എനിക്ക് കുടിക്കണം, ഒരല്പം മരുന്നെങ്കിലും.
2: അന്നേ ദിവസം വൈകിട്ട് രാഹുലിന്റെ വീട്ടിൽ.
4: നീ രാജീവേ, നിന്റെ മോൻ എവിടെ?
5: റൂമിലുണ്ട്, തുറക്കാനുള്ള, ഭയങ്കര കരച്ചിലാ.
4: സാരമില്ല, ഇത് ബിജു സാർ, നവദർശന ഗ്രാമിൽ ഡി അഡിക്ഷൻ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളാ. ഒരുപാട് ആളുകളെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ ആളാണ്.
5: നമസ്കാരം സാറേ.
6: നമസ്കാരം.
5: സുജിത്തിനോട് സംസാരിച്ചിരുന്നു, നിങ്ങളുടെ നാട്ടിൽ സംഭവിച്ച ദുഃഖകരമായ ചില കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഞാൻ അറിഞ്ഞു. പത്തൂർ ലഹരി മൂലം തകർന്നു പോയ അനേകം കുടുംബങ്ങളുണ്ട്, അവരെയൊക്കെ പുതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നവദർശനഗരം അധികം പരിശ്രമിക്കാറുണ്ട്. അവിടുത്തെ ക്ലാസ്സുകൾ, കൗൺസിലിംഗ്, ട്രീറ്റ്മെൻറ്റ് വഴി അനേകരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അവനോടൊന്ന് സംസാരിക്കാൻ കഴിയും.
4: മോനെ, ഞാനാ അങ്കിള്, വാതിലും തുറന്നേ, ഒരാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്.
3: എനിക്കാരെ കാണണ്ട, ഞാനാ, ഞാനാ അവനെ കൊന്നത്, അല്ല ഞങ്ങള് ലഹരി അവനെ കൊന്നത്, അതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഇല്ലാതാക്കിയത്. എനിക്കാരെ കാണണ്ട.
6: എന്താ മോനെ, നീ കരഞ്ഞോളൂ, സാരമില്ല, പശ്ചാത്താപം കണ്ണിരുനീരായി വരുന്നതാണ്. നിന്നെ ഞാൻ ഒരിടം വരെ കൊണ്ടുപോകട്ടെ, ഒരു 30 ദിവസം.
4: നല്ലതാ സാറേ, ഈ സാഹചര്യത്തിൽ നിന്ന് അവനൊന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ല.
3: ഞാൻ വരില്ല, അവനില്ലാത്ത ഈ ലോകത്ത് ഞാനും വേണ്ട. പോണം, എനിക്ക് അവൻ്റെ കൂടെ പോണം, എനിക്കും മരിക്കണം, മരിക്കണം.
2: ഒടുവിൽ രാഹുൽ സമ്മതത്തോടുകൂടി ബിജു സാറിന്റെ കൂടെ നവദർശനയിലേക്ക് യാത്രയായി. അവസാനം 30 ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ബിജു സാർ രാഹുലിനുമായി സംസാരിച്ചു.
6: രാഹുൽ, നീ ഹാപ്പിയാണല്ലോ അല്ലേ? ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു പോവുകയാണല്ലേ? എനിക്ക് ഇവിടെ കിട്ടിയ ദർശനങ്ങളും വെളിച്ചങ്ങളും നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ ശ്രമിക്കണം. ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നു, ഇപ്പോഴും നീ ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. എന്റെ മൊബൈൽ നമ്പർ നിനക്ക് അറിയാമല്ലോ അല്ലേ?
2: കുറെ ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ അവന്റെ ഫ്രണ്ട്സിനെ ഒന്ന് കാണാൻ തീരുമാനിച്ചു.
7: ഡാ അളിയ, ഇന്നലെ രതീഷ് അവധിക്ക് വന്നു, നമുക്ക് പോകണ്ടേ? ഇന്ന് അടിച്ച് പൊളിക്കാം നമുക്ക്.
8: ഞാൻ ഇല്ലടാ, നമുക്ക് ആ ലഹരിയുടെ ലോകം വേണ്ട. ഡ്രഗ്സ് ഇല്ലാതെ ആ ഇല്ലാത്ത അലോകത്ത് കിട്ടുന്ന ആ ഒരു ലഹരിയുണ്ട്, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ചെറു സുഖമുള്ള ഒരു ലഹരി. അടുത്ത ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാൻ നിങ്ങളെയും കൂടെ അങ്ങോട്ട് ക്ഷണിക്കുക, നിങ്ങളും പാടാം. നമ്മൾ മാറുമ്പോൾ കുടുംബം മാറും, കുടുംബം മാറുമ്പം ഈ സമൂഹം തന്നെ മാറും. ഒരു നല്ല മാറ്റത്തിനായി വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞനുജന്മാർക്കും അനുജിത്തുമാർക്കുമായി ലഹരിയുടെ ആസ്വാദം

0: ഇല്ലാത്ത ആ ഒരു നവലോകത്തിനായി നമുക്ക് ഒന്നിച്ചു വരിക. നിങ്ങളും കൂടെ നിൽക്കുക.
1: നഷ്ടബോധ്യങ്ങൾ തിരിച്ചറിവുകളായി മാറുകയും അതിലൂടെ നാം പൊതുജീവിതം കെട്ടിപ്പടുത്തുന്ന നേരത്ത് തിരിച്ചറിവിലുള്ള പ്രയാണത്തിൽ നമ്മുടെ നഷ്ടസ്വപ്നങ്ങൾ മറക്കാതിരിക്കുകയും ലഹരി വസ്തുക്കളുടെ പിന്നാലെയുള്ള പ്രയാണം അവസാനിപ്പിക്കുകയും ചെയ്യുവാൻ സാധിക്കട്ടെ. ഇനിയുള്ള ഓണങ്ങൾ വരും തലമുറയ്ക്ക് ലഹരികളില്ലാത്ത അത്തപ്പൂക്കളങ്ങൾ സമ്മാനിക്കട്ടെ.
2: അന്നത്തെ ഓണം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് ആ ഓണത്തെ ഞാൻ ഗ്രഹിച്ചിരുന്നില്ലായിരുന്നു. അന്ന് എന്നെ സംബന്ധിച്ചോളം മദ്യത്തനായിരുന്നു കൂടുതലും ബന്ധുക്കവും സ്നേഹവും.
3: ജോൺ ചാക്കോ.
2: ഓണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പോലും ഞാൻ അവഗണിച്ചിരുന്നു. അതേ സമയത്ത് ആ ഓണത്തിൻ്റെ നാടുകളിൽ മദ്യപിച്ച് ആറാടി നടക്കണം, അതായിരുന്നു എൻ്റെ സന്തോഷം. മറ്റുള്ളവരെ പൂക്കളം ഉണ്ടാക്കിയും അല്ലെങ്കിൽ ഓണത്തിന് പുതിയ ഓണ പുടവകൾ ധരിച്ചു നടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും മദ്യപാനത്തിലായിരുന്നു. പലതരത്തിലുള്ള പൂക്കളും കൊണ്ട് പൂക്കളം ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൻ്റെ പൂക്കളം എന്ന് പറയുന്ന പലതരത്തിലുള്ള ബ്രാൻഡുകളും വിസ്കികളും റമ്മും കൊണ്ടുണ്ടാക്കി. അതായിരുന്നു അന്നത്തെ എൻ്റെ ജീവിതം. എനിക്ക് ഇപ്പോൾ അത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിന് അന്ന് ചെയ്തിരുന്ന ഓണക്കാർ ചെയ്തിരുന്ന കാര്യങ്ങൾ വേദനകളും നൊമ്പരങ്ങളും മാത്രമാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഓണാഘോഷ പരിപാടികൾ പങ്കെടുത്തു. ഞാൻ ഓർമ്മിക്കുകയാണ് അന്നത്തെ ഓണാഘോഷ പരിപാടികളോട് നടക്കുമ്പോൾ മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരങ്ങളൊക്കെ എന്നെ പഴയ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോയി. നാട്ടിൻപുറങ്ങളിലെ അന്ന് നടത്തിക്കൊണ്ടിരുന്ന മത്സരങ്ങളെപ്പോലെ തന്നെ ഇവിടെയും ഇവിടെ ഉണ്ടായിരുന്ന ക്ലയൻസിൻ്റെ ഭാവികളിലും അവരുടെ മക്കളും കൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുകയും ആ മത്സരം വളരെ വിജയകരമായിരുന്നു. അപ്പോൾ ആ മത്സരങ്ങളൊക്കെ ഞങ്ങൾ വീക്ഷിക്കുമ്പോഴും കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിന് ഓണത്തിൻ്റെ കുളിർമ, ഓണം എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, അത് തന്നെയാണല്ലോ ഇതൊക്കെ എന്ന് എൻ്റെ ചിന്ത വന്നുകൂടി. അത് കഴിഞ്ഞിട്ട് ഓണസദ്യ ഉണ്ടായിരുന്നു. ആ ഓണസദ്യക്ക് ഞാൻ പങ്കെടുക്കുമ്പോൾ സത്യത്തിൽ ആ കുക്കിന് ഇത്രയധികം പച്ചക്കറി ഐറ്റം കൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. 22 കൂട്ടം കറികളോടുകൂടിയാണ് ആ ഓണസദ്യ നടത്തിയത്. അന്ന് ആ ഓണസദ്യക്ക് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ നാളുകളിലേക്ക് പോയി. എൻ്റെ അമ്മ ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ തലേദിവസം ഇഞ്ചിക്കറിയും ഉള്ളിക്കറിയും പാറയ്ക്ക തേങ്ങ അരച്ച് കറി വെക്കുന്ന കാര്യങ്ങളിലേക്ക് എൻ്റെ ഓർമ്മ പോയി. അങ്ങനെയാണ് സുബോധം നഷ്ടപ്പെട്ട ഒരു ജീവിതത്തെക്കുറിച്ച്, സുബോധം നഷ്ടപ്പെട്ട ഓണം നാളുകളെക്കുറിച്ചും സുബോധം വീണ്ടെടുത്ത് കിട്ടിയപ്പോൾ എനിക്ക് ചിന്ത എൻ്റെ ആ രീതിയിലേക്ക് വന്നത്. അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വലിയ അനുഭവം. മദ്യപിച്ചിരുന്ന നാളുകളിൽ ഞാൻ കാട്ടിക്കൂട്ടിയിരുന്ന എൻ്റെ മനസ്സിന് നൊമ്പരങ്ങളും വേദനകളും ഉയർത്തിയിരുന്ന ഓണവും മദ്യപാനം വിട്ട് സുബോധം എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ സുബോധത്തോടുകൂടി ആഘോഷപൂർവമായിട്ട് ഓണം അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലും അതിൻ്റെ ആദരവോടുകൂടിക്ക് എനിക്കതിൽ പങ്കുകൊള്ളുവാൻ സാധിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ, വിളക്കും മരം

ഒരു വ്യക്തിയെ ലഹരിയിൽ നിന്ന് മാത്രമല്ല ആത്മവിശ്വാസത്തിലേക്കും സ്വയം പര്യാപ്തതയിലേക്കും നയിക്കുക എന്നതായിരുന്നു ഇവിടുത്തെ ദൗത്യം. 2002 നവദർശന ഗ്രാം സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതോടെ ഈ കുഞ്ഞു സ്വപ്നം ഒരു സാമൂഹിക പ്രസ്ഥാനമായി മാറി. ഡി അഡിക്ഷനും പുനരധിവാസവും മാത്രമായിരുന്നില്ല ലക്ഷ്യം. ആരോഗ്യം, കുടുംബക്ഷേമം, വനിതാ ശാക്തീകരണം, യുവജന കാര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലേക്കും തിരിഞ്ഞു. ഇവിടെ ഓരോ പുതിയ ദിവസവും ആഘോഷമാണ്, കാരണം ഓരോ ദിവസവും പുതിയൊരു തുടക്കമാണ്. മഹാബലിയുടെ മടങ്ങിവരവിൻ്റെ കഥ പറയുന്ന ഓണം സമൃദ്ധിയുടെയും ഐക്യത്തിൻ്റെയും കാലമാണ്. എന്നാൽ നവദർശന ഗ്രാമിൽ അത് അർത്ഥമാക്കുന്നത് ഓരോ വ്യക്തിയും തങ്ങളുടെ നഷ്ടപ്പെട്ട രാജ്യത്തിലേക്ക് ആത്മവിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ലോകത്തിലേക്ക് തിരികെ എത്തുന്ന കാലമാണത്. ജിഷ ഷാജി.

കാലഘട്ടങ്ങൾ മാറുമ്പോഴും മണ്ണിൻ്റെ മണമുള്ള പാട്ടുകൾ മലയാളി എന്നും സ്നേഹിച്ചിരുന്നു. നാടൻ പാട്ടുമായി എത്തുന്നു ഫിലിപ്പ് ലൂക്കോസ്, സുജിത് കട്ടപ്പന, രതീഷ് കോന്നി, അനൂപ് മൂവാറ്റുപുഴ, ജിമി കട്ടപ്പന.

വെള്ളം കോരി കോരി ഉള്ളം കീടുങ്ങാത്ത മേലക്കീടാങ്ങളുണ്ടേ, കണ്ടം പൂട്ടി അടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ, വെള്ളം കോരി കോരി ഉള്ളം

അന്തിക്കൊരുത്തി മുറുക്കിച്ചു വപ്പിച്ചു വീണതു ചെത്തിലാണേ. വെറ്റമ്മ തിന്നവളെ തത്തച്ചുണ്ടുള്ള വാമുറുക്കി അന്തിക്കൊരുത്തി മുറുക്കിച്ചു.

0: कदी नंदा करता कदी नंदा कर।
1: പുളിയൻമല നവദർശന ഗ്രാമിലെ കൂട്ടുകാർ അവതരിപ്പിച്ച ഓണപരിപാടികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം, ഞാൻ ഏലൂർ ബിജു. ഇന്ന് സോപാന സംഗീതമാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ തനതായ ഒരു സംഗീതമാണ് അല്ലെ, സംഗീത ശൈലിയാണ് സോപാനം. ക്ഷേത്രത്തിൽ കൊട്ടിപ്പാടി സേവ എന്നാ പറയുക, ഇടയ്ക്കെന്ന വാദ്യം കൊട്ടി പാടി ഭഗവാന് വാസിക്കുന്നു എന്നർത്ഥം. ക്ഷേത്രങ്ങളിൽ സാധാരണ 5 പൂജകളാണ്, കൂടാതെയുള്ള ദീപാരാധന. ഓരോ യാമത്തിലുമാണ് ഓരോ പൂജകൾ. ആ പൂജകൾക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് സോപാന സംഗീതം അവതരിപ്പിച്ചു വരുന്നത്. രാവിലത്തെ ആദ്യത്തെ പൂജ ഉഷപൂജയാണ്. അങ്ങനെ എതിർത്ത പൂജ, പന്തിരിടി പൂജ, ഉച്ചപൂജ, സന്ധ്യയ്ക്ക് ദീപാരാധന, സന്ധ്യ കഴിഞ്ഞ താഴപൂജ. ഓരോ പൂജയ്ക്കും നമ്മൾ പാടുമ്പോൾ ഇടയ്ക്കെന്ന വാദ്യത്തിൽ ത്രിസ്ഥായി കൊട്ടി, ഗണപതി കൈകൊട്ടി, ധ്യാനി പാടുന്നൊരു സമ്പ്രദായമുണ്ട്. ഓരോ പൂജയ്ക്കും വ്യത്യസ്ത രാഗത്തിലുള്ള ധ്യാനികൾ പാടണം, രാഗത്തിനാണ് പ്രാധാന്യം. ഉദാഹരണം, ഉഷപൂജയാണെങ്കിൽ ദേശാക്ഷി രാഗത്തിൽ ത്രിപുടതാളത്തിൽ ധ്യാനികൾ പാട്. ധ്യാനി പാടിയതിന് ശേഷം ഏത് താളത്തിലാണോ ധ്യാനി പാടിയത് അതിൻ്റെ ഇടയ്ക്കൂറ് കൊട്ടി കീർത്തനങ്ങൾ പാടുന്നൊരു സമ്പ്രദായമാണ് സോപാന സംഗീതത്തിൻ്റേത്. ഓരോ പൂജയ്ക്കും വ്യത്യസ്ത രാഗം എന്ന് പറഞ്ഞതുപോലെ കീർത്തനങ്ങൾക്കും ആ പ്രത്യേകതയുണ്ട്. രാവിലെ പാടുന്ന രാഗങ്ങൾ പൊതുവെ ഭൗളി, ഭൂപാളം, പുറനീര്, ആരബി, ബിലഹരി അങ്ങനെയുള്ള രാഗങ്ങളാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ കൂടുതലും ഘനരാഗങ്ങളാണ്. കാമ്പൂജി, ശങ്കരാഭരണം അങ്ങനെയുള്ള രാഗങ്ങളുടെ വൈകുന്നേരങ്ങളിൽ ഉപയോഗിച്ച് പോരുന്നത്. ഇതാണ് സോപാന സംഗീതത്തിൻ്റെ ഒരു സമ്പ്രദായം. കൂടാതെയുള്ളതാണ് അഷ്ടപദി. ശ്രീ ജയദേവർ എഴുതിയ ഗീതഗോവിന്ദമാണ് അഷ്ടപദി. അഷ്ടപദി സംസ്കൃതത്തിലാണ്. ഇത് രചിച്ചത് മലയാളിയല്ല, അദ്ദേഹം ഒറീസക്കാരനാണ്. പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന ഭക്തി നമ്മളിലേക്ക് എത്തുകയും അത് സോപാന സംഗീതത്തിൽ വന്നു ചേരുകയാണ് ഉണ്ടായത്. മറ്റൊരു പ്രത്യേകത, നമ്മുടെ കേരളത്തിൻ്റെ അഹങ്കാരം എന്ന് പറയുന്നൊരു വാദ്യമാണ് ഇടയ്ക്ക. നമ്മുടെ കേരളീയരുടെ ഭാഗ്യമാണ് ചെണ്ടയും ഇടയ്ക്കയും മദ്ദളവും തിമിലയുമെല്ലാം. അപ്പം അതിൽ ഇടയ്ക്ക എന്നൊരു വാദ്യത്തിൻ്റെ പ്രത്യേകത, ഇത് സംഗീതവാദ്യവും താളവാദ്യവുമാണ്. നമ്മൾക്ക് ഈ ഇടയ്ക്കയിൽ പാട്ടുകൾ വായിക്കാം. ഒരിടയ്ക്ക തന്നെ ഏത് ശ്രുതിയിലേക്കും മാറ്റിക്കൊണ്ട് നമുക്ക് പാട്ടുകൾ പാടാം. ആ ശ്രുതി ചേർത്തുകൊണ്ട് നമുക്ക് പാടാനും കഴിയും. കൊട്ടിപ്പാടി സേവയുടെ പ്രത്യേകത അതാണ്, ഇടയ്ക്കയുടെ ശ്രുതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പാടാൻ കഴിയും എന്നുള്ളതാണ്. 64 കലകളും 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും എല്ലാം അടങ്ങിയതാണ് നമ്മുടെ ഇടയ്ക്ക. അങ്ങനൊരു വാദ്യം ലോകത്ത് തന്നെ അത്ഭുതമാണ്. മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ കൂടെ താളം പിടിക്കുന്നത് ചെയ്ങ്കില അല്ലെ ഷെയ്ങ്കില എന്നുള്ള വാദ്യമാണ്. ഇത് താളം പിടിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് ഷെയ്ങ്കില. നമ്മളൊരു തോൽവാദ്യത്തിൻ്റെ കൂടെ ഈ ഓട്ടുവാദ്യം കൊണ്ട് ചേരുമ്പോൾ അത് പൂർണ്ണമാകുള്ളൂ എന്നാണ്, ആ ശബ്ദം ഓങ്കാരം പൂർണ്ണമാകുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അത്രയും പ്രാധാന്യം ഒരു ക്ഷേത്രത്തിലെ എല്ലാ കലകൾക്കും എല്ലാ വാദ്യങ്ങൾക്കും സംഗീതത്തിനും ഈ ശെയ്ങ്കില എന്നുള്ള വാദ്യത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അത് പാണി കൊട്ടുമ്പോഴും ശിവയിലേക്ക് കൊട്ടുമ്പോഴും സോപാന സംഗീതത്തിനുമെല്ലാം ശെയ്ങ്കില അല്ലെ ചെയ്ങ്കില നിർബന്ധമാണ്. ഇന്ന് സോപാന സംഗീതം കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു വരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അവസരം വലിയൊരു അനുഗ്രഹമാണ്.

എൻ്റെ കൂടെ ഇന്ന് പാടുന്നത് ശ്രീ അഖിൽരാജ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് സോപാന സംഘത്തിലേക്ക് അടക്കുന്നു. ആദ്യമായി പാടുന്നത് ഉഷപൂജയ്ക്ക് പാടുന്ന ധ്യാനി, രാഗം ദേശാക്ഷി, താളം ത്രിപുടം.

അടുത്ത കീർത്തനം ഗുരുവായൂരപ്പൻ്റെ കേശാദിപാദ വർണ്ണന. രാഗം ശ്രീരാഗം, താളം മുറിയടന്ത. ഇത് രചിച്ചത് ശ്രീ സുരേഷ് നായർ ഐരാണിക്കുളം.

അടുത്തായി ശ്രീകൃഷ്ണ കീർത്തനമാണ്. പുതിയൊരു കീർത്തനമാണിത്. രാഗം രീതികൗള ആദ്യതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഏലൂർ ബിജു അവതരിപ്പിച്ച സോപാന സംഗീതം, കൂടെ അഖിൽരാജ്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

ഓർമ്മകളിൽ പൂക്കളം ഒരുക്കിയും മനസ്സുകളിൽ സ്നേഹത്തിൻ്റെ തിരുവോണ നിലാവ് പകരുകയും ചെയ്തുകൊണ്ട് വീണ്ടുമൊരു ഓണക്കാലം. തുമ്പപ്പൂവിൻ്റെ നൈർമല്യവും ഓണപ്പൂക്കളത്തിൻ്റെ വർണ്ണപ്പൊലിമയും ഓണക്കോടിയുടെ പുതുമയും സദ്യയുടെ രുചിയും പൂമുഖത്ത് ഒത്തുചേരുന്ന പ്രിയപ്പെട്ടവരുടെ സ്നേഹവും ഇതെല്ലാം ചേർന്നൊരുക്കുന്ന മലയാളിയുടെ ഏറ്റവും മനോഹരമായ ഉത്സവം. ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ഒരു സംഗീത വിരുന്നൊരുക്കുകയാണ്. ഓർമ്മകളുടെ ഓണക്കാലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഗാനങ്ങൾ, പ്രണയത്തിൻ്റെ പൂക്കാലം തീർക്കുന്ന ഈണങ്ങൾ, നാടിൻ്റെ ഗന്ധവും മലയാളത്തിൻ്റെ മാധുര്യവും നിറഞ്ഞ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് ഇനി നമ്മുടെ സംഗീതയാത്രയ്ക്ക് കൂട്ടാകുന്നത്. ഓണപ്പൂക്കളത്തിലെ ഓരോ പൂവിനും ഓരോ നിറമെന്ന പോലെ ഓർമ്മകളിലെ ഓരോ നിമിഷത്തിനും ഓരോ ഗാനമുണ്ട്. ആ ഓർമ്മകളുടെ പൂക്കളത്തിലേക്ക് സംഗീതത്തിൻ്റെ ഈണപ്പൂക്കൾ ചിതറിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഓണക്കാലം സംഗീത സാന്ദ്രമാകട്ടെ, മനസ്സുകൾ സ്നേഹസാന്ദ്രമാകട്ടെ. ഓരോ ഹൃദയത്തിലും ഓണം ഒരു മധുര സ്മരണയായി നിറയട്ടെ. ഈ സംഗീതയാത്രയിലെ ആദ്യ ഗാനം ആവശ്യപ്പെടുന്നത് പാനായിക്കുളത്ത് നിന്നും ഷേർലി ജെറോമാണ്. ചിത്രം ശുദ്ധി കലശം, പാടിയത് എസ് ജാനകി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം. പ്രിയപ്പെട്ട ഭർത്താവ് ജെറോമിനു വേണ്ടിയാണ് ഷേർലി ഈ ഗാനം ആവശ്യപ്പെടുന്നത്.

0: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
4: മിസ് സീമ,
5: അതെ,
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
5: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
5: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
5: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
5: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
5: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI

0: ഗോട്ടെ തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
1: ഹലോ മമ്മ.
2: ഹായ്.
3: ആർബിഐ പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: എല്ലാ കൂട്ടുകാർക്കും ചതയ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഷൈജൻ പെരുമ്പാവൂർ ആവശ്യപ്പെടുന്ന ഗാനം ഇനി നമുക്ക് കേൾക്കാം. ചിത്രം വേനൽ കിനാവുകൾ, പാടിയത് യേശുദാസ്. ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചത് ONV, ഈണം നൽകിയത് L. വൈദ്യനാഥൻ.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: On Kerala's rampant drug crisis, it's the biggest talking point in the state.
3: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakku.
4: Ningal mayakku marunnirediraayi adishaktamaya nilavaadu edukkanam.
5: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkaya. Keralathile mayakku marunninte vere arakkuka ennulla lakshyathode. Operation Tufan.
0: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
7: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
7: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
8: ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
9: ഓണത്തോടനുബന്ധിച്ചുള്ള ശ്രോതാക്കളുടെ പ്രത്യേക ഇഷ്ടഗാന പരിപാടിയിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ചൂള എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ്. പോച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ. ഈ ഗാനം ഇന്ന് ആവശ്യപ്പെടുന്നു ഷാജു മടത്തുംപടി.

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elathooril prayapoorthiyaagatha pengutiye lahari nalgi peedipichu garbhiniyaakki.
2: Ningal mayakku marunnirediraayi adishaktamaya nilavaadu edukkanam.
3: Operation Tufan, the Narco Hunt enna peril oru pathadi Kerala police aarambhikkukayaanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ. മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
6: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
7: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
8: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425115.
9: പി വി മുഹമ്മദ് വടക്കേ വാമനൂരിന്റെ ഇഷ്ടഗാനമാണ് ഇനി പാടിയത്. എസ് ജാനകിയും സംഘവും, രചന പൂവച്ചൽ ഖാദർ സംഗീതം ഏറ്റിയ ഉമർ. ചിത്രം ചില്ലുകൊട്ടാരം.

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elatooril prayapoorthiyaagatha penkutiye lahari nalgi peedipichu garbhiniyaakki.
2: Ningal mayakku marunthinethirayi athishaktamaya nilavaadedukkanam.
3: Operation Tufan, the Narco Hunt enna peril oru pathathi Kerala police aarambhikkukayanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ. മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
6: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
7: ഇഷ്ടഗാന പരിപാടിയിൽ ഇനി ഡ്രീംസ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു വിജയൻ നെടുങ്കണ്ടം.

ഒരു ഓണക്കാലം കൂടി കടന്നു പോകുന്നു. കാലം ഓരോ ഓണം കൊണ്ടുവരുമ്പോഴും ചിലർ നമ്മോടൊപ്പം ഉണ്ടാകും, ചിലർ ഓർമ്മകളിൽ മാത്രം. പൂക്കളവും ഓണസദ്യയും ആഘോഷങ്ങളുമൊക്കെ കഴിഞ്ഞ് മനസ്സിൽ ബാക്കിയാവുന്നത് പ്രിയപ്പെട്ടവരുടെ സ്നേഹവും നല്ല ഓർമ്മകളും. വീണ്ടും കാത്തിരിക്കാം മറ്റൊരു പൊന്നോണത്തിനായി. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, സൽമ ജമാലുദ്ദീൻ ഇടയ്ക്കൊന്നും പറഞ്ഞിരിക്കുന്നതാണ്. സൽമ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും വളരെ സ്നേഹത്തോടെയും ഓർമ്മകളിൽ സുഗന്ധം വീശുന്ന മറ്റൊരു പൊന്നോണക്കാലത്തിനായി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. ഇതോടൊപ്പം തന്നെ ഓണത്തുമ്പിക്കരുവുഞ്ഞാൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഒരു ഗാനം കൂടി സൽമ ആവശ്യപ്പെടുന്നുണ്ട്. ഗാനരചന പോച്ചൽ ഖദർ, സംഗീതം എ ടി ഉമാർ. മറ്റൊരു ഓണക്കാലത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തോടെ ഈ ഗാനം കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അവതാരകർ എന്നിവർക്കായി വിജയ് തിരുവനന്തപുരം ആവശ്യപ്പെടുന്ന ഗാനം ഇനി നമുക്ക് കേൾക്കാം. കിളി ചിലച്ചു കിലുകിലെ കൈ വളച്ചൊരിച്ചു എന്ന ഗാനമാണ് വിജയ് ആവശ്യപ്പെടുന്നത്. ചിത്രം സമസ്യ. പാടിയത് യേശുദാസ്. രചന ഒ എൻ വി. സംഗീതം ഉദയഭാനു. മറ്റൊരു കാര്യം കൂടി വിജയ് പറയുന്നുണ്ട്, ഈ ഓണക്കാലത്ത് പാട്ട് കേട്ട് കേട്ട് മതി മറന്നു എന്നും പറയുന്നുണ്ട്. യാതൊരു പരിഭവവും പരാതികളും ഒന്നുമില്ലാതെ ഈ ഓണക്കാലത്ത് ഇഷ്ടംപോലെ പാട്ടുകൾ കേട്ടു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തന്നെ ഈ ഗാനം നമുക്ക് കേൾക്കാം.

ഇഷ്ടഗാന പരിപാടിയിൽ ഇനി നമ്മൾക്ക് ഗുരു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും രാധിക തിലകും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെടുന്നു ജിഷ ജോൺസൺ, തിരുമുപ്പം. ഗാനരചനയ്ക്ക് ശ്രീമേശൻ നായർ, സംഗീതം ഇളയരാജ.

ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ മനോഹരമായ ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ലിൻസൺ കുമളി. പാടിയത് യേശുദാസ്, രചന പോച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

ഓർമ്മകളുടെ പൂക്കളത്തിൽ ഒരുപിടി നല്ല ഗാനങ്ങൾ കൂടി ചേർത്ത് വെച്ച് നമ്മുടെ ഈ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ ഇപ്പോൾ പാട്ട് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി ഉച്ചയ്ക്ക് 2 മണിക്ക് കേൾക്കാം. അപ്പോൾ ഇഷ്ടഗാനങ്ങൾക്കായി വീണ്ടും സന്ദേശങ്ങൾ അയയ്ക്കുക. ഇനി പ്രത്യേക ഓണപരിപാടി ആവണി പൊന്നു ഞാൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി
1: ആവണി പൊന്നു ഞാൻ
0: ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് നമ്മുടെ അതിഥിയായി കൂടെയുള്ളത് കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി കാതോർക്കാം.
2: നമസ്കാരം. ഓണം കഴിഞ്ഞെങ്കിലും അതിൻ്റെ അലയൊലികളൊക്കെ ഇപ്പോഴും നമ്മുടെ ചുറ്റും ഉണ്ട്. എന്തായാലും അതിൽ ഓണപ്പാട്ടുകളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് ആവണിപ്പൊന്നൂഞ്ഞാൽ എന്നാവുമ്പോൾ ചില ഓണപ്പാട്ട്

കളെ സ്പർശിച്ചു പോകാതിരിക്കാൻ പറ്റില്ല. ഓണപ്പാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ സിനിമയിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പാട്ടുകൾ മനസ്സിലുണ്ട്. അതിൽ പെട്ടെന്ന് ആദ്യം വരുന്നത് വയലാർ എഴുതി ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത ഒരു പാട്ടാണ്. കെ ജെ യേശുദാസും സുശീലാമ്മയും കൂടി പാടിയ പാട്ട് പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് ഒന്നാം പൊന്നോണം പൂപ്പട കൂട്ടാൻ എന്നുള്ളതാണ്. അതിൽ വയലാറ് ഒരുപാട് ഓണ ബിംബങ്ങളെ, ഓണത്തിനുള്ള ചടങ്ങുകളുമായിട്ടുള്ള പലതും അതിൽ ചേർത്തിട്ടുണ്ട്. ഒന്നാം പൊന്നോണ പൂപ്പട, പൂക്കണ്ണി, പൂക്കളം, അന്നം പൂക്കില, ആലാത്തൂഞ്ഞാല്, ഇങ്ങനെ ഒരുപാട് ഓണബിംബങ്ങളെ കോർത്തിണക്കിയ ഒരു ഓണപ്പാട്ടാണ് അതാവട്ടെ ആദ്യം.

ബാൾസമിന കുടുംബത്തിൽപ്പെട്ട ഇൻപേഷ്യൻസ് കൈനേസിസ് എന്ന ചെടിയും അതിൻ്റെ പൂവും പല കാലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും അത് പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് നമ്മുടെ ഈ ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ്, അതായത് ഓണക്കാലത്ത്. നമ്മൾ അതിനെ ഓണപ്പൂവ് എന്ന് വിളിക്കുകയും അതിനുള്ള ബഹുമാനവും ഇഷ്ടമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പം ഇവിടെയാണ് കവിയുടെ ഭാവന പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഈ ഓണപ്പൂവിനെ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായിട്ടൊക്കെ കാണുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ ഈ ഒരു ഭാഗത്തായിരിക്കാം. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാൻ ആണല്ലോ നമുക്ക് ഇഷ്ടം ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ പൂവിന് ഇഷ്ടത്തോടെ വരാനും പുഷ്പിക്കാനും ഉള്ള സ്ഥലവും കാലവും ഈ ഓണക്കാലമാണ്, ഈ തീരമാണ്. അവിടെയാണ് ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ തേടുന്ന, അത് പല സ്ഥലത്ത് യാത്രയാണ് നീ

0: തേടുന്ന തീരം നിന്നെ മാടി വിളിക്കുന്നു എന്ന് അതിൽ ചേർത്ത് വയ്ക്കുകയാണ് കവി. ഒ എൻ വി കുറുപ്പ് എഴുതി, സലിൽ ചൗധരി സംഗീതം നൽകിയ, കെ ജെ യേശുദാസ് പാടിയ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഓണപ്പൂവേ ഓമൽപ്പൂവേ എന്ന പാട്ട്, ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ.
1: ഓണപ്പൂവേ

ഈ പാട്ടും ആ പാട്ടുള്ള സിനിമയും ഇറങ്ങിയിട്ട് 51 കൊല്ലമായി, അരനൂറ്റാണ്ട് കഴിഞ്ഞു. എന്നാലും ഓണം വരുമ്പോൾ ഇന്ന് റീൽസിലാണെങ്കിലും അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലാണെങ്കിലും എവിടെയാണെങ്കിലുമൊക്കെ ഈ പാട്ടില്ലാതെ ഒരു ഓണവും കടന്നു പോകുന്നില്ല. ലക്ഷണമൊത്ത ഓണപ്പാട്ട് എന്നൊക്കെ വിളിക്കാവുന്ന പാട്ട് ശ്രീകുമാരൻ തമ്പി സാർ എഴുതി, അർജുനൻ മാഷ് സംഗീതം ചെയ്ത് വാണിയമ്മ വാണി ജയറാം പാടിയ തിരുവോണം എന്ന സിനിമയിലെ തന്നെ പാട്ട് തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ.

0: വിട്ടാമ്പളിൽ വമ്പനോട്
1: ഓവർ ആക്റ്റീവ് ബ്ലാഡർ ഒരു കോമൺ പ്രോബ്ലം ആണ്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കായംകുളം കെയർവെൽ ഫാമിലി ക്ലിനിക്കിൽ നിന്നും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ ബാലൻ പിള്ളൈ. ഡോക്ടർ, ഒഎബിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: സിംപ്റ്റംസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് യൂറിൻ പോകാൻ ഒരു തോന്നൽ ഉണ്ടാവും, പല പ്രാവശ്യം യൂറിൻ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ, ചെറു തോന്നൽ വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ട് അത് യൂറിൻ ലീക്ക് ആവും, പിന്നെ യൂറിൻ പോകാൻ തോന്നിയാലും കുറച്ചേ പോകുകയേ ഉള്ളൂ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംപ്റ്റംസ്.
1: ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന കണ്ടീഷനെ പറ്റി ഇത്രയും വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി ഡോക്ടർ. എ പബ്ലിക് അവയർനെസ് ഇനിഷ്യേറ്റീവ് ഫോർ ബ്ലാഡർ ഹെൽത്ത്.
3: വാണിയമ്മയുടെ പാട്ടാണ് കേട്ടത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത് ജാനകിയമ്മ തന്നെയാണ്.

ജാനകിയമ്മ മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അമ്മയെ കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു ഭാഗ്യമുണ്ടായി. അപ്പം അന്ന് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏതാ ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഗാനം കേൾക്കാൻ എന്നാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ തമാശയ്ക്ക് ഒരു ദേഷ്യം നടിച്ചിട്ട് ചോദിച്ചു,

എൻ്റെ അച്ഛൻ്റെ ഒപ്പം തൃപ്രയാറ് ശ്രീരാമ പോളിടെക്നിക്കിൽ ഒരു ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് പഠിച്ച ആളാണ് പൂവച്ചൽ ഖാദർ സാറ്. അപ്പം അദ്ദേഹത്തിനെ ഒരിക്കൽ കണ്ട് അച്ഛൻ്റെ ഈ കണക്ഷൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്നെ ഇനി സാറെന്നൊന്നും വിളിക്കരുത്, അങ്കിൾ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിരുന്നു. അപ്പോൾ ഖാദർ അങ്കിളിൻ്റെ ഒരു പാട്ടാണ് ജാനകിയമ്മ പാടിയത്, നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ട്, നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതത്തിൽ ചാമരം എന്ന സിനിമയിലെ

ജാനകിയമ്മയെ പറ്റി പറയുമ്പോൾ എനിക്ക് ചിത്ര ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ജാനകിയമ്മയെ കാണാൻ ഒരവസരമുണ്ടാക്കി തന്നത് ചിത്ര ചേച്ചിയാണ്. ജാനകിയമ്മയുടെയും സുശീലാമ്മയുടെയും മാണിയമ്മയുടെയൊക്കെ കാര്യം പറയുമ്പോഴും എന്നെ സംബന്ധിച്ച് എൻ്റെ ബാല്യ കൗമാരങ്ങളെ യൗവനത്തിനെയും സ്വാധീനിച്ച ഗായിക എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയാണ്. ചിത്ര ചേച്ചിയുടെയും സുജാത ചേച്ചിയുടെയൊക്കെ പാട്ട് കേട്ട് വളർന്ന ഒരു തലമുറയാണ്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടില്ലാതെ പറ്റില്ല. ചിത്ര ചേച്ചിയുടെ ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ടാണ്. കോഴിക്കോട് ആകാശവാണിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട്, കൈതപ്രസാറിൻ്റെ രചന, ഏറെ പ്രിയമുള്ള കുട്ടൻചേട്ടൻ്റെ എം ജയചന്ദ്രൻ്റെ സംഗീതത്തിലുള്ള ഒരു പാട്ട്, നോട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഇത് ചേച്ചി പാടിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൽ വെർഷൻ പാടിയതും ഒരു കോഴിക്കോട്ടുകാരനാണ്, എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കെ കെ നിഷാദ്. ഏറെ ഇഷ്ടമുള്ള മയങ്ങിപ്പോയി, ഞാൻ മയങ്ങിപ്പോയി എന്ന പാട്ടാവട്ടെ.

കോഴിക്കോട് ആകാശവാണിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ കൈതപ്രത്തിനെ പറ്റി പറയുമ്പോൾ എന്തായാലും നമുക്ക് ഗിരീഷേട്ടനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പാട്ടുകൾ നമുക്ക് തന്ന ഗാനരചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്. അതിലൊന്നാണ് എം ജയചന്ദ്രൻ ഗിരീഷ് പുത്തഞ്ചേരി കൂട്ടുകെട്ടിൽ വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമയിൽ മഞ്ചരി പാടിയ പാട്ട്. മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടർത്തിയ മുത്തുപോലെ തുടുത്തൊരു പനിനീര്, ആ പാട്ടാവട്ടെ അടുത്തത്.

ജാനകിയമ്മയുടെ പാട്ടുകളെ പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടു നീണ്ടു പോവും. അതിനുള്ള സമയം നമ്മുടെ ആവണിപ്പൊന്നൂഞ്ഞാലിൻ്റെ ഒരു എപ്പിസോഡിനില്ല. അപ്പോൾ ഒരു പാട്ട് കൂടി, അതായത് ജാനകിയമ്മ തൻ്റെ പാട്ട് ജീവിതം നിർത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് അല്ലെങ്കിൽ കുറച്ചു മുമ്പായിട്ട് പാടിയ ഒരു പാട്ട്, ചാന്ത്പൊട്ട് എന്ന് പറയുന്ന സിനിമയിൽ എനിക്കേറെ പ്രിയമുള്ള ജ്യേഷ്ഠ സഹോദരനായ ശരത്തേട്ടൻ്റെ, വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ അമ്മ പാടിയ ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി.

പാട്ടെഴുത്തുകാർക്ക് അനൗപചാരികമായിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട്, രചന എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ വല്യേട്ടനാണ് ഷിബു ചക്രവർത്തി. നമുക്ക് ആർക്കും എന്ത് കാര്യവും പറയാവുന്ന, സ്വന്തം കാര്യം മാറ്റിവെച്ച് നമ്മുടെയൊക്കെ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ഷിബുവേട്ടൻ. അതുപോലെ തന്നെ പ്രിയമുള്ള ആളാണ് ഔസേപ്പ ചമ്മാഷ്. ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്ത ഒരു പാട്ട്, അതിപ്പോൾ കേരളം മുഴുവൻ പാടി നടക്കുകയാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തിൽ അത് വന്നു. അപ്പോൾ ആ പാട്ട് അന്ന എന്ന് പറയുന്ന ജോഷി സാർ സംവിധാനം ചെയ്ത ഇറങ്ങാതിരുന്ന ഒരു സിനിമയിലെ പാട്ടാണ്. ദാസേട്ടനും ചിത്ര ചേച്ചിയാണ് പാടിയത്. ആ പാട്ടാവട്ടെ അടുത്തത്. യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ബ്ലാഡർ ഒരു കോമൺ പ്രോബ്ലം ആണ്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കായംകുളം കെയർവെൽ ഫാമിലി ക്ലിനിക്കിൽ നിന്നും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ ബാലൻപിള്ള. OAB എന്ന കണ്ടീഷൻ ഉള്ള ഒരു വ്യക്തിക്ക് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ജനറൽ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും?
4: നമുക്ക് ടീ, കോഫി, ആൽക്കഹോൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതുപോലുള്ള കാഫീൻ കോൺസെൻട്രേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാൽ, കാരണം ഇതൊക്കെ ബ്ലാഡറിന് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഡ്രിങ്ക്സ്, അപ്പൊ അതിനൊന്ന് അവോയ്ഡ് ചെയ്താൽ നമുക്ക് OAB കുറയ്ക്കാം. കോൺസ്റ്റിപേഷൻ അവോയ്ഡ് ചെയ്യണം. പിന്നെ ബെഡ് ടൈം ഫ്ലൂയിഡ് കുടിക്കുന്ന, ഉറങ്ങുന്ന മുമ്പേ അധികം ഫ്ലൂയിഡ് കുടിക്കുന്ന അവോയ്ഡ് ചെയ്യണം. ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ്, ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ടാൽ ഏറ്റവും നല്ലത്.
3: ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന കണ്ടീഷനെ പറ്റി ഇത്രയും വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി ഡോക്ടർ. പബ്ലിക് അവയർനെസ് ഇനീഷ്യേറ്റീവ് ഫോർ ബ്ലാഡർ ഹെൽത്ത്.
5: ആദ്യമായിട്ട് ഒരു പാട്ടെഴുത്തുകാരനെ നേരിട്ട് കാണുന്നത് റഫീഖയാണ്. എന്റെ നാട്ടുകാരനാണ്, അല്ല അങ്ങനെയല്ല, റഫീഖ് അഹമ്മദിന്റെ നാട്ടുകാരനാണ് ഞാൻ. റഫീഖ് അഹമ്മദ് പഠിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, റഫീഖ് അഹമ്മദ് പഠിച്ച കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്കൊക്കെ മനസ്സിൽ നമുക്കൊരു വഴികാട്ടി മുന്നേ നടന്നു പോകുന്ന ആളാണ് റഫീഖ. റഫീഖയുടെ ഒരു പാട്ട് ഇല്ലാതെ ഇത് പൂർണ്ണമാവുന്നില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ട റഫീഖ പാട്ടുകളുണ്ട്. അതിലൊന്നാണ് റഫീഖ് അഹമ്മദും ബിജി ഏട്ടനും ബിജി ബാലും ചേർന്ന് ചെയ്ത ഞാൻ എന്ന സിനിമയിൽ

കോട്ടക്കൽ മധു പാടിയ പാട്ട്, മധുവേട്ടൻ പാടിയ പാട്ട്. ശ്രീപദങ്ങൾ മന്ദമന്ദം ഹൃദയ ശ്രീകോവിലിൻ്റെ തിരുനട കടന്നെത്തും ഉഷസന്ധ്യയിൽ.

മണിപ്പൊന്നുഞ്ഞാലിൽ അവസാനമായിട്ട് ഞാൻ കൂടി ഭാഗമായ, ഞാൻ എഴുതിയൊരു പാട്ടുകൂടി ചേർക്കുകയാണ്. ഒരുപക്ഷെ ഒരു പാട്ടെഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ലേബല് എനിക്ക് തന്ന, എന്നെ ആ രീതിയിൽ ആളുകൾ അറിഞ്ഞ പാട്ട്, അതെൻ്റെ ജയേട്ടനുള്ള സമർപ്പണം കൂടിയാണ്. 1983 എന്ന ചിത്രത്തിൽ ഗോപീസുന്ദറിൻ്റെ സംഗീതത്തിൽ ജയേട്ടനും വാണിയമ്മയും പാടിയ ഓലഞ്ഞാലി കുരുവി എന്ന പാട്ട്. അതാവട്ടെ ആവണി പൊന്നുഞ്ഞാലിൻ്റെ ഈ എപ്പിസോഡിൽ അവസാനത്തെ.

0: കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാൽ സമാപിക്കുന്നു. നിർവഹണം ബോബി സി മാത്യു. നിർവഹണ സഹായം വിനോദ് ബി കെ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
1: ആവണി പൊന്നൂഞ്ഞാൽ.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 4251125.

ഈ ഓണക്കാലത്ത് മനസ്സ് നിറയെ സംഗീതമാണ്, പാട്ടുകളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി സ്പൈസ് എഫ് എം നൽകുന്നത്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം

ചമയമെന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ പിറന്ന് ചിത്രപാടിയ വിരഹത്തിൻ്റെ വേദനയും കാത്തിരിപ്പിൻ്റെ സുഖവും മനസ്സിലേക്ക് ആഴുന്ന ഈ ഗാനം ആവശ്യപ്പെടുന്നു. അടിമാലിയിൽ നിന്നും വിവേക്.

അലീന മെൽവിൻ്റെ ഇഷ്ടഗാനം ഇനി നമുക്ക് കേൾക്കാം. ചിത്രം നരിവേട്ട, പാടിയത് സിദ് ശ്രീറാം, സിതാര, കൃഷ്ണകുമാർ എന്നിവർ. രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്. ദേവികുളത്തു നിന്നുമാണ് ഈ ഗാനം അലീന ആവശ്യപ്പെടുന്നത്.

എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി തിരുവാങ്കുളത്തു നിന്നും ലീപ പുരുഷോത്തമൻ ആവശ്യപ്പെടുന്ന ഗാനം ഇനി നമുക്ക് കേൾക്കാം. ചിത്രം യാമിനി, പാടിയത് പി സുശീല. ഗാനശില്പികൾ കാനം ഇ ജെ, എം കെ അർജുനൻ.

ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കോർത്ത് ഇണക്കിക്കൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി എന്ന് നാഥൻ്റെ നിമ്മി എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമെനോനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. കലാധരന്റെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വൈഷ്ണവി തൃപ്പൂണിത്തുറ.

എറണാകുളത്ത് നിന്നുമുള്ള കെ എൽ വർഗീസിൻ്റെ ഇഷ്ടഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചിത്രം നാട്ടുരാജാവ് പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന്. രചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

സിന്ദൂരരേഖ എന്ന ചിത്രത്തിലെ നാദം സാമവേദാക്ഷരങ്ങൾ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു അനീഷ് കൊല്ലംപടി. കൈതപ്രത്തിൻ്റെ രചനയ്ക്ക് ശരത് ഈണം നൽകിയ ഗാനം പാടിയത് യേശുദാസ്.

നിങ്ങൾ കേട്ട ഗാനം പാടിയത് നഗരം സാഗരം എന്ന ചിത്രത്തിനു വേണ്ടി അമ്പിളി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ട ശ്രോതാവ് എം മണി വാണിയമ്പലം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കോർത്തിണക്കിയ ഈ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി കേൾക്കാം കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷലും ബെനി ദയാലും ഫെജോയും ചേർന്ന് പാടിയ ഗാനം. രചന ജോ പോൾ, സംഗീതം ജെയ്ക്സ് ബിജോയ്. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ആവശ്യപ്പെടുന്നു രതീഷ് മഞ്ഞപ്പുറ.

ദേവികുളത്ത് നിന്നും രേണുകയുടെ ഇഷ്ടഗാനം ഇനി കേൾക്കാം. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം, പാടിയത് യേശുദാസ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് യൂസഫലി കെച്ചേരി, ഈണം നൽകിയത് മോഹൻ സിതാര.

മിഥുനം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഞാറ്റുവേലക്കിളിയെ എന്ന ഗാനം ഇഷ്ടഗാനത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു സെബീന മതിലകം. ഗാനശില്പികൾ ONV, MG രാധാകൃഷ്ണൻ.

ദേവികുളം ലാക്കാട് നിന്നും കൺമണി ആവശ്യപ്പെടുന്ന ഗാനം ഇനി കേൾക്കാം. ചിത്രം മൂന്നാം പക്കം, പാടിയത് വേണുഗോപാൽ. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ദേവികുളം സ്പൈസ് എഫ്എമ്മിനും ചതയ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഗുരു എന്ന ചിത്രത്തിലെ ഗുരു ചരണം എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവർ. ഈ ഗാനം പാടിയത് വേണുഗോപാലും സംഘവും. രചന എസ് രമേശൻ നായർ. സംഗീതം ഇളയരാജ.

പ്രിയ ശ്രോതാക്കളെ, ഓർമ്മകളുടെ താളുകളിൽ മധുരമായി ചേർത്ത് വയ്ക്കാൻ, ഹൃദയത്തിൻ്റെ തന്ത്രികളിൽ സ്നേഹത്തോടെ മീട്ടിയുണർത്താൻ നിങ്ങൾ തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളിലൂടെയുള്ള ഈ സംഗീതയാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. പാട്ടുകൾ അവസാനിച്ചാലും അവ സമ്മാനിച്ച ഓർമ്മകളും വികാരങ്ങളും നമ്മുടെ മനസ്സിൽ ഇനിയും സംഗീതമായി ഒഴുകിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു സംഗീത സായാഹ്നത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ പാട്ടുകൾ കേൾക്കാം, ഓർമ്മകൾ സൂക്ഷിക്കാം, സംഗീതത്തോടൊപ്പം ഹൃദയവും പാടട്ടെ.

0: ആകാശവാണി ഒറ്റക്കുന്നിലേക്ക് ഒരു സ്നേഹയാത്ര നാടകം. രചന രമേശ് കാവിൽ. പങ്കെടുക്കുന്നവർ പി വിജയലക്ഷ്മി, രത്നമ്മ മാധവൻ, പി എം ദീപ, എൽ സി മാത്യു, എ എം വനജ, ഉഷാനാരായണൻ, നിലമ്പൂർ മണി. ഒപ്പം ടി വി അശ്വതി, മാത്യു ജോസഫ്, ബോബി സി മാത്യു, ടി പുരുഷു എന്നീ നിലയാംഗങ്ങളും. സംവിധാനം മാത്യു ജോസഫ്. ഒറ്റക്കുന്നിലേക്ക് ഒരു സ്നേഹയാത്ര.
1: എവിടെയാണ് മാഡം?
2: മഞ്ഞക്കരയിലേക്കാ.
1: മഞ്ഞക്കരയിൽ എവിടെയാ?
2: ശാന്തിനികേതൻ വൃദ്ധസദനം.
1: മഞ്ഞക്കരയിലെ മയിൽമല ഭാഗത്ത് ഉള്ളോട്ടാണ് മാഡം ഈ ശാന്തിനികേതൻ. അവിടെ ആരെ കാണാനാ?
2: അവിടുത്തെ എല്ലാവരെയും എനിക്ക് കാണണം.
1: മാഡം എവിടെന്നാ വരുന്നത്?
2: ഞാനൊരു പത്രപ്രവർത്തകയാണ്, ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കിടയിൽ ഇനി സംഭാഷണങ്ങളില്ല. എന്നെ ശാന്തിനികേതനിൽ എത്തിച്ചു തന്നാൽ മതി.
1: ഓ ഇതാണ് മാഡം ശാന്തിനികേതൻ.
2: ആ ചാർജ് എത്രയായി?
1: 80 രൂപ.
2: ആ ഇതാ, ഇത് വെച്ചോളൂ. ഇവിടെ എത്തിച്ചു തന്നതിന് വളരെ നന്ദി. ഇടയ്ക്ക് മറുത്തു പറഞ്ഞതിന് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ.
1: ഏയ്
3: ആരാണെന്ന് മനസ്സിലായില്ല.
2: ഞാൻ നിരുപമ വേണുഗോപാൽ, റൈറ്റ് ഒപ്പീനിയൻ പത്രത്തിലെ ജേർണലിസ്റ്റാണ്. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം.
3: ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്?
2: ഇവിടുത്തെ അന്തേവാസികളോട് സംസാരിക്കാൻ

0: ഒരവസരമൊരുക്കി തരണം.
1: അത് മുഴുവനായും ചെയ്തു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചിലർക്ക് പത്രക്കാരെ കാണുന്നതേ അലർജിയാ, മറ്റു ചിലർക്ക് ഓർമ്മകളോട് തന്നെ വെറുപ്പാ.
0: തൽക്കാലം എനിക്ക് ഒരാളെ കാണാനുള്ള അനുവാദം തന്നാ മതി.
1: ആരെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്?
0: കുട്ടൂലി, കാപ്പൊമ്മൽ താഴവീട്, ഒറ്റക്കുന്ന് പിയോ.
1: ഓ, അവരിവിടെയുണ്ട്. കുറച്ച് പ്രായം കാണും. സംസാരിക്കാനൊന്നും വലിയ താല്പര്യമുണ്ടാവാൻ വഴിയില്ല.
0: കാണാൻ അനുവാദം തന്നാ മതി.
1: അവരിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു വർഷമായി കാണും. ബന്ധുക്കളാരുമില്ല അത്രേ. ആരും ഇതേവരെ അന്വേഷിച്ച് വന്നിട്ടുമില്ല. നിങ്ങൾ അവരുടെ ആരെങ്കിലും ആണോ?
0: ഇന്നലെ വരെ ആരുമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ആരൊക്കെയോ ആയതുപോലെ.
1: ശരി, ഞാൻ അവരെ വിളിപ്പിക്കാം. വിമല, നമ്മുടെ കുട്ടൂലെ ഒന്ന് വിളിച്ചോളൂ, ഇവർക്കെന്തോ സംസാരിക്കാനാണ്.
0: ഞാൻ ഇന്നലെ ഒറ്റക്കുന്ന് കടവിലെ പുതിയ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് പോയിരുന്നു. രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാമാന്യം വലിയൊരു പാലം.
1: ആ പാലവും ഈ കുട്ടൂലിയും തമ്മിൽ എന്താ ബന്ധം?
0: പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് കരുതുന്നതാവും ന്യായം. എന്നാൽ കുട്ടൂലിയമ്മയെന്നൊരു ദേശം മുഴുവൻ ആദരപൂർവ്വം വിളിക്കുന്ന ഒരു സ്ത്രീയെ കാണാൻ നിമിത്തമായത് ആ ഒറ്റക്കുന്ന് പാലമാണ്.
1: ആ, അത് ശരി. ആ, ഇതാണ് നിങ്ങൾ അന്വേഷിച്ചെത്തിയ കുട്ടൂലിയമ്മ. ഇവരെ നിങ്ങൾക്കറിയാമോ?
2: ഇല്ല, എനിക്ക് ആരെ അറിയില്ല. ആരും എന്നെ കാണാൻ വരുന്നതും എനിക്കിഷ്ടല്ല.
1: കേട്ടില്ലേ അവർ പറഞ്ഞത്? അവർക്ക് ആരെയും കാണാൻ ഇഷ്ടമില്ലെന്ന്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം.
0: 7 ദിവസത്തെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിലാണ് ഞാൻ ഇവരിവിടെയാണെന്ന് കണ്ടെത്തിയത്. പിന്നെ 1 ദിവസത്തെ ദീർഘയാത്രയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തിയത്. ഞാൻ കൊണ്ടുവന്നത് ഇവരെ ഏൽപ്പിക്കാനെങ്കിലും എനിക്ക് അനുവാദം തരണം.
1: ആഹാരമാണെങ്കിൽ പുറത്തുനിന്നുള്ളത് ഞങ്ങൾ സ്വീകരിക്കാറില്ല.
0: അല്ല, ഇതൊരു പ്രസംഗമാണ്. ഒറ്റക്കുന്ന് പാലം ഉദ്ഘാടനം ചെയ്ത പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രസംഗം. ആ പ്രസംഗമാണ് എന്നെ ഇത്രയും ദീർഘമായ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്.
2: ഒറ്റക്കുന്ന് പാലം വന്നോ? അതിന്റെ പണിയൊക്കെ തീർന്നോ? അതിന്റെ പാലം.
0: തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി മന്ത്രി പ്രസംഗിച്ചത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ആഗ്രഹമായി ഈ കുട്ടൂലിയമ്മയെ കാണണമെന്ന്. ഈ വിരലുകൾ തൊട്ട് ധൈര്യം സംഭരിക്കണമെന്ന്.
2: മോളേതാ, ഒറ്റക്കുന്നില് ഏത് വീട്ടിലെയാ? അവിടൊക്കെ എനിക്ക് നല്ല നിശ്ചയ. ഒറ്റക്കുന്നാരൊക്കെ നല്ലോല നല്ലോല്.
0: ഈ ശാന്തി നികേതനിലെ അന്തേവാസികൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും ഈ കുട്ടൂലിയമ്മ ആരാന്ന്. അവരൊക്കെ അറിയണം. എല്ലാവരെയും വിളിക്കൂ. ഈ പ്രസംഗം അവരെ കേൾപ്പിച്ച് ഞാൻ തിരിച്ചുപോയിക്കൊള്ളാം.
1: വിമല, എല്ലാരെയും വിളിച്ചോളൂ, ഒരു പ്രസംഗം കേൾക്കാനല്ലേ.
0: എല്ലാരും എത്തിയോ? നമുക്ക് നിശബ്ദരായിരുന്ന് ഈ പ്രസംഗം കേൾക്കാം.
2: ഭാരതിയമ്മ വന്നിട്ടില്ല, അവരും കൂടി വന്നിട്ട് മതി പ്രസംഗം കേക്കല്.
1: അവരവിടെ മുറിയിൽ തനിച്ചിരിക്കുകയാവും, വിളിച്ച് ശല്യം ചെയ്യണ്ട. മാത്രമല്ല, അവർക്ക് ഈ പ്രസംഗവും മറ്റും കേൾക്കാൻ ഇഷ്ടമില്ല എന്ന് പലപ്പോഴും പറഞ്ഞതാ.
2: ഞാൻ പോയി വിളിച്ചവരും.
0: ആരാ ഈ ഭാരതിയമ്മ?
3: ഞങ്ങളൊക്കെ അമ്മയാ. എന്ന് വെച്ച് വയസ്സ് അത്രയൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾക്ക് അമ്മ തന്നെയാ. എന്നും കഥകൾ വായിച്ചു തരുന്ന, കാര്യം പറഞ്ഞു തരുന്ന, നാമം ചൊല്ലി കേൾപ്പിക്കുന്ന ഞങ്ങളുടെ ഭാരതിയമ്മ.
2: ഇതാ ഭാരതിയമ്മ വന്നേ. ഇനി നിങ്ങൾ തുറന്നോളി, എല്ലാവർക്കും കേക്കാലോ. ഇന്റെ നാട്ടിലെ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് വന്ന മന്ത്രി പ്രസംഗിച്ചതാ, ഇന്റെ മോള് പിടിച്ചോണ്ട് വന്നതാ.
0: ശരിയാ, ഒറ്റക്കുന്ന് പാലത്തിന്റെ ഉദ്ഘാടനം എന്റെ പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പോയതായിരുന്നു. വലിയൊരാൾക്കൂട്ടം ഉണ്ടായിരുന്നു അവിടെ. ആ കടവിൽ തടിച്ചുകൂടിയ ഗ്രാമീണരിൽ കണ്ണു തുടയ്ക്കാത്തവർ ആരും ഉണ്ടായിരുന്നില്ല അന്ന്. ഞാൻ പ്രസംഗം കേൾപ്പിക്കാൻ പോവുകയാണ്.
4: ഇതൊരു നിയോഗമാണ്. കുട്ടിക്കാലത്ത് ഞാൻ എന്നും സഞ്ചരിച്ചിരുന്ന ഈ പുഴയുടെ കുറുകെ കെട്ടിപ്പൊക്കിയ പാലം എനിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടി വരിക. ഒറ്റക്കുന്ന് കടവിൽ കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടം അന്നൊക്കെ ഒരു പേരെ വിളിച്ചിരുന്നുള്ളൂ, കുട്ടൂലിയമ്മ. കടത്തു തോണിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ സ്വന്തം കുട്ടൂലിയമ്മ. 1 മുതൽ 4 വരെ ഞാൻ പഠിച്ചിരുന്നത് അക്കരയുള്ള വിദ്യാലയത്തിലായിരുന്നു. മഴ തിമിർത്ത് പെയ്യുന്ന ജൂൺ മാസത്തിൽ കടത്തു തോണിയുടെ കൊമ്പത്തിരുത്തി എന്നെ അക്കരയെത്തിച്ച അവരിന്ന് എവിടെയാണാവോ. ഇടവപ്പേമാരിയിൽ നനഞ്ഞു തീരാതെ എന്റെ പുസ്തകങ്ങളെ ചേർത്ത് പിടിച്ച ആ സ്നേഹത്തുഴ ഈ ആൾക്കൂട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചുഴിയിളക്കി കുതിച്ചു പാഞ്ഞ പുഴയെ മനക്കരുത്തുകൊണ്ട് മുറിച്ചു കിടന്ന ആ അമ്മ ഈ ഒറ്റക്കുന്നിന്റെ പെൺകരുത്തായിരുന്നു. അവരുടെ തോണിത്തുഴയിലായിരുന്നു ഒരു ഗ്രാമത്തിന്റെ സുരക്ഷിത യാത്ര. ഇന്ന് രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ

0: കൂടിച്ചേരുകയാണ്. ഒരു വലിയ പാലം വർഷങ്ങളായി കൈതൊടാതെ നിന്ന ഗ്രാമജീവിതങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. വികസനത്തിന്റെ രജതരേഖകൾ മിന്നിത്തെളിയുമ്പോൾ കടവിൽ കയറിലൊടങ്ങിക്കിടക്കുന്ന ഭൂതകാലത്തിന്റെ തോണിയും അതിന്റെ കൊമ്പത്തിരുന്ന് തുഴഞ്ഞ കുട്ടൂലിയമ്മയും എന്റെ കണ്ണുകളെ ഈറനണിയിക്കുകയാണ്.
1: കേട്ടല്ലോ പ്രസംഗം. ഇതാ, ഈ കുട്ടൂലിയമ്മയെ കുറിച്ചാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ഉച്ചത്തിൽ സംസാരിച്ചത്.
2: ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ല ഈ കഥകളൊന്നും. ഒരു ഗ്രാമത്തിന്റെ യാത്രയുടെ അത്താണി ഈ സത്രത്തിൽ തന്റെ ജീവിതയാത്രയിലാണെന്ന് ആരറിയാൻ.
3: എല്ലാരും ഒന്ന് കാണായിരുന്നു. പാലത്തിന്റെ ചുവട്ടിലൂടെ ഓരോസം കൂടി തോണി ഇറക്കണായിരുന്നു.
1: പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഓടിയത് ആൾക്കൂട്ടത്തിലേക്കായിരുന്നു. കുട്ടൂലിയമ്മയെ കാണാനുള്ള അതിയായ കൊതി. പക്ഷേ ആർക്കും അവരെവിടെയാണെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ അവരെവിടെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയായിരുന്നു.
3: ആടുന്ന് പോരേണ്ടി വന്നതാ, അതുകൊണ്ട് ഞാനിപ്പോ ചാവാണ്ട് ബാക്കിയായി. സുധാകരന്റെ ഒപ്പം പോലച്ചിങ് പോന്നു, പിന്നെ ഓനെയും കണ്ടിക്കില്ല.
1: പത്രക്കാർ ചില രഹസ്യങ്ങൾ പറയാൻ പാടില്ല. എന്നാലും പറയാം, സുധാകരനാ നിങ്ങൾ ഇവിടെയാണെന്ന് എന്നോട് പറഞ്ഞത്. അന്നത്തെ ആൾക്കൂട്ടത്തിൽ അവനുണ്ടായിരുന്നു. പ്രസംഗം കേട്ട് കണ്ണു നനയാൻ.
2: ഇവിടെ ഓരോരുത്തർക്കും ഒരുപാട് കഥകളുണ്ട് പറയാൻ. പക്ഷേ ഞങ്ങളാരും അതൊന്നും കുത്തിക്കുത്തി ചോദിക്കാറില്ല. പത്രക്കാരെ ഒന്നും ഞങ്ങൾ ഇവിടെ അധികം പ്രവേശിപ്പിക്കാറുമില്ല. മറ്റൊന്നും ഉണ്ടായിട്ടല്ല, കുത്തി നിറച്ച ഓർമ്മകളെ പുറത്തെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ.
1: ഇപ്പോൾ കുട്ടൂലിയമ്മ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ മന്ത്രിക്ക് അതൊരു അത്ഭുതവും ഈ സ്ഥാപനത്തിന് സഹായവും കിട്ടും. ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിക്കും. പുറം ലോകം അറിയട്ടെ ഈ ശാന്തിനികേതനെ കുറിച്ച്.
4: അയ്യോ, അത് വേണ്ട മോളെ. പുറം ലോകം അറിയാതെ താമസിക്കാനുള്ള ഞങ്ങളുടെ അവകാശം ഇല്ലാതാക്കണോ? ഇവിടെ ഞങ്ങൾ സംതൃപ്തരാണ്. നേരത്തിന് ആഹാരം, രോഗത്തിന് മരുന്ന്, വിനോദം, വിശ്രമം, അങ്ങനെയെല്ലാം ഉണ്ട്. പുറം ലോകത്തെ വിളിച്ചറിയിച്ച് അതില്ലാതാക്കണോ?
1: ഇവിടെ ഇങ്ങനെ ഒരിടമുണ്ടെന്ന് പുറം ലോകം അറിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചേ ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സ്വകാര്യത വാർത്തയാക്കി എനിക്ക് ആളാവാൻ ഉദ്ദേശമില്ല.
4: ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സ്നേഹബഹുമാനങ്ങൾ ഉണ്ടായിട്ടും കുട്ടുകൂലി ഇതാ ഇവിടെ തനിച്ച്. മോള് കേട്ടിട്ടുണ്ടാവില്ല ഈ വയറ്റാട്ടിക്കമ്മലെ കുറിച്ച്. നവജാത ശിശുക്കളുടെ ആദത്തെ കരച്ചിൽ കേട്ട കാതുകൾ, കുഞ്ഞു ശരീരങ്ങൾ ഏറ്റുവാങ്ങി പുണ്യം ചെയ്ത കൈകൾ. ഇവിടെ വൃദ്ധലോകത്തിന്റെ ഏകാന്തതയിൽ പുറത്തു പറയില്ലെങ്കിൽ വലിയൊരു നോവൽ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാരതിയമ്മയ്ക്കും പറയാനുണ്ട്. എന്താ, കേൾക്കണോ? അങ്ങനെയെങ്കിൽ എന്റെ മുറിയിലേക്ക് പോരെ.
5: നമുക്ക് എല്ലാവർക്കും ഭാരതമ്മയുടെ മുറിയിലേക്ക് പോകാം. അവിടെ ആവുമ്പോ ഒരു സുഖാ, വീട്ടിൽ പോയ പോലെ ഒരു സുഖം.
4: ആ വാ മോളെ, ഒരു പ്രസംഗത്തിന്റെ തുമ്പ് പിടിച്ച് ഇവിടെ വരെ വന്നതല്ലേ. ഒരു കാപ്പി കുടിച്ചിട്ട് പോയാ മതി.
3: ആട്ടെ മോളെ, ഇന്റെ മോൾ ഇന്റെ ചെറ്റപ്പുര കണ്ടീനോ? അതൊക്കെ കൂടെ ബാക്കിയുണ്ടോ?
1: ആളുകൾ പിരിഞ്ഞു പോന്നിട്ടും എനിക്ക് ആ ഗ്രാമം വിട്ടുപോരാൻ തോന്നിയില്ല. ആഘോഷത്തിന്റെ തൊങ്ങലുകൾ തൂക്കിയ പുഴക്കരയിൽ ചോറ്റുപാത്രത്തിന്റെ വട്ടത്തിൽ ഇത്തിരി മണ്ണ്, ചിതലുകൾ തിന്നു തീർക്കാതെ ബാക്കി വെച്ച ഒരു നാരായണ കിളിക്കൂട്, തൊട്ടപ്പുറത്ത് താങ്ങും തണലുമില്ലാതെ പക്ഷാഘാതം വന്ന് തളർന്നു പോയൊരു തോണിത്തുഴ, കുട്ടൂലിയമ്മയുടെ ഓർമ്മയുടെ ഭൗതികാവശിഷ്ടങ്ങൾ. അവിടെ വെച്ചാ ഞാൻ സുധാകരനെ കണ്ടത്. ആസ്മ പിടിച്ച് ശ്വാസം കിട്ടാതെ പിടഞ്ഞപ്പോ ആശുപത്രിയിലാക്കിയതും, തിരിച്ചേൽപ്പിക്കാൻ ബന്ധുക്കളില്ലാത്തപ്പോ ഇവിടെ കൊണ്ടുവന്നാക്കിയതും അവൻ സങ്കടത്തോടെ പറഞ്ഞത്.
3: ഇവരാരും ഇന്റെ കഥ കേട്ടിക്കില്ല. മന്ത്രി പറഞ്ഞത് നേരാ. എത്ര ആളിയാ ഈ കുട്ടൂലി തുഴഞ്ഞു തുഴഞ്ഞു അക്കരെ എത്തിച്ചത്? പാതിരക്കള്ളന്മാര്, ഒളിസേവക്കാര്, നാക്സലൈറ്റുകള്, മതവും ജാതിയും പണവും നോക്കാതെ പ്രേമിച്ചവര്, പനിച്ചു പനിച്ചു തളർന്നു പോയവര്, സ്കൂളിൽ പോയ കുട്ടികള്, പട്ടാളത്തിലേക്ക് ചരക്കും കൊണ്ടുപോയ കച്ചവടക്കാര്, നിക്കക്കള്ളില്ലാതെ നാടുവിട്ട സാധുക്കളും. കുട്ടൂലിക്ക് വിശ്രമമില്ലായിരുന്നു, തുഴച്ചിലോടെ തുഴച്ചില്.
1: പുരുഷന്മാരായിരുന്നില്ലേ അധിക യാത്രക്കാരും? പാതിരാക്കി പോലും തനിച്ച് തുഴേണ്ടി വന്നിട്ടില്ലേ? വല്ല ചീത്ത സംഭവങ്ങളും
3: ഉണ്ടായിട്ടില്ല. യാത്രക്കിടയിൽ ഒരാളും ഈ കുട്ടൂലിന്റെ മേത്ത് തൊട്ടിക്കില്ല. അതിനുള്ള ധൈര്യം ഒരുത്തനും കാണിച്ചിട്ടില്ല.
1: തോണിത്തുഴ കണ്ട് പേടിച്ചു പോയിട്ടുണ്ടാവും എല്ലാവരും. പിന്നെ ഈ മനക്കരുത്ത് പോരെ സകലരെയും ഭയപ്പെടുത്താൻ.
3: തോണിത്തുഴ കണ്ട് പേടിച്ചിട്ടൊന്നും അല്ല മോണെ, 10-12 ആള് ഒന്നിച്ചു പോകുമ്പം തുഴ വലിച്ചെറിഞ്ഞു വായ പൊത്തി.

0: ഒന്നും ചെയ്യാനാവൂല. പാതിരായ്ക്കും പതറാതെ തുഴയുന്ന എന്റെ ധൈര്യം തന്നെയാ പോലെ മിണ്ടാണ്ടാക്കിയത്. എന്റെ വർത്താനം കേട്ട് എല്ലാവർക്കും ഊഷിഞ്ഞിട്ടുണ്ടാവും. മോള് വന്ന് പറയിച്ചപ്പം നെഞ്ചിലൊതുക്കിയത് പുറത്തേക്ക് ചാടി. അത്ര തന്നെ.
1: അതെ, നിരുപമയുടെ വരവ് ഞങ്ങളിൽ ചിലരുടെ ഓർമ്മകളുടെ പെട്ടി തുറപ്പിച്ചു. ഒരു ഗ്രാമത്തെ മുഴുവൻ തുഴഞ്ഞ് കരക്കടുപ്പിച്ച ഞങ്ങളുടെ കുട്ടുപുലിയമ്മയെ കുറിച്ച് കൂടുതൽ അറിയാനുമായി.
2: ലോകമറിയാതെ പോകുന്ന നേരുകൾ ഒരുപാടുണ്ടാവും. അറിയുന്ന പേരുകളേക്കാൾ എത്രയോ കൂടുതലാണ് അറിയാതെ പോകുന്ന നേരുകൾ. എന്റെ പത്രത്തിന്റെ പേജുകൾക്ക് ഇത്രയും നീറുന്ന ഓർമ്മകളെ അടുക്കി വെക്കാനുള്ള കരുത്ത് കാണില്ല. തീർച്ച.
0: ഈ ദിവസം മരിച്ചാലും മറക്കൂല. ഈ കുട്ടൂലി പോകാൻ പറ്റിയില്ലെങ്കിലും ഒറ്റക്കുന്ന് കണ്ണി കണ്ടപോലെയായി. മോളെ പടച്ചവും കാക്കും. ഇനി മോളൊറ്റക്കുന്നി പോവോ? പോവുമ്പോ എന്റെ പഴയ തൊഴ ഒന്നുകൂടി പോയി നോക്കണം. എന്നിട്ട് മോളെ ഫോണില് അതിന്റെ ഫോട്ടോ പിടിക്കണം. എനിക്ക് ചാവുന്നതിന്റെ മുന്നേ ഒന്ന് കാണാന്.
1: വയറ്റാട്ടി കമലയ്ക്കും ഒരുപാട് പറയാനുണ്ടാവും. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പിറുപിറുക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്.
3: പറഞ്ഞു തുടങ്ങിയ പിന്നെ ഒരുപാടുണ്ടാവും. അടയേച്ച് പെയ്യുന്ന മഴ എന്തൊക്കെയാ ഒഴുക്കി കൊണ്ടുപോവാന്ന് നമുക്കറിയാൻ പറ്റുമോ? പറ്റില്ല.
2: ഒരുപാട് പ്രസവങ്ങൾ കണ്ടതല്ലേ, ചോരയിലൂടെ പിറന്നു വീഴുന്ന കുരുന്നുകളുടെ കരച്ചിൽ കേട്ടതല്ലേ, കോടാനുകോടി അമ്മ പ്രാർത്ഥനകളുടെ സാഫല്യത്തിന്റെ സന്തോഷം അനുഭവിച്ചതല്ലേ, മറ്റാർക്കും പറയാനാവാത്ത എന്തൊക്കെയോ നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയും.
1: സ്വന്തം അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമായാലും പറഞ്ഞോളൂ. കമല പറഞ്ഞോളൂ.
3: കൊന്നയൂർ എന്നായിരുന്നു എന്റെ ദേശപ്പേര്. അവിടുത്തെ കുന്നിൻ ചെരുവിലായിരുന്നു എന്റെ വീട്. പണ്ടു തൊട്ടേ പേര് കേട്ട വയറ്റാട്ടികളുള്ള കുടുംബം. എനിക്കും അതായിരുന്നു വഴി.
2: എത്ര കുട്ടികളുടെ ജന്മത്തിന് സാക്ഷിയായിട്ടുണ്ടാവും.
3: കീറി കൃത്യമായിട്ട് പറയാൻ പറ്റൂല മോളെ. എന്നാലും ഒരുപാടുണ്ടാവും. അധികവും ചെയ്യിച്ചതാ. പ്രസവത്തിൽ ചത്തുപോയത് കുറവാ.
1: അപ്പോ ആശുപത്രിയിൽ പോകേണ്ട കേസൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ?
3: ഇല്ലാന്ന് തന്നെ പറയാം. പള്ളയിലാവുമ്പം തന്നെ ഞാൻ കൂടെ കൂടെ ചെല്ലും. വയറ് കണ്ടാലറിയാം കൊഴപ്പുണ്ടാവുമോന്ന്. നല്ല സംശയവും തോന്നിയാൽ ആശുപത്രി പോവാൻ പറയും. അതുകൊണ്ട് കൈപ്പഴ ഉണ്ടായിട്ടില്ലാന്ന് തന്നെയാ ഓർമ്മ.
2: അതെ, ഒരു പൊട്ട ചോദ്യാ, എന്നാലും ചോദിക്കാലോ.
3: ആ ചോദിച്ചോളൂ.
2: പെറ്റു വീണാൽ കുഞ്ഞിന്റെ ലിംഗം നോക്കാതെ ആണോ പെണ്ണോന്ന് പറയാൻ പറ്റുമോ?
3: പിന്നല്ലാണ്ട് കരച്ചില് കേക്കുമ്പോ തന്നെ ആണോ പെണ്ണോന്ന് ഉറപ്പിക്കാൻ പറ്റും.
2: അതെങ്ങനെയാ?
3: അതെ, കൊറക്കെ കരയുന്നത് പെൺകുട്ടികളായിരിക്കും. ഒച്ച കൂടുതൽ ഓരിക്കാ. പിന്നെ ജീവിതകാലം മുഴുവൻ പതുക്കെ കരയാൻ തന്നെയാ അവരുടെ വിധി. വലിയ ഒച്ചയിൽ കരയുന്ന പെൺകുട്ടിയോള് പിന്നെ എങ്ങനെയാ ഒച്ച പോയി മിണ്ടാണ്ടാവണതെന്ന് മോക്കറിയോ?
1: കമല ഇപ്പം പറഞ്ഞത് വലിയൊരു നേര. വളരും തോറും ഒച്ച പോകുന്ന പെൺ ജന്മങ്ങൾ ആരാ അവരുടെയൊക്കെ ഒച്ച ഒടുക്കിക്കളഞ്ഞത്?
2: മറ്റാര്? ഈ സമൂഹം തന്നെ. ആൺകുട്ടിയെ സ്വന്തം വീട്ടിൽ വളരാൻ പഠിപ്പിക്കുന്നു, പെൺകുട്ടിയെ അന്യന്റെ വീട്ടിൽ വളരാൻ പരിശീലിപ്പിക്കുന്നു. ഉറക്കെ ശബ്ദിക്കാൻ പാടില്ലെന്ന് തുടർച്ചയായി ഓർമ്മപ്പെടുത്തുമ്പോൾ ആരാണ് നിശബ്ദരാവാത്തത്?
0: തോണി കിട്ടാൻ വേണ്ടി ഒറ്റക്കുന്നിലെ പെൺകുട്ടികളെ കൂക്കി പഠിപ്പിച്ചത് ഈ കുട്ടൂലിയ. ആണുങ്ങളിൽ ചിലർ അതിനെ കണ്ണൂരിട്ട് പേടിപ്പിക്കാൻ നോക്കിയതാ. തോണിത്തോടെ പൊന്തിച്ചപ്പം ഒക്കെ ഒന്നങ്ങടങ്ങി.
3: ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്റെ കയ്യിലൂടെ വന്ന കുട്ടിയാ. ഒരിക്കൽ ആ ഗ്രാമം എന്നെ ആദരിച്ചിരുന്നു. 100 ജന്മങ്ങൾക്ക് സാക്ഷിയായ സ്ത്രീ എനിക്ക് പോലും ഒരു മെഡലും തന്നു. പേറെടുത്തു പേര് കേട്ട കമല പെറ മാത്രം മറന്നുപോയി. അതുകൊണ്ട് മൂപ്പര് മരിച്ചപ്പോ കുന്നുമേൽ ഒറ്റയ്ക്കായി. പേറ് മാറി കീറായപ്പോ ആദരിച്ചുപോലും മറന്നു. ഒടുവിൽ എങ്ങനെയോ ഇവിടെ എത്തി. ഈ മുറിയിൽ ഇരിക്കുമ്പോ ഒരു സുഖ. വീടിനുള്ളിൽ ഇരിക്കും പോലെ.
1: ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വകാര്യതയുടെ ഒരു സുഖത്തെ കുറിച്ച്? ഇന്നിപ്പൊ മോള് വന്നപ്പോഴാ പുറം ലോകത്തെ കുറിച്ച് ഓർത്തു തുടങ്ങിയത്. മോള് ഒരുപാട് യാത്ര ചെയ്തതല്ലേ, ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇത്ര വിശ്രമിക്കാം.
2: ഏയ് വേണ്ട, ഒരു ക്ഷീണം തോന്നില്ല. അല്പം കൂടി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോവും. പത്രത്തിൽ എഴുതാൻ തോന്നുന്നില്ല, പക്ഷേ മനസ്സിലുണ്ടാവുമെല്ലാം.
3: കുടുംബത്തിൽ ആർക്കെങ്കിലും പേറ്റുന്നവ് വന്നാ പാതിരയ്ക്ക് ആണുങ്ങൾ വന്ന് വിളിക്കുക. പായും ചുരുട്ടി ചോട്ടും കത്തിച്ച് ഞാൻ അവരുടെ കൂടെ കുന്നിറങ്ങും. അനാവശ്യമായിട്ട് ഒന്നും നോക്കിയിട്ട് പോലും ഇല്ല ഒരുത്തനും. കയ്യിലെ കത്തുന്ന ചോട്ട് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. കുത്തിക്കെടുത്തി വാരി പിടിച്ചാ എന്താ ചെയ്യ? പാതിരയ്ക്ക് കത്തിയ ചോട്ടിന്റെ കണ്ണിലെ ഒരു പെണ്ണിന്റെ കനലുണ്ടായി.

0: ഒരേന്റെ ഒരു പത്തായ വീടെന്നാ. പലകാരത്തിന്റെ പണിയായിരുന്നു ഞമ്മടെ ബാപ്പാക്കും ഉമ്മാക്കും. നാട്ടില് മുഴുവൻ നുറുക്കും പത്തിരിയും കായപ്പവും കലത്തപ്പവും ഒന്നും വേണ്ട, ഒക്കെ ഞമ്മടെ വീട്ടുകാരെ ഉണ്ടാക്കി കൊടുക്ക. ഒടുവിൽ ഞമ്മളെ പേര് പത്തിരി പാത്തുമ്മ എന്നായി.
1: അത് കൊള്ളാലോ, പത്തിരി പാത്തുമ്മ.
0: ഞമ്മക്കും അങ്ങനെ വിളിക്കുന്നത് വലിയ ഇഷ്ടാ. പുഞ്ചിരിക്കരയിൽ ബാപ്പ ഒരു ചായക്കച്ചവടം തുടങ്ങി. ഉമ്മടെ ബാപ്പാക്കും ഉമ്മാക്കും ഒറ്റ മോളാ, കച്ചവടത്തിന് വലിയ വരുമാനം ഒന്നും കിട്ടൂല. ഒത്തു ഒപ്പിച്ചു അങ്ങ് പോവും. ഭക്ഷണം കഴിച്ച് കടം പറഞ്ഞു പോയോലോട് കാശ് ചോദിക്കുന്നത് അള്ളാക്ക് പറ്റാത്ത പണീനാ ബാപ്പാന്റെ വിശ്വാസം. ഒടുവിൽ കടം കയറിയപ്പോ ഞമ്മളാ പറഞ്ഞത് ചായപ്പീടിയ പാത്തുമ്മ നോക്കുന്നു. ഒരു രാത്രി ചുരുട്ടും വലിച്ച് കിടന്ന ബാപ്പ പിന്നെ എണീറ്റില്ല. ഉമ്മയും കിടന്ന കിടപ്പിലായി. ഞമ്മള് കച്ചവടവും ഒറ്റയ്ക്ക് നോക്കി.
1: ഇതാണ് ധൈര്യം, ഒറ്റയ്ക്ക് പൊരുതാനുള്ള ചങ്കൂറ്റം.
2: ഞങ്ങൾ ഇവിടെ സുഭിക്ഷമായി കഴിയുന്നത് പാത്തുമാന്റെ കൈപ്പുണ്യത്തിലല്ലേ.
0: പുലച്ചയ്ക്ക് ചൂട്ടും കത്തിച്ച് പൊരേ നിറങ്ങും, ഒറ്റയ്ക്ക് വന്ന് ചായപ്പീടിയെ തുറക്കും. സമാവറിലെ കണില്ല ധൈര്യം. ചായ വാങ്ങുമ്പോ പോലും കൈക്ക് തൊട്ടിക്കില്ല ആരും. മൂത്തേക്ക് കുറച്ചേരം നോക്കിയ ഞമ്മളങ്ങ് കൊടുക്കും നട്ടാ മുളയ്ക്കാത്ത രണ്ട് പച്ചത്തറി. പിന്നെ നീട്ടിക്കില്ല ഒരു കണ്ണും. സമാവറിലെ വെള്ളം പാർന്ന് ഞമ്മളെ കടന്നു പിടിച്ചാ ഒന്നും ചെയ്യാനാവൂല. പക്ഷേ വടക്കത്തരം തോന്നിയിട്ടില്ല അന്നൊരാണിന്.
1: ആണിനെ പോലെ ഉശിരോടെ ഒറ്റയ്ക്ക് നിന്നാൽ ഒരാൾക്കും തൊപ്പിക്കാനാവില്ലെന്ന് തെളിയിച്ചിട്ട് ഉമ്മ എന്തേ ഇവിടേക്ക് പോന്നു.
0: അത് തലയിലേത്ത് അള്ളാന്റെ വര. അത് തേച്ചാ പോവൂല മോളെ, ഞമ്മക്ക് ഇവിടെ വരാനായിരിക്കും യോഗം.
2: അതുകൊണ്ട് നമ്മളൊക്കെ കാണാനും ഒന്നിച്ച് ജീവിക്കാനും കാരണമായി. ദൈവത്തിന് സ്തുതി.
3: ഇന്നേ തെരഞ്ഞു വന്നപ്പോ മോക്ക് ഒരുപാട് ആളെ കിട്ടിയില്ലേ. ഇവിടെ ഞങ്ങൾക്ക് പരമസുഖം.
2: മോളെ ഇനിയും ഉണ്ട് ഇവിടെ ധാരാളം ആളുകൾ. കൊച്ചു ത്രേസ്യാക്ക് ചിക്കൻ പോക്സ് ആയതുകൊണ്ടാ, അല്ലെങ്കിൽ അവളായിരിക്കുമായിരുന്നു മുന്നിലുണ്ടാവുക. പഴയ ഓർമ്മകളെ ദിവസവും ഒന്ന് കുത്തി പൊക്കിയില്ലെങ്കിൽ കൊച്ചു ത്രേസ്യാക്ക് ഉറക്കം വരില്ല.
1: കൊച്ചു ത്രേസ്യാക്ക് എന്തൊക്കെ ഓർമ്മകളാ പറഞ്ഞു തീർക്കാനുള്ളത്? അടുത്ത വരവിൽ അതൊക്കെ കേൾക്കാലോ.
2: ആ അറിയപ്പെടുന്ന ഒരു നാടക നടിയാ കലാമുകളം കൊച്ചു ത്രേസ്യ. 100-150 നാടകങ്ങളിലായി 1000-ൽ മരങ്ങുകളിൽ വ്യത്യസ്ത വേഷങ്ങൾ ആടി തിമിർത്തിട്ടുണ്ട് കൊച്ചു ത്രേസ്യ.
0: നേരാ, ഞമ്മൾ അധികം നാടകം ഒന്നും കണ്ടിട്ടില്ല. പക്ഷേങ്കിലേ ത്രേസ്യന്റെ അഭിനയം ഞമ്മക്ക് കാണിച്ചു തന്നപ്പോ വല്ലാണ്ട് ഇഷ്ടായി നാടകത്തോട്.
2: ആ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് സമയമായി, അത് മുടക്കാറില്ല. 1 മണിക്കൂർ സമയം എല്ലാവരും മനസ്സറിഞ്ഞ് ധ്യാനിക്കും, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും.
1: എല്ലാവരും മനസ്സു തുറന്നു, അമ്മ മാത്രം ഒന്നും പറഞ്ഞില്ല. ഇനി വരുമ്പോ ആവാല്ലേ.
2: ഇന്നിവിടെ എന്റെ മുറിയിൽ താമസിക്കാം, പുലരോളം കഥയും പറഞ്ഞിരിക്കാം. ഒന്നും പത്രത്തിൽ എഴുതില്ലെങ്കിൽ ഞാൻ തയ്യാറാ.
1: ഓ എങ്ക, ഞാൻ ഇന്ന് തിരിച്ചു പോകുന്നില്ല. നാളെ കാലത്തുള്ള തീവണ്ടിക്ക് പോയിക്കോളാം.
2: പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് സംസാരിക്കാം. മോൾ എന്റെ മുറിയിൽ കയറിയിരുന്നോളൂ.
1: ഓ,
2: മറ്റുള്ളവർ കേൾക്കാതെയേ എനിക്ക് സത്യം പറയാനൊക്കൂ.
1: ആവട്ടെ.

0: മോളെ, ഇതാണ് എന്റെ മുറി. എല്ലാ സൗഭാഗ്യങ്ങളുള്ള ഒറ്റ മുറി വീട്. രാത്രി വൈകുവോളം എല്ലാവരും ഇവിടെ ഉണ്ടാവും. പിന്നെ തനിച്ച് ഉറക്കം വരാണ്ടാവുമ്പം ഇതൊക്കെ എടുത്ത് വായിക്കും.
1: ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാൻ പേടിയാവുന്നുണ്ട്.
0: 3 മക്കൾ, നല്ല സ്നേഹമുള്ളവര്. 2 ആണും 1 പെണ്ണും. 2 പേർ അമേരിക്കയിലും മറ്റേയാള് റഷ്യയിലും. ഒരാൾ അമേരിക്കയിൽ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യുന്നു, മറ്റേയാൾ അവിടെ ഡോക്ടറാ. മകളും ഭർത്താവും റഷ്യയിലാ. 2 പേരും അവിടെ ഡോക്ടർമാർ.
1: എന്നിട്ട് അമ്മ ഇവിടെ തനിച്ച് മക്കൾക്ക് വേണേൽ കൊണ്ടുപോകാമായിരുന്നു അല്ലേ?
0: എന്റെ നാട്ടുകാരുടെ വിചാരം ഞാനിപ്പോൾ അമേരിക്കയിലാണെന്നാ. അങ്ങനെ പറഞ്ഞ ഞാൻ എന്റെ വീട് വിട്ടിറങ്ങിയത്. യാത്ര പറയാനെത്തിയവരൊക്കെ അമേരിക്കൻ ജീവിതം മംഗളകരമാവട്ടെ എന്ന് ആശീർവദിച്ചാണ് പിരിഞ്ഞത്.
1: സ്നേഹമുള്ളവരാണെന്ന് പറഞ്ഞത് വേദനയോടെയാണെന്ന് എനിക്ക് മനസ്സിലായി.
0: അല്ല, എന്റെ മക്കളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർ ചെയ്തത് വലിയ ശരിയാണ്. എന്റെ പരിചരണത്തിന് അവർ വലിയൊരു തുക ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. ഈ മുറി ഒരു വീട് പോലെ ഒരുക്കിയെടുത്തത് കണ്ടില്ലേ? ഇവിടുത്തെ അന്തേവാസികളുടെ പരിരക്ഷയ്ക്കും നല്ലൊരു തുക മാസാമാസം ഇവിടെ എത്തിക്കുന്നുണ്ട്. അമേരിക്കയിലാണെന്ന് നാട്ടുകാരോട് കള്ളം പറയേണ്ടി വന്നു എന്നത് നേരാ.
1: അതെന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്?
0: അത് മനസ്സിലാവണമെങ്കിൽ എന്റെ ജീവിതം

0: ജീവചരിത്രം മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പോ ഇന്നത്തെ ഉറക്കവും പോവും. എനിക്കിത് പതിവാ.
1: ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ദിവസം ഉറങ്ങാതിരിക്കുന്നതല്ലേ നല്ലത്?
0: എന്നാ കേട്ടോളൂ. 1947 ആഗസ്റ്റ് 15 രാത്രി 1 മണിക്കാണ് ഞാൻ ജനിച്ചത്. ലോകം ഉറങ്ങുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്ന രാജ്യത്തായിരുന്നു എന്റെ ജനനം. അച്ഛൻ മകൾക്ക് ഭാരതി എന്ന് പേരിട്ടു. കുട്ടിക്കാലം സന്തോഷകരമായിരുന്നു. ചന്ദനക്കാട് ഗ്രാമത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടി. 24 വയസ്സിൽ വിവാഹം. ഒരു സൈനികനായിരുന്നു എന്റെ ഭർത്താവ്. തുടരെ തുടരെ 3 പ്രസവങ്ങൾ. 30 തികയുമ്പോഴേക്കും വിധവ. 32 തികയുമ്പോഴേക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥ. തോറ്റുകൊടുത്തില്ല. ഭർത്താവിന്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. 3 കുട്ടികളെയും പഠിപ്പിച്ച് വലിയവരാക്കി. ഉയർന്ന ജോലിക്കാരായി അവർ വിദേശത്തേക്ക് പോയി.
1: അമ്മയെ സമ്മതിക്കണം. ദുരന്തങ്ങൾക്ക് നേരെ തലയുയർത്തി പിടിച്ച ഈ അസാമാന്യ ധൈര്യം എന്നെ അത്ഭുതപ്പെടുത്താണ്.
0: നമ്മളെക്കാൾ ദുരിതമുള്ളവർ എത്രയോ ഉണ്ട് മോളെ. പണത്തിന് പ്രയാസമില്ലാത്തതിനാൽ എനിക്ക് ജീവിതത്തെ നേരിടാൻ എളുപ്പം സാധിച്ചു.

0: മക്കളെല്ലാവരും പോയപ്പോഴുണ്ടായ ശൂന്യത ഇവിടെ വന്ന ശേഷമാണോ തീർന്നത്?
1: അല്ല, അവരാരും എന്നെ വിട്ടുപോയതല്ല. വിദേശത്ത് പോകാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് നാട്ടിലിറങ്ങി. ഒറ്റയ്ക്കാവുന്നവരെ എന്നാലാവുന്നത് സഹായിച്ചു. പെണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി. അങ്ങനെ ഭാരതിയമ്മ നാട്ടിൽ എല്ലാവർക്കും പരിചിതയായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നാട്ടുകാർ എന്നോട് സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞു. നിന്നു സർവതന്ത്ര സ്വതന്ത്രയായി വലിയ വോട്ടിന് ജയിച്ചു. അതോടെ എന്റെ കണക്കുകൂടലുകൾ തെറ്റിത്തുടങ്ങി. അനീതി എന്ന് തോന്നുന്നതിനെതിരെ ശബ്ദിച്ചു. ഒടുക്കം ഒരു കരിങ്കൽ ക്വാറി വിഷയത്തിൽ പ്രകൃതിക്കൊപ്പം നിന്നു. ശത്രുക്കളായി, ഭീഷണിയായി, മക്കൾക്ക് പൊറുതിയില്ലാതായി. പക്ഷേ ഒരു നാട് മുഴുവൻ കൂടെ നിന്നു. വീടിനു ചുറ്റും സുരക്ഷ തന്നു. അമ്മയെ അതിരറ്റ് സ്നേഹിച്ച മക്കൾക്ക് അത് മതിയായിരുന്നില്ല.
0: അമ്മയെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരാൻ തോന്നുന്നു. പെണ്ണിനും പ്രകൃതിക്കും വേണ്ടി മുന്നിട്ടിറങ്ങാനുള്ള നല്ല മനസ്സിന് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ ഒരാൾ ഈ മുറിക്കകത്ത് ഒറ്റപ്പെട്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല.
1: അതാണ് മോളെ ജീവിതം. ഇളയ മകനായിരുന്നു എല്ലാ തിരക്കിനിടയിലും നാട്ടിലെത്തിയത്. അമ്മ ഇവിടെ നിൽക്കേണ്ടെന്ന് സ്നേഹപൂർവ്വം കൽപ്പിച്ചതും അവനായിരുന്നു. അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ തന്നെ ആയിരുന്നു മക്കളുടെ പ്ലാൻ. പക്ഷേ ഞാൻ പാസ്പോർട്ട് എടുത്തിരുന്നില്ലല്ലോ. ഒടുവിൽ എല്ലാവരും യോജിച്ചൊരു തീരുമാനത്തിലെത്തി. അമേരിക്കയിലേക്കെന്നും പറഞ്ഞ് നാടുവിടുക. യാത്രാരേഖകൾ ശരിയാവുന്നതുവരെ ഒരു ഇടത്താവളത്തിൽ ചേക്കേറുക. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഭാരതിയമ്മ നാടുവിട്ട് ഈ അമേരിക്കയിലെത്തിയിട്ട് 5 വർഷമായി. എനിക്ക് ഇവിടെ അങ്ങ് പിടിച്ചു. മക്കളോട് തീർത്തു പറഞ്ഞു, ഇതാണ് എന്റെ വാഷിംഗ്ടൺ എന്ന്. ഈ സുരക്ഷിതത്വത്തിൽ അവർക്കും ആശ്വാസം.
0: ഒരു സിനിമാ കഥ പോലെ. എന്റെ പത്രത്തിൽ എഴുതി ഞാൻ ഈ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്നില്ല. ആട്ടെ, അമ്മയ്ക്ക് നാട്ടിൽ പോകണമെന്ന് തോന്നാറുണ്ടോ?
1: ഒരുപാട് ആഗ്രഹമുണ്ട്. ഈ വനവാസം കഴിഞ്ഞിട്ട് വേണം ആ യാത്ര. ജന്മനാട്ടിലേക്കൊരു മടക്ക യാത്ര. അടുത്ത അവധിക്ക് മക്കളെല്ലാവരും ഒന്നിച്ചാണ് വരിക. ഈ അമ്മയെയും കൊണ്ടുപോകാൻ.
0: ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയ അമ്മയ്ക്ക് ഈ അജ്ഞാതവാസം ഉൾക്കൊള്ളാനാവുന്നുണ്ടോ?
1: ഞാൻ ഇവിടുത്തെ താമസം ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റേത് മാത്രം ഒരു ഒളിവ് ജീവിതം പോലെയാണ്. ഇവിടെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. മക്കളോട് പിണങ്ങി അവരറിയാതെ ഇവിടേക്ക് പോന്നു എന്നല്ലാതെ. കുട്ടൂരമ്മയെ കുറിച്ചൊരു വാർത്ത വന്നാൽ അതവർക്ക് വലിയ കാര്യമായേക്കുമായിരുന്നു. പക്ഷേ അന്ന് എന്റെ ഒളിവ് ജീവിതം പിടിക്കപ്പെട്ടാലോ?
0: വേണ്ട, ഞാനായിട്ട് ആ വാർത്ത തൽക്കാലം കൊടുക്കുന്നില്ല. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഫീച്ചറായി ചെയ്യാം.
1: അയ്യോ, നേരം പുലർന്നു, മോക്ക് പോണ്ടേ.
2: ചായ കുടിക്കണ ശീലം ഉണ്ടോ നിങ്ങക്ക്? ദാ, ഞമ്മക്ക് എല്ലാവർക്കും പുലച്ചയ്ക്ക് എന്നെ കിട്ടണം. പാത്തുമ്മാക്ക് പണ്ടേ ഉള്ള ശീല.
1: മോളെ, മോള് വേഗം റെഡി ആയിക്കോ.
3: ഇന്നലെ നല്ലോണം ഉറങ്ങിയോ?
1: എവിടെ ഉറങ്ങാൻ, എന്റെ പഴംപുരാണോ കേട്ട് ഉറങ്ങാൻ.

0: വന്നിരുന്നു.
1: ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ സ്നേഹനിമിഷങ്ങൾ സമ്മാനിച്ചതിന് നിങ്ങളോടൊക്കെ തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്.
2: മോളിനി എപ്പോഴെങ്കിലും ഒറ്റക്കുന്നിന് പോവോ? അവിടുത്തെ വിശേഷം പറയാൻ ഇനി ഇങ്ങോട്ട് വരുവോ?
3: ഞമ്മളെ പുഞ്ചിരിക്കരയിൽ പോകുമ്പം പത്തിരി പാത്തുമ്മാനെ ചോദിക്കാൻ മറക്കണ്ടോളെ. ഞമ്മടെ പിഴയിൽ ഇപ്പം ആരായിരിക്കും കച്ചവടം ചെയ്യുന്നത്?
4: കൊന്നയൂർ പോകുമ്പോ വയറ്റാട്ടി കമലേന്റെ പോരാ, വെറുതെ ഒന്ന് ചോദിച്ചോളെ. അതൊക്കെ നിലം കുത്തി വീണിട്ടുണ്ടാവും. നോക്കാൻ ആളില്ലാണ്ടാവുമ്പോ പൊരയും വീണു പോവില്ലേ?
0: എല്ലാവർക്കും ജന്മനാടിനെ ഓർക്കാനായി ഇല്ലേ? മറവിയുടെ കയങ്ങളിൽ നിന്ന് ഭൂതകാലത്തെ പിടിച്ചുയർത്തിയത് മോളാ. ഇവിടെ എല്ലാവരും വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്നവരാ. ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും അവർ ചിന്തിക്കാറില്ലായിരുന്നു. ആ മോൾക്കിനി പത്രത്തിൽ തിരക്കാവുമ്പോ നമ്മളെയൊന്നും ഓർമ്മ കാണില്ല അല്ലേ?
1: ഏയ്, നിങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ പോവും. അവിടെ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും പലതും ചോദിച്ചറിയും. എന്നിട്ട് വീണ്ടും ഒരിക്കൽ ഇവിടേക്ക് വരും. ഉറപ്പാ, ഉറപ്പ്.
0: പോകുമ്പോ മോള് മാനേജറെ കണ്ട് നന്ദി പറയണം. ആദ്യമായിട്ടാ പുറത്തു നിന്നൊരാള് ഇവിടെ താമസിക്കുന്നത്.
1: തീർച്ചയായും, ഒറ്റവാക്കിൽ തീർക്കാനാവില്ല ഈ കടപ്പാട്. പറയാതെ മനസ്സിൽ സൂക്ഷിച്ച നല്ല വാക്കുകൾ മാത്രം മതിയാവും എനിക്കിനി സന്തോഷിക്കാൻ.
0: മോളെ, മോളിതൊന്ന് നോക്കൂ, ഈ പുസ്തകം.
1: ഇതൊരു ദേശത്തിന്റെ കഥയല്ലേ? ഇതിന്റെ പുതുവണം ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ.
0: ഇല്ല, 1971 ആദ്യ പതിപ്പിലുള്ളതാ. അതിന്റെ മാർജിനിൽ ഒരു മേലിലാസം കാണുന്നില്ലേ?
1: ഓവ്, ചന്ദനക്കാട് രാധാകൃഷ്ണൻ, ചായക്കുന്നത്ത് വീട്. ഇത് അമ്മയുടെ ആരാ?
0: മോളെ എപ്പോഴെങ്കിലും ചന്ദനക്കാട് വഴി പോകുമ്പോ ഈ മനുഷ്യനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം.
1: തീർച്ചയായും.
5: നിരുപമ്മയ്ക്ക് ഞങ്ങളുടെ ശാന്തിനികേതൻ ഇഷ്ടമായോ?
1: ഇഷ്ടമായോന്നോ, ഒരുപാട്. ഇവിടുത്തെ അന്തേവാസികളുടെ കഥ മാത്രം മതി ഒരു ജീവിതം മുഴുവനുള്ള കരുത്തിന്. കലാമുകളും കൊച്ചുത്രേസിയെ കാണാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. അടുത്ത തവണ വരുമ്പോ അവരുടെ നാടകാനുഭവങ്ങൾ കേട്ട് മനസ്സ് നിറയ്ക്കണം. ഇന്നലത്തെ ഒരു ദിവസം എനിക്ക് അനുവദിച്ചു തന്നതിന് നന്ദി പറയുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ, വീണ്ടും കാണാനാവുമെന്ന പ്രതീക്ഷയോടെ.
5: വളരെ സന്തോഷം. നിരുപമ്മയ്ക്ക് ഈ ശാന്തിനികേതനിലേക്ക് എപ്പോഴും സ്വാഗതം.

0: ഇത് ശരിക്കും ചന്ദനക്കാട് തന്നെയാ. ഇവിടുത്തെ കാറ്റിന് വശ്യമായ സുഗന്ധമുണ്ട്. ഇപ്പോഴും മരിച്ചു തീരാതെ കതിരിട്ട് ചിരിക്കുന്ന വയലുകൾക്ക് ഓർമ്മകളുടെ സംഗീതമുണ്ട്. തലനീട്ടി നിൽക്കുന്ന വീടുകൾക്കും തണൽ വിരിക്കുന്ന മരങ്ങൾക്കും തനതായ നിഷ്കളങ്കതയുണ്ട്. അതാ, അതാണ് ദേശീയ വായനശാല. ഈ ലൈബ്രറിയിൽ അന്വേഷിക്കാം. അതെ, ഈ ചന്ദനക്കാട് രാധാകൃഷ്ണനെ കാണാൻ എന്താ വഴി?
1: ഒറ്റ വഴിയേ ഉള്ളൂ.
0: എന്ത്?
1: കണ്ണു തുറന്ന് ഈ മുഖത്തേക്കൊന്ന് നോക്കുക. കാരണം ഈ ഞാനാണ് ചന്ദനക്കാട് രാധാകൃഷ്ണൻ.
0: ഞാൻ നിരുപമ, പത്രപ്രവർത്തകയാണ്.
1: ഓ,
0: അവിവാഹിതരായ ആളുകളെ കുറിച്ച് എന്റെ പത്രത്തിലൊരു പങ്ക്തി ചെയ്താലോ എന്ന് ആലോചിച്ചു.
1: കുടുങ്ങിയല്ലോ.
0: അങ്ങനെയാണ് അങ്ങെ അന്വേഷിച്ചെത്തിയത്.
1: അവിവാഹിതരായ പുരുഷന്മാരെ കുറിച്ച് മാത്രമാണോ പങ്ക്തി? എഴുതി എഴുതി അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ?
0: രാധാകൃഷ്ണൻ സാറ് ആള് കൊള്ളാലോ.
1: ആള് കൊള്ളായിരുന്നെങ്കിൽ ഈ 72 വയസ്സിലും ഒറ്റത്തടിയായി നിൽക്കുമായിരുന്നോ?
0: വീണ്ടും തമാശ. പത്രത്തിലെഴുത്തു മാത്രല്ല, കല്യാണം നടത്തി കൊടുക്കാനും പറ്റും. എന്താ, ഒരെണ്ണം ആലോചിക്കട്ടെ?
1: അപ്പോ നിരുപമയും ആള് കൊള്ളാമല്ലോ. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. ദേ, ഇവിടെ വെച്ചാകുമ്പോഴേ ഒരു തുള്ളി വെള്ളം പോലും തരാൻ പറ്റില്ല. എന്റെ വീട്ടിലേക്ക് വന്ന നല്ലൊരു ചായ ഇട്ട് തരാം.
0: ഓ, ചായ മാത്രം പോരാ, പലഹാരം വേണം.
1: വന്നോളൂ, ചായയും പലഹാരവും ഒക്കെ തരാം. പിന്നെ എന്റെ മേൽവിലാസം സംഘടിപ്പിച്ച് ഇവിടെ വരാനുണ്ടായ കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. ചന്ദനക്കാട് രാധാകൃഷ്ണൻ എന്ന പേര് ഞാൻ ഉപേക്ഷിച്ചിട്ട് അരനൂ

0: കുറച്ചാണ്ട് കഴിഞ്ഞു. ഇപ്പോ വെറും രാധാകൃഷ്ണനാ, വെറും രാധാകൃഷ്ണൻ.
1: ഈ വെറും രാധാകൃഷ്ണൻ അവിവാഹിതനായതിന്റെ കാരണം എന്താണാവോ?
0: പത്രക്കാരോട് പലതും തുറന്നു പറയാൻ പാടില്ല എന്ന്. അവരതിനെ വളച്ചൊടിച്ച് ഒരു പരുവത്തിലാക്കും.
1: ഹേയ്, സാറിന് എന്നെ വിശ്വസിക്കാം. തുറന്നു പറയുന്നതിൽ വിരോധമില്ലെങ്കിൽ മാത്രം.
0: ഇഷ്ടപ്പെട്ട ഒരാളിന്റെ കൂടെ ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്?
1: അപ്പോൾ ഒരു പ്രണയമുണ്ടായിരുന്നെന്നും അത് തകർന്നെന്നും ഞാൻ മനസ്സിലാക്കിക്കോട്ടെ?
0: പ്രണയമാണോ എന്നറിയില്ല, വല്ലാത്തൊരിഷ്ടം തോന്നിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്റെ നാട്ടില്. ഒരു നല്ല പുസ്തകം വായനക്കാരി. ഞാനാണ് അവൾക്ക് ഇന്ദുലേഖ വായിക്കാൻ എടുത്തു കൊടുത്തത്. രമണനും ബാല്യകാല സഖിയും പ്രേമലേഖനവും നാലുകെട്ടും ഓർക്കുക വല്ലപ്പോഴും, അങ്ങനെ എത്രയെത്ര പുസ്തകങ്ങൾ. പുസ്തകങ്ങളോട് വല്ലാത്തൊരാർത്തിയായിരുന്നു ആ പെൺകുട്ടിക്ക്.
1: പുസ്തകങ്ങൾ വായിച്ചു തീർക്കുന്നത് സാറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ലേ?
0: അതെനിക്കറിയില്ല. പുസ്തകങ്ങൾ തിരിച്ചു തരുമ്പോ പോലും ഒന്നും സംസാരിച്ചിരുന്നില്ല. വായിച്ചു, ഇഷ്ടായി എന്നൊക്കെയല്ലാതെ കൂടുതലൊന്നും വിട്ടു പറഞ്ഞതായി ഓർക്കണില്ല.
1: എല്ലാം പെട്ടെന്ന് വായിച്ചു തീർത്തത് രാധാകൃഷ്ണൻ സാറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നെങ്കിലോ?
0: അതെനിക്കറിയില്ല. എനിക്ക് വലിയ ഇഷ്ടായിരുന്നു, പക്ഷേ അന്നത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. വായിക്കാൻ കൊടുത്ത പുസ്തകങ്ങളുടെ താളിൽ എവിടെയെങ്കിലും ഇഷ്ടം എഴുതി പിടിപ്പിക്കാൻ മനസ്സും വന്നില്ല.
1: പിന്നെ എങ്ങനെയാണ് ആ പുസ്തക പ്രേമം അവസാനിച്ചത്?
0: അവള് പുസ്തകങ്ങൾ വാങ്ങാൻ വരാതായി. ഒടുവിലാണ് അറിഞ്ഞത് ആ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചുവെന്ന്. അവളുടെ വിവാഹം കാണാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നാട് വിട്ടു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ തിരിച്ചു വന്നത്. അപ്പോഴേക്കും എന്റെ ശരീരത്തിലും മനസ്സിലും നര കയറി തുടങ്ങി. പിന്നെ ഒറ്റയ്ക്ക് കഴിയാൻ തീരുമാനിച്ചു. ഭാഗം വെച്ചപ്പോ ഈ വീട് എനിക്കായി. ഇപ്പോ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ലൈബ്രറിയിലെ സ്ഥിരം ലൈബ്രറിയനായി. ഒരു അവിവാഹിതന്റെ കഥനകഥ കേട്ട് എന്ത് തോന്നുന്നു നിരുപമയ്ക്ക്?
1: അന്നത്തെ ആ പ്രണയിനിയെ പിന്നീട് കണ്ടിരുന്നോ?
0: ഇല്ല, കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. മറ്റൊരാളിന്റെ ഭാര്യയായി കഴിയുമ്പോൾ ഒരു നിഴലായി പോലും എന്റെ സാമീപ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു.
1: ഈ പ്രായത്തിൽ അവർ കണ്ടുമുട്ടിയാലോ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒരു അപൂർവമായ ഒത്തുചേരൽ.
0: അങ്ങനെയൊരു പുനഃസമാഗമത്തിന്റെ ആവേശം താങ്ങാനുള്ള കരുത്ത് ഇന്ന് എന്റെ ഹൃദയത്തിനുണ്ടാവില്ല കുട്ടി. അതിരറ്റ ആഹ്ലാദത്തോട് ചേർന്ന് പിടിക്കാൻ എനിക്കപ്പോ സാധിച്ചെന്നും വരില്ല.
1: ഞാൻ ഇറങ്ങട്ടെ, ഇനിയും ഒരുപാട് അവിവാഹിതരെ കാണേണ്ടതല്ലേ?
0: അതെ അതെ, ചായ തണുത്തു പോകും, അത് കഴിച്ചിട്ട് പോയാ മതി.
1: വായിക്കാൻ കൊടുത്ത പുസ്തകങ്ങളിൽ തിരിച്ചു കിട്ടാത്തൊരെണ്ണുണ്ടായിരുന്നില്ലേ?
0: ഉണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള പത്രപ്രവർത്തകയുടെ ശ്രമമാണെന്നറിയാം. അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പേര് പറയൂ.
1: ഒരു ദേശത്തിന്റെ കഥ.
0: അതെ, അത് നിരുപമ എങ്ങനെ അറിഞ്ഞു? അതെ അതെ, ഒരു ദേശത്തിന്റെ കഥ തിരിച്ചു കിട്ടിയിരുന്നില്ല. സത്യമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം, പറയൂ എങ്ങനെയാണ് ഇതെല്ലാം അറിഞ്ഞത്?
1: ഒരു പത്രക്കാരിക്ക് എല്ലാം തുറന്നു പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്റെ കൺവേട്ടത്ത് എവിടെയോ ഉണ്ട്. കാലം ഒരു പക്ഷെ കാണിച്ചു തരുമായിരിക്കും.
0: നോക്കൂ, ശാന്തമായ പുഴയിലേക്ക് നിറയെ ചരലുകൾ വാരിയെറിഞ്ഞ നിങ്ങൾ ഇറങ്ങുന്നത്. അസ്വസ്ഥമായി ഇളകുന്ന അലകളുടെ ശബ്ദം നിങ്ങൾക്കൊരു പക്ഷേ കേൾക്കാനാവുകയില്ല. പ്ലീസ് പ്ലീസ് പറയൂ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാവുന്നത്?
1: സത്യമായിട്ടും എനിക്ക് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ എല്ലാം അറിയണമെന്ന് എനിക്കിപ്പോഴാഗ്രഹമുണ്ട്. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ ചിലതൊക്കെ കൊണ്ടുവന്നിരിക്കും. ചന്ദനക്കാട് ഗ്രാമത്തിൽ കൊഴിഞ്ഞു വീണ ചില തൂവലുകളെങ്കിലും അന്ന് എനിക്ക് അടുക്കി വയ്ക്കാൻ കഴിഞ്ഞേക്കും. അതുവരേക്കും ശുഭാശംസകൾ.

0: ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. ചന്ദനക്കാട് രാധാകൃഷ്ണൻ ഒരാളെ പ്രണയിച്ചിരുന്നു. അത് ഭാരതിയമ്മയാണെന്ന് ഉറപ്പാണ്. അവരെന്നെ കാണിച്ചു തന്ന ഒരു ദേശത്തിന്റെ കഥയാണ് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പോയ ആ പുസ്തകം. ഭാരതിയമ്മ അത് സമ്മതിച്ചു തരാൻ വഴിയില്ല. നേരം കിട്ടിയില്ല.
1: മോളെ പുഞ്ചിരിക്കരയിൽ പാത്തുമ്മൻ ആരെയല്ല അന്വേഷിച്ച?
0: ഇല്ല, പോവാൻ കഴിഞ്ഞില്ല.
2: കൊന്നയൂർ ചെന്ന്

0: വയറ്റാട്ടി കമലയുടെ വീട് ചോദിച്ചോ?
1: അതിനൊന്നും സാവകാശം കിട്ടിയില്ല. അപ്പോഴേക്കും നിങ്ങളെല്ലാം കാണണം തോന്നി. എവിടെ, ഭാരതിയമ്മയെ കണ്ടില്ലല്ലോ.
2: ഓല് കുളിക്കാൻ ദിവസം ചോദിക്കും മോളെ കുറിച്ച്. മോള് വന്നു പോയ പിന്നെ എന്തോ ഒരു മൗനം.
1: ഞാൻ ഈ ഫ്രൂട്ട്സ് ഇവർക്ക് കൊടുത്തോട്ടെ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കപ്പഴാ.
3: ആ കൊടുത്തോളൂ. എനിക്ക് ആദ്യം തരാൻ മറക്കണ്ട. നിരുപമയുടെ വരിക്കച്ചക്കയുടെ മാധുര്യം ആദ്യം ഞാനൊന്ന് അറിയണമല്ലോ.
1: വീട്ടിൽ നിന്ന് അമ്മ പൊതിഞ്ഞു തന്നതാ. ഇവിടെയുള്ളവരെ കുറിച്ച് കേട്ടപ്പോ അമ്മയ്ക്കും വരണമെന്നുണ്ടായിരുന്നു.
3: ഞാൻ കഴിച്ചു നോക്കി. നല്ല മധുരമുണ്ട്. ഇനി എല്ലാവർക്കും കൊടുക്കാം. ആ പിന്നെ ഇത് ഇവിടുത്തെ നിയമ ഒന്നും തോന്നരുത്.
1: ഏയ്, ഒരു ദിവസം നമുക്കൊരുമിച്ച് പുറത്തു പോയാലോ? അവരവരുടെ പ്രിയപ്പെട്ട നാടുകൾ സന്ദർശിച്ച് സന്തോഷത്തോടെ മടങ്ങാം.
2: ഒരിക്കലും പോകണ്ടെന്ന് നിരീക്ഷിച്ചതായിരുന്നു. മോള് വന്നേ പിന്നെ ഒറ്റക്കൊന്ന് കാണാനൊരു പൂതി.
4: പുഞ്ചിരി കരയലന്റെ ചായപ്പീടി ആടുണ്ടോന്ന് അറിയാനൊരാശ.
0: കുന്നംപുറത്തെ ഓലപ്പുഴ രാത്ത് കർക്കിടകം പെയ്യുമ്പോ വരച്ച് വരച്ചിരിക്കാൻ വല്ലാത്തൊരു മോഹം.
5: ചന്ദനക്കാട് ഗ്രാമത്തിന്റെ വയൽ വരമ്പത്തൂടെ ചീതക്കാറ്റിനൊപ്പം ഓലക്കൊടയും പിടിച്ചൊരു നടത്തം. കാവുള്ളപ്പറമ്പത്തെ ചെരിയന്മാവിന്റെ ചോട്ടിലൂടെ മാങ്ങ പെറുക്കാനൊരോട്ടം ഒക്കെ മോഹണ്ട്. പക്ഷേ
1: ഒരു പക്ഷേയുമില്ല, നമുക്ക് അവിടെയൊക്കെ പോവാം. നാട് മാറിപ്പോയില്ലെങ്കിൽ നിങ്ങളുടെ മോഹങ്ങളൊക്കെ നടത്താം.
5: മോളെ, മോള് ഞാൻ തന്ന വിലാസത്തിൽ അന്വേഷിച്ചോ?
1: അന്വേഷിച്ചു, ആളെയും കണ്ടെത്തി.
5: അതെയോ?
1: ഒരുപാട് നേരം സംസാരിച്ചു. ഒരു ദേശത്തിന്റെ കഥയെക്കുറിച്ചും പറഞ്ഞു.
5: എന്നിട്ടോ?
1: ആ കണ്ണുകളിലെ അസാധാരണമായ വെളിച്ചത്തിലേക്ക് എനിക്ക് അധിക നേരം നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല.
5: അയാളിപ്പോൾ എവിടെയാണ്? എന്ത് ചെയ്യുന്നു?
1: അയാൾക്കൊരു പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നു. അവൾ അയാളുടെ കൈകളിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി വായിച്ചിരുന്നു. പക്ഷേ അയാളുടെ ഇഷ്ടം ആ പെൺകുട്ടി അറിയുമായിരുന്നില്ല. താൻ കൈമാറിയ പുസ്തകങ്ങളിൽ പോലും അയാൾ തന്റെ ഇഷ്ടത്തെക്കുറിച്ച് ഒന്നും കുറിച്ചു വെച്ചിരുന്നില്ല.
5: അയാൾ അവളുടെ പേര് പറഞ്ഞിരുന്നു?
1: ഇല്ല, ആ പ്രണയത്തിന്റെ പരാജയമാവണം അയാൾ പിന്നീട് വിവാഹം കഴിച്ചതേയില്ല. 20 വർഷങ്ങൾ നാട്ടിൽ നിന്ന് മറഞ്ഞു നിന്നു. ഇപ്പോ അവിടെ ദേശീയ വായനശാലയിലെ ലൈബ്രറിയനാണ്.
5: നിരുപമ, നമുക്ക് അയാളെ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ? ആ കാല് പിടിച്ച് മാപ്പ് പറയണം.
1: എന്തിന്? നിങ്ങളായിരുന്നു അയാളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. അല്ലാതെ ആ പുസ്തകം നിങ്ങളുടെ കൈകളിൽ എത്തുകയില്ലല്ലോ അല്ലേ?
5: അതൊക്കെ പറയാം, പക്ഷേ പ്ലീസ് എനിക്ക് ഉടനെ അയാളെ കാണണം.
1: അമേരിക്കയിലായ അമ്മ എങ്ങനെയാണ്? ഉടനെ അവിടെ പോവുക. ആരെങ്കിലും കണ്ടാലോ?
5: ആ ശരിയാണ്, ആരെങ്കിലും കണ്ടാൽ അപകടമാണ്. പക്ഷേ എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. മറ്റൊന്നും എന്നോട് ചോദിക്കരുത്.
1: പോകാം. ഇവിടെയുള്ളവരോട് എന്ത് പറയും?
5: മാനേജറോട് ഞാൻ സംസാരിക്കാം. അവർക്കെല്ലാം ബോധ്യമാവും. പക്ഷേ സ്വന്തം നാട്ടിൽ ഒരാളുടെയും കണ്ണിൽപ്പെടാതെ പോയി വരിക എന്നത് അത്ര എളുപ്പമല്ല.
1: അതിനെന്തെങ്കിലും വഴികൾ ഉണ്ടാക്കാം. കാറിനകത്ത് മുഖം മറച്ച് അമ്മയ്ക്കിരിക്കാൻ കഴിയോ? ജന്മനാട്ടിലെ കാറ്റ് വന്ന് തൊടുമ്പോൾ മറ്റെല്ലാം മറന്നു കളയരുത്.
5: ഇന്ന് തന്നെ പുറപ്പെടണം. മറ്റാരോടും ഒന്നും പറയണ്ട. മാനേജറോട് ഇപ്പോൾ തന്നെ സംസാരിക്കാം. വാ.
3: എന്താ രണ്ടുപേരുടെയും മുഖത്ത് ഒരു അങ്കലാപ്പ്?
5: എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ആദ്യമായിട്ടാണ് ഒരപേക്ഷയുമായി ഇവിടെ വരുന്നത്. ഇനി ഒരിക്കലും ചോദിക്കുകയില്ല.
3: ചോദിക്കൂ, അത്യാവശ്യമാണെങ്കിലല്ലേ ഭാരതിയമ്മ ചോദിക്കാറുള്ളൂ.
5: എനിക്കൊന്ന് നാട്ടിൽ വരെ പോകണം, എന്റെ ജന്മഗ്രാമമായ ചന്ദ്രക്കാട് വരെ.
3: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സ്വന്തം ഗ്രാമത്തിൽ വെച്ച് ആരെങ്കിലും നിങ്ങളെ കണ്ടാലോ? മക്കൾക്കാവില്ലേ അതിന്റെ ചീത്തപ്പേര്?
5: അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർ വേഷം മാറി നടന്ന കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ.
3: അത്രയും റിസ്ക് എടുത്ത് ജന്മനാട്ടിൽ പോകാൻ മാത്രം ഇപ്പോഴെന്താ പെട്ടെന്നുണ്ടായത്? എന്താണ് നിരുപമ്മ, വാട്ട് ഇസ് ദ റീസൺ? ഇതൊരു സ്ഥാപനത്തിന്റെ അധികാരിയുടെ ചോദ്യമല്ല, മറിച്ച് അറിയാനുള്ള ആഗ്രഹമാണ്.
1: ജന്മഗ്രാമത്തിൽ കൊണ്ടുപോകണമെന്ന് മാത്രമാണ് അമ്മ എന്നോട് ആവശ്യപ്പെട്ടത്. മറ്റൊന്നും എനിക്കും അറിയില്ല. പക്ഷേ ആര് വിചാരിച്ചാലും അത് തടയാനാവില്ലെന്ന് ആ സ്വരത്തിൽ ഉറപ്പെന്നെ ബോധ്യപ്പെടുത്തി.
3: പോകണ്ടെന്ന് ഞാൻ പറയില്ല. ആരും അറിയാതെ പോയി വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയൂ. ആ എങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെട്ടോളൂ.

0: കുറച്ചുകൂടി വൈകിട്ട് ചെല്ലുന്നതല്ലേ ബുദ്ധി. അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാ.
1: ഗ്രാമത്തിലൂടെ കുറേ നേരം യാത്ര ചെയ്യണം. പകൽ വെളിച്ചത്തിൽ എനിക്ക് അല്പനേരമെങ്കിലും എന്റെ നാട് കാണണം. അടഞ്ഞുകിടക്കുന്ന വലിയ വീടിന്റെ മുൻപിൽ കുറച്ചു നേരമെങ്കിലും വെറുതെ നോക്കി നിൽക്കണം.
0: ചന്ദനക്കാട് രാധാകൃഷ്ണനെ എപ്പോഴാണ് കാണുക? അയാൾ അമ്മയുടെ ആരാ?
1: ഓർമ്മ വെച്ച നാൾ മുതലേ മനസ്സിൽ കൊണ്ടു നടന്ന കൂട്ടുകാരൻ, ദൂരെ നിന്ന് മാത്രം നോക്കി ആരാധിച്ച ഒത്ത ചെറുപ്പക്കാരൻ, വായനയുടെ വസന്തകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സ്നേഹസമ്പന്നനായ മനുഷ്യൻ, അതായിരുന്നു എനിക്ക് ചന്ദനക്കാട് രാധാകൃഷ്ണൻ.
0: അപ്പോ നിധി പോലെ സൂക്ഷിച്ച ഈ പുസ്തകമോ ഇനിയും പുതുഗന്ധമാറിയിട്ടില്ലാത്ത ഒരു ദേശത്തിന്റെ കഥ? പ്രണയത്തിന്റെ പറയാതെ പോയ വാക്കുകൾ പെറ്റുപെരുകിയ ഇതിന്റെ താളുകളിൽ എവിടെയായിരുന്നു നിങ്ങൾ മനസ്സ് സൂക്ഷിച്ചത്?
1: ഇതാ, ഇത് കണ്ടോ, തിളങ്ങുന്ന കയ്യക്ഷരത്തിൽ മേൽവിലാസം എഴുതിയ വെളുത്ത കവർ. ഇതിനകത്തെ കടലാസ് തുണ്ടിൽ കാണാതെ പോയ ഒരു ഹൃദയമുണ്ട്. ആ മനുഷ്യനെ ഏൽപ്പിക്കാൻ എന്റെ കൂട്ടുകാരി രാധിക ഏൽപ്പിച്ചതായിരുന്നു ഈ പുസ്തകവും അതിലൊളിപ്പിച്ച പ്രണയാക്ഷരങ്ങളും. പക്ഷേ എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല.
0: അപ്പോൾ രാധാകൃഷ്ണൻ പ്രണയിച്ച പെൺകുട്ടി രാധികയായിരുന്നു അല്ലേ? അവരിപ്പോ എവിടെയാണുള്ളത്? കൂട്ടുകാരിയുടെ പ്രണയലേഖനം കൊടുക്കാതെ പോയതിന്റെ കുറ്റബോധമാണോ ഈ യാത്ര?
1: ആ പുസ്തകം എനിക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ അന്ന് അതിന് മുതിരാതിരുന്നത് എന്റെ സാർത്ഥത കൊണ്ടാവണം. ഞാനും അയാളെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീടൊരിക്കൽ ഞാൻ രാധികയെ കണ്ടു, ഭർത്താവുമായി കലഹിച്ചു കഴിയുന്ന കാലത്ത്. അന്ന് അവൾ ശപിച്ചത് രാധാകൃഷ്ണനെയായിരുന്നു. മനസ്സ് തുറന്ന് പ്രണയം പറഞ്ഞിട്ടും തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഒന്നും പ്രതികരിക്കാൻ പോലും തയ്യാറാവാത്ത അയാളെയായിരുന്നു അവൾ ശപിച്ചത് മുഴുവൻ. ആ വാക്കുകൾ മുറിവേൽപ്പിച്ചത് എന്നെയായിരുന്നുവെന്ന് മാത്രം അവൾ അറിഞ്ഞു കാണില്ല. അയാൾക്ക് ആ കത്ത് കൊടുക്കാതിരുന്നത് ഞാനായിരുന്നില്ലേ? അയാളാണെങ്കിൽ എങ്ങോട്ടോ പോയി.
0: നമ്മൾ നാടെത്തി. അതാ, അതാണ് ലൈബ്രറി. അല്പം കൂടി ചെന്നാൽ അയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്. നമുക്ക് വീടിനടുത്ത് വണ്ടി നിർത്താം.
1: ശരി.
0: കോളിംഗ് ബെൽ അടിച്ചിട്ടും വാതിൽ തുറക്കാൻ ആരും വന്നില്ല. ലൈബ്രറിയിൽ നിന്ന് വന്നു കാണില്ല. ഞാൻ അവിടെ ഒന്ന് തിരക്കിയാലോ? ഡ്രൈവർ, വേഗം വണ്ടി എടുക്കൂ, പെട്ടെന്നാവട്ടെ.
1: എന്താ കുട്ടി ഉണ്ടായത്? അയാളെ കണ്ടോ?
0: ഒക്കെ പിന്നെ പറയാമേ. വണ്ടി പെട്ടെന്ന് വിടൂ. അമ്മയെ ആരെങ്കിലും കണ്ടാ കൊഴപ്പാ.
1: എന്താ കുട്ടി ഒന്നും പറയാത്തത്? അയാളെ കണ്ടോ?
0: ഇല്ല, അയാൾ ആശുപത്രിയിലാണത്രേ. കുറച്ചു ദിവസം മുമ്പൊന്ന് തലകറങ്ങി വീണു.
1: അയ്യോ,
0: ഇപ്പോ ബോധരഹിതനായി ഐസിയുവിലാ.
1: എങ്കിൽ നമുക്ക് അവിടം വരെ ഒന്ന് പോണം.
0: എന്തിന്? ബോധമില്ലാതെ കിടക്കുന്ന അയാളെ കണ്ടിട്ട് എന്ത് കാര്യം? ഞാൻ അയാളെ കണ്ടതിന്റെ പിറ്റേ ദിവസമാണ് അയാൾ ആശുപത്രിയിലായത്. ഒരു ദേശത്തിന്റെ കഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്ക് ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ തലച്ചോറിലെ ഞരമ്പുകൾക്ക് സാധിച്ചു കാണില്ല.
1: ഈ പുസ്തകം അയാളെ ഏൽപ്പിക്കണം. ബോധത്തോടെ ഏൽപ്പിക്കാൻ പറ്റിയില്ല. ആകെ കണ്ണുകൾ ഒരു പക്ഷേ എല്ലാം കാണുന്നുണ്ടാവും. പ്ലീസ് നിർമ്മ, പ്ലീസ്.
0: ഡോക്ടറോട് ഒരുപാട് യാചിച്ചിട്ടാ കാണാൻ സമ്മതിച്ചത്. പത്രപ്രവർത്തകയാണെന്നും തന്റെ അടുത്ത ബന്ധുവാണെന്നും പറഞ്ഞപ്പോഴാ അയാൾ അനുമതി തന്നത്. കണ്ടിട്ട് പെട്ടെന്ന് മടങ്ങണം.
1: ഓർമ്മകളുള്ളപ്പോൾ ഈ പുസ്തകം തരാൻ എനിക്ക് സാധിച്ചില്ല. നഷ്ടപ്പെടാതെ സൂക്ഷിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഇത് സൂക്ഷിക്കണം. ഐസിയുവിൽ പുസ്തകം വെക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ പുസ്തകം ഇവിടെ സമർപ്പിക്കുകയാണ്. പുസ്തകങ്ങളെ അത്രയ്ക്ക് പ്രണയിച്ച ഈ അങ്ങയുടെ മുൻപിൽ.
0: അമ്മേ, സാരമില്ല, വരൂ, നമുക്ക് പോകാം. ഇനിയൊരു മടങ്ങി വരവിന് സാധ്യതയില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. തികച്ചും ക്രിറ്റിക്കൽ. നഴ്സിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാ ഒന്ന് വിളിച്ചു പറയും.
1: കാലത്തൊട്ട് വാഞ്ഞിച്ച് പുസ്തകം ഏൽപ്പിക്കുമ്പോൾ ആ കൺപീലികൾ ഒന്നിളകിയതായി എനിക്ക് തോന്നി.
0: വെറുതെ തോന്നിയതാവും. ഡോക്ടർക്ക് ഒരു പ്രതീക്ഷയുമില്ല. തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കാൻ. അയാൾക്ക് ആരാണുള്ളത്?

0: ഒരുപാട് പേരുടെ സ്വപ്നങ്ങളിൽ തിളങ്ങി നിന്നിരുന്നു അയാൾ ഒരിക്കൽ. ഇന്നിപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാതെ ഐസിയുവിന്റെ തണുപ്പ് പിടിച്ച ഇടനാഴികളിൽ.
1: വേഗം പോയാലേ വണ്ടി കിട്ടൂ, എങ്കിൽ പുലർച്ചയ്ക്ക് അവിടെ എത്താം.

0: എത്ര മനുഷ്യരെയും വഹിച്ചാണ് ഈ തീവണ്ടി പരക്കം പായുന്നത്. എന്തൊക്കെ വേവലാതികളുമായാണ് യാത്രക്കാർ സഞ്ചരിക്കുന്നത്. ഓരോ പ്ലാറ്റ്ഫോമിലും കുറെ പേർ ഇറങ്ങും, കുറച്ച് പേർ കയറും.
1: രാധിക ഇപ്പോൾ എവിടെയായിരിക്കും? അവരറിയുന്നുണ്ടാവുമോ അവർക്ക് വേണ്ടിയുള്ള ഈ യാത്രയെക്കുറിച്ച്?
0: അയാൾ പ്രണയിച്ചിരുന്നത് രാധികയാണെന്ന് നിരുപമയോട് പറഞ്ഞിരുന്നോ?
1: ഇല്ല, പുസ്തകം വായിക്കാൻ കൊതിച്ചിരുന്ന ഒരു പെൺകുട്ടിയെയാണ് അയാൾ ഇഷ്ടപ്പെട്ടത്.
0: അയാളോട് പുസ്തകം വാങ്ങി വായിക്കുന്നവരായി ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ആരോടെങ്കിലും ആയിരിക്കില്ലേ അയാൾക്ക് പ്രണയം തോന്നിയത്? രാധികയ്ക്ക് അയാളോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു. അവൾ മാത്രമാണ് അത് തുറന്നു പറഞ്ഞത്. പക്ഷേ അത് അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല.
1: ആ മനുഷ്യൻ മൂന്ന് പേരിൽ ആരെയായിരിക്കും പ്രണയിച്ചത്? ചോദിച്ചു നോക്കാമായിരുന്നു. ഇനി അതിന് അയാൾക്ക് പുനർജന്മം ഉണ്ടാവണം. ആ അടുത്ത സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നേരം വെളുക്കുന്നതിന് മുമ്പ് എത്തും.

0: കൂടി വരുന്നു. അത് താങ്ങാനാവാതെ ശിരസ് നോമുന്നു. എന്തിനായിരുന്നു കുട്ടി ഒരു പ്രസംഗത്തിന്റെ തുമ്പം പിടിച്ച് ശാന്തി നികേതിന്റെ പടി കയറിയത്?
1: എനിക്കറിയില്ല അമ്മേ. കെട്ടുപിണഞ്ഞു കിടക്കുന്ന ജീവിതത്തിന്റെ വഴികളിലൂടെ ഞാൻ എന്തിനായിരുന്നു ഇത്രയധികം സഞ്ചരിച്ചതെന്ന്. ആ മാനേജറുടെ മുറിയിൽ വെളിച്ചമുണ്ട്. ഒരുപക്ഷെ ആരും ഉറങ്ങിക്കാണില്ല ഈ രാത്രി.
2: ഇവിടെ ആരും ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഒരുപോലെ കണ്ണടയ്ക്കാതെ കരഞ്ഞു കാത്തിരിക്കുകയായിരുന്നു ഇവരെല്ലാവരും.
3: തോണിപ്പണി നിർത്തിയപ്പോ എന്നെ ആദ്യമായിട്ട് ഉറക്കൊഴിയുന്നത് എവിടേക്കായിരുന്നു? ഞങ്ങളോട് പറയാതെ പോയത്?
4: പേരെടുക്കാണ്ടായ പിന്നെ കമല പാതിര കണ്ടിട്ടില്ല. ഇന്ന് ശരിക്കും കണ്ടു.
5: അല്ല മക്കളെ, ഞമ്മള് പോയിട്ടേ ഒരേ കട്ടൻ ചായ കൊണ്ടുവരാ. പോയ ഭർത്താനൊക്കെ വിസ്തരിച്ച് കേക്കൽ എന്നിട്ടാവാം.

0: ഇത് ആശുപത്രി നമ്മെ എടുക്കണോ?
1: അയ്യോ, നമ്പർ കൊടുക്കേണ്ടായിരുന്നു. പ്രഭാതത്തിൽ തന്നെ അശുഭം കേൾക്കാൻ വയ്യ കുട്ടിയെ.
2: ആ, ഇനി എല്ലാവരും റൂമിലേക്ക് പോയിക്കൊള്ളൂ. കുറച്ചു നേരം കിടന്നുറങ്ങിയാൽ ആശ്വാസമാവും. അതെടുത്തോളൂ കുട്ടിയെ, അത്യാവശ്യക്കാരല്ലേ, പുലർച്ചയ്ക്ക് വിളിക്കൂ.
0: അമ്മയുടെ ഒരു ബന്ധു ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, അവരെ കാണാനായിരുന്നു പോയത്. ഹൈലി ക്രിട്ടിക്കൽ, ഓക്സിജൻ ട്യൂബ് വലിച്ചാ തീരുന്നതേ ഉള്ളു ആ ജീവിതം. ആ നഴ്സാണ് വിളിക്കുന്നത്.
1: എത്തിയെടുത്തോളൂ പ്രതീക്ഷ, അവസാനിപ്പിക്കും തന്നെ നല്ലത്. ഞാൻ റൂമിലേക്ക് പോട്ടെ.
2: ഏതായാലും അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. അമ്മയെ ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ?
0: ഇല്ല.
3: ഹലോ.
0: ഹലോ,
3: നിരുപമ വേണുഗോപാലല്ലേ?
0: അതെ.
3: ഞാൻ ആശുപത്രിയിൽ നിന്നാ. പേഷ്യന്റ് കണ്ണു തുറന്നു.
0: ആണോ?
3: നിങ്ങൾ ഏൽപ്പിച്ചു പോയ പുസ്തകം കയ്യിൽ വെച്ചപ്പോൾ ശരീരം ആകെ ഒന്ന് ഇളകിയതുപോലെ. സംതിങ് ലൈക്ക് എ മിറക്കിൾ.
0: ഈശ്വര, ശരിക്കും കണ്ണു തുറന്നോ? എനിക്കിത് വിശ്വസിക്കാമോ?
3: വിശ്വസിക്കാം. ഇനി ഡോക്ടർ നോക്കട്ടെ.
0: അമ്മേ, അമ്മേ, വാതിൽ തുറക്കോ. അമ്മേ, അയാൾ കണ്ണു തുറന്നോത്രേ. നമ്മൾ ഏൽപ്പിച്ച പുസ്തകം കണ്ട് ശരീരം ഇളകിയത്രേ.
1: ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. മോളെ, കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്കണം. പറ്റുമെങ്കിൽ ഡോക്ടറുമായി സംസാരിക്കണം. തിരിച്ചു കിട്ടുമെങ്കിൽ എത്ര ചികിത്സ വേണമെങ്കിലും നടത്തണം.
0: പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാ ഡോക്ടർ ഇന്നലെ പറഞ്ഞത്.
1: എല്ലാം ദൈവത്തിന്റെ കൈകളിലല്ലേ, മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയും?
4: ആഹാ, നിങ്ങൾ കൂടെ വർത്താനം പറഞ്ഞിരിക്ക. എല്ലാരും വന്നോളി, ചായ റെഡി.
5: എനിക്കും എന്റെ നാട്ടിലൊന്ന് പോണോന്നൊരു

0: മോൾ എന്നെ കൊണ്ടുപോകോ, അതിനുള്ള പൈസയും മോൾ എടുക്കേണ്ടി വരും കേട്ടോ.
1: ഒരു തവണ പോകണോന്ന് എനിക്കും ഉണ്ട് ഒരു മോഹം. മരിച്ചാൽ എവിടെയാവൂന്ന് എനിക്ക് കാണാൻ പറ്റൂലാലോ.
2: നമ്മളെ ചായക്കടയില് ഒരീസം കൂടി പുലച്ചയ്ക്ക് പോയി ചായ കുടിക്കണം. എന്തേ, അതിനുള്ള കാശൊക്കെ നമ്മളെ പെട്ടിയിലുണ്ട്. ഇപ്പൊ എല്ലാരും വന്ന് ചായ കുടിക്കും.
3: ആ, ഞാനിപ്പം വല്ലാത്തൊരവസ്ഥയിലാ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ നടക്കുകയാണ്.
0: പഠിച്ചോനെ, ഈ ഒന്നും വരുത്തല്ലേ.
1: കൊന്നയൂരപ്പനെ ഒരു ജലധാര കാത്തോളേ.
2: പടച്ച തമ്പുരാനെ, അന്റെ മുസീബത്തുണ്ടാവണേ. അല്ലോ,
3: ആ മോളൊന്ന് ഡോക്ടറെ വിളിച്ചു നോക്ക്.
1: ആ വിളിക്കാം. ഹലോ,
4: ഹലോ,
1: ഡോക്ടർ സെബാസ്റ്റ്യൻ സാർ അല്ലേ?
4: അതെ, ആരാണ്?
1: ഞാൻ സാറിന്റെ പേഷ്യന്റ് രാധാകൃഷ്ണൻ എന്നയാളുടെ ബന്ധുവാ. ഇന്നലെ വന്ന പത്രപ്രവർത്തക. അയാളൊരു ലൈബ്രറിയനാണ് സാർ. പുസ്തകങ്ങളോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ഒരു വായനക്കാരൻ. ഒരു പക്ഷേ അയാൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഇതാവാമെന്ന് കരുതി.
4: 1971 പുറത്തിറങ്ങിയ ഒരു ദേശത്തിന്റെ കഥയിലെ ആദ്യ പതിപ്പിലെ ഒരു കോപ്പി തന്നെ സമ്മാനമായി നൽകിയത് എന്തായാലും നന്നായി. ആരായിരുന്നു ഇന്നലെ കൂടെ ഉണ്ടായിരുന്നത്? ഇനി ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞാല് അയാൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കും. എന്തായാലും ഇതൊരു അത്ഭുതമായിരിക്കുന്നു.
1: താങ്ക് യു.
3: ഡോക്ടർ എന്താ മോളെ പറഞ്ഞത്?
1: അയാൾ അവ്യക്തമായി സംസാരിച്ചു തുടങ്ങിയത്രേ. ഒരിക്കൽ കൂടി നമുക്ക് പോവാൻ കഴിഞ്ഞാൽ അയാൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുന്ന ഡോക്ടർ പറഞ്ഞത്.
3: എങ്കിൽ നമുക്ക് പോകണം. മോളെ രാധിക എവിടെയാണെന്ന് അന്വേഷിച്ചാലോ?
1: അത് വേണോ അമ്മേ? ഒരു കൂടിക്കാഴ്ചയുടെ ഭാരം താങ്ങാൻ അയാളുടെ ഞരമ്പുകൾക്ക് കഴിയാതെ വന്നാലോ? എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ.
3: ശരി.
0: മോളെ, ഞങ്ങളൊക്കെ ഒരുങ്ങി.
2: നമ്മള് ഒരുങ്ങി മോളെ. ഇത്ര പോരെ പത്രാസ്, എങ്ങനെയുണ്ട്?
5: ഏറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാ ഇവിടെയുള്ളവർ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. മുറിക്കകത്ത് ചടഞ്ഞിരുന്ന കണ്ണുകൾക്ക് ഇനി കാഴ്ചകളുടെ ചാകരയാ ചാകര.
6: നിരുപമ മോളെ, എല്ലാവരും റെഡിയായി കഴിഞ്ഞു, വണ്ടിയും വന്നു. അയ്യോ, മോളിത് എവിടെയാ?
1: ദാ ഞാൻ എത്തി. ഇപ്പൊ ഡോക്ടർ വിളിച്ചതായിരുന്നു.
3: ഡോക്ടർ എന്താ പറഞ്ഞത്?
1: രാധാകൃഷ്ണന് ഇന്ന് വേണമെങ്കിൽ ആശുപത്രി വിടാമെന്ന്.
3: ഏ,
1: ഇപ്പൊ ഒരു കൈ സഹായം കിട്ടിയാൽ നന്നായി നടക്കാത്രേ. തപ്പിത്തപ്പി സംസാരിക്കുന്നുണ്ട്.
3: ആശുപത്രി വിട്ടാൽ അയാൾ എങ്ങോട്ട് പോവും? അടുത്ത ബന്ധുക്കളായി കാര്യമായിട്ട് ആരുമില്ലല്ലോ. ഒരു വീടും തൊടിയും സ്വന്തമായുണ്ട്. ജീവിച്ചു മുന്നേറാൻ അത് മാത്രം മതിയാവില്ലല്ലോ.
1: അത് തന്നെയാ ഡോക്ടറും പറഞ്ഞത്. ഇതൊരു പുനർജന്മമാണ്, അത് നശിപ്പിച്ച് കളയരുതേ എന്നാണ് ഡോക്ടറും അഭ്യർത്ഥിച്ചത്. ലൈബ്രറി കമ്മിറ്റിക്കാർക്കും സഹായിക്കാൻ കഴിയില്ല പോലും.
5: ആ പിന്നെ നമുക്ക് പുരുഷന്മാർക്ക് വേണ്ടി ഒരു സ്ഥാപനം കൂടെ ഉണ്ട്, അവിടെ താമസിപ്പിക്കാമല്ലോ.
1: വൃദ്ധന്മാർക്കും വേണോ മാഡം? ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളും.
3: എന്നാലും വൃദ്ധസദനങ്ങൾ വലിയ ആശ്വാസം തന്നെയാണ്. വാർദ്ധക്യത്തിലും ജീവിച്ചു പോകാനുള്ള കരുത്ത് അത് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ കുട്ടികളുടെ ബാല്യം പിടിച്ചു വാങ്ങുന്നു, വലുതാവുമ്പോൾ അവർ നമ്മുടെ വാർദ്ധക്യം തിരിച്ചു പിടിക്കുന്നു.
1: ആ, ഞാൻ പറയാൻ മറന്നതാ, അല്പം മുമ്പ് എന്റെ സുഹൃത്ത് സുഷമ വിളിച്ചിരുന്നു. അവൾ രാധികയെ കണ്ടു അത്രേ.
3: എവിടെ വെച്ച്?
1: ഒരു സ്നേഹസദനത്തിൽ വെച്ച്.
3: അവൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
1: ഒന്നും മറന്നുപോയിട്ടില്ല അവർ. ഓർമ്മകൾക്ക് തുരുമ്പ് ബാധിച്ചിട്ടേ ഇല്ല.
7: വരൂ, എല്ലാരും വരൂ, നമുക്ക് ഇറങ്ങാം, പെട്ടെന്ന് ഇറങ്ങാം. വാ വാ, ഇങ്ങോട്ട് വാ, അടുത്ത് വാ.
1: ആദ്യം ഒറ്റക്കുന്നിലേക്ക്. ഞാൻ സുധാകരനെ വിളിച്ചു പറഞ്ഞിരുന്നു, കുട്ടൂലി അമ്മയുടെ ജന്മഗ്രാമത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ പുതിയ യാത്ര തുടങ്ങാം. ഇത് കുട്ടൂലി അമ്മയുടെ ഒറ്റക്കുന്ന് ഗ്രാമം. ഗ്രാമത്തിലൂടെ ഒഴുകിപ്പായുന്ന ഒറ്റക്കുന്ന് പുഴ, പഴയ തോണി, തോണിക്കകത്ത് പത്തിരിപ്പാത്തുമ്മ, വയറ്റാട്ടി കമല, കലാമുകുളം കൊച്ചു ത്രേസ്യ, ചന്ദനക്കാട് രാധാകൃഷ്ണൻ, പഴയ കൂട്ടുകാരികളായ ഭാരതി അമ്മ, രാധിക, ശാന്തിനികേതനം വൃദ്ധസദനത്തിന്റെ മാനേജർ ശ്രീമതി വിശാലാക്ഷി, എന്റെ

0: എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ സുഷമ, പിന്നെ രണ്ടു മൂന്ന് വിശിഷ്ടാതിഥികൾ, ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഡോക്ടർ സെബാസ്റ്റ്യൻ സാർ, ഒറ്റക്കുന്നിലെ നിശബ്ദനായ പൊതുപ്രവർത്തകൻ സുധാകരൻ, പിന്നെ മൂന്നാമത്തെ കൂട്ടുകാരി രോഹിണി, തോണിക്കൊമ്പത്ത് സാക്ഷാൽ കുട്ടൂലിയമ്മ, കൂടെ എളിയ പത്രപ്രവർത്തകയായ നിരുപമ വേണുഗോപാൽ. ഒരു ഗ്രാമം മുഴുവൻ ഈ പുഴക്കരയിലുണ്ട്. അപൂർവമായ സ്നേഹയാത്രയ്ക്ക് ആശീർവാദങ്ങളേകാൻ. ഞങ്ങൾ ഒന്നിച്ചു തുഴയുകയാണ് പ്രതീക്ഷയുടെ സ്നേഹതീരത്തേക്ക്. ഒറ്റയ്ക്കാവുമ്പോഴാണ് നമ്മൾ തോറ്റുപോകുന്നത്, ഒരുമിച്ചാവുമ്പോൾ നമ്മൾ കരുത്തരാണ്. എത്ര വയസ്സായാലും ഏതൊഴുക്കിനെയും മുറിച്ചു നീന്താവുന്ന കരുത്തർ.
1: ഒറ്റക്കുന്നിലേക്ക് ഒരു സ്നേഹയാത്ര. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന രമേശ് കാവിൽ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: നിരുപമ, പി എം ദീപ, ഭാരതിയമ്മ, പി വിജയലക്ഷ്മി, കുട്ടൂലി, രത്നമ്മ മാധവൻ, വൈറ്റാട്ടി കമല, എ എം വനജ, പത്തിരിപ്പാത്തുമ്മ, ഉഷാ നാരായണൻ, മാനേജർ എൽ സി മാത്യു, ചന്ദനക്കാട് രാധാകൃഷ്ണൻ, നിലമ്പൂർ മണി, ഒപ്പം ടി വി അശ്വതി, മാത്യു ജോസഫ്, ബോബി സി മാത്യു, ടി പുരുഷു എന്നീ നിലയാംഗങ്ങളും. സംവിധാനം മാത്യു ജോസഫ്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
0: ആകാശവാണി ഇപ്പോൾ.
2: പ്രിയ ശ്രോതാക്കളെ,
0: ഇന്ന് ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളി പദങ്ങൾ. പത്തിയൂർ ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം ബൈജു, ചെണ്ട കലാമണ്ഡലം ഗണേശ്, മദ്ദളം കലാമണ്ഡലം ഗണേശൻ. ഇരയിമൻ തമ്പി രചിച്ച ഉത്തരാ സ്വയംവരമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. വിരാട രാജാവിന്റെ പുത്രനായ ഉത്തരൻ അന്തപുരത്തിൽ യുവതികളുമായി ശൃംഗാരകേളിയിൽ ഏർപ്പെടുന്നു. അന്തപുര സുന്ദരിമാർ ഉത്തരന്റെ പ്രണയം വർദ്ധിപ്പിക്കാനായി പ്രേരിപ്പിക്കുകയും ശൃംഗാര നൃത്തങ്ങളും ഉത്തരനു മുന്നിൽ അവതരിപ്പിക്കുന്നു. ഉത്തരന്റെ ശൃംഗാരവിലാസത്തിനിടയിൽ പശുപാലക സംഘം ചെന്ന് പശുക്കളെ അപഹരിച്ച വൃത്താന്തം അറിയുന്നു. കൗരവന്മാരുടെ ആളുകൾ പശുക്കളെ മോഷ്ടിച്ച വിവരമറിഞ്ഞപ്പോൾ ഉത്തരൻ പശുക്കളെ വീണ്ടെടുക്കാമെന്ന് വീരവാദം പറയുന്നു. തേരു തെളിയിക്കാൻ നല്ലൊരു സാരഥിയെ കിട്ടിയാൽ തനിക്കും വിജയമുറപ്പ് എന്ന് ഉത്തരൻ വീരവാദം പറയുന്നു. ഈ വീമ്പു പറച്ചിൽ കേട്ട് സഹിക്കാതെ പാഞ്ചാലി ആ വിവരം ബൃഹന്നളയായി അവിടെ കഴിഞ്ഞിരുന്ന അർജുനനെ അറിയിക്കുന്നു. അർജുനൻ താൻ ഉത്തരന് തേരു തെളിയിച്ചു കൊടുക്കാമെന്ന് പാഞ്ചാലിയോട് പറയുന്നതാണ് സന്ദർഭം.

ഉത്തരന്റെ വീമ്പു പറച്ചിൽ കേട്ട് സഹിക്കവയ്യാതെ പാഞ്ചാലി അർജുനനോട് വിവരങ്ങൾ ധരിപ്പിക്കുന്നു. അർജുനൻ പാഞ്ചാലിയോട് താൻ ഉത്തരന് തേരു തെളിയിച്ചു കൊടുക്കാമെന്ന് വാക്കു നൽകുകയും ചെയ്യുന്നു.

ഉത്തരന് തേര് തെളിയിച്ചു കൊടുക്കാൻ താൻ തയ്യാറാണ് എന്ന് അർജുനൻ പാഞ്ചാലിയോട് പറയുന്നിടത്ത് ഇരയമൻ തമ്പി രചിച്ച ഉത്തരാസ്വയംവരമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് പത്തിയൂർ ശങ്കരൻകുട്ടി, കലാമണ്ഡലം ബൈജു. ചെണ്ട കലാമണ്ഡലം ഗണേശൻ, മദ്ദളം കലാമണ്ഡലം ഗണേശ്.

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elathooril prayapoorthiyaagatha penkuttiye lahari nalgi pidipichu garbhiniyaakki.
2: Ningal mayakku marunnirediraayi athishaktamaya nilavaadedukkanam.
3: Operation Tufan, the Narco Hunt enna peril oru pathathi Kerala police aarambhikkuka. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം ഓർമ്മിപ്പിക്കാം. മാവേലി നാടുവാണ് ഇടുങ്കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഓണപ്പാട്ട് പാടാത്ത കേരളീയനുണ്ടാവില്ലല്ലോ. അജ്ഞാതകർത്തൃകമായ ഈ പാട്ട് ആദ്യമായി ശേഖരിച്ച് പുസ്തക രൂപത്തിൽ അച്ചടിച്ചത് ആരാണ്? ഈ ചോദ്യമാണ് ശ്രോതാക്കളോട് ഇന്നലെ ചോദിച്ചത്. ഉത്തരം: പ്രശസ്ത ഭാഷാ പണ്ഡിതനായ ഹെർമൻ ഗുണ്ടർട്ട്. 1872 കോട്ടയം CMS പ്രസിൽ പ്രസിദ്ധീകരിച്ച പാഠമാല എന്ന പുസ്തകത്തിലാണ് ഈ വരികൾ ആദ്യമായി അച്ചടിച്ച് വന്നത്. ഇനി ഇന്നത്തെ ചോദ്യം ചോദിക്കട്ടെ. 4 ഓണനാളായ ഇന്ന് ചതയ ദിനത്തിൽ നടത്തപ്പെടുന്ന ലോകപ്രസിദ്ധമായ ജലോത്സവം ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. 4 ഓണനാളായ ചതയ ദിനത്തിൽ, അതായത് ഇന്ന്, നടത്തപ്പെടുന്ന ലോകപ്രസിദ്ധമായ ജലോത്സവം ഏതാണ്? ഈ ചോദ്യത്തിന് ഉത്തരം എല്ലാ ശ്രോതാക്കൾക്കും അറിവുള്ളതായിരിക്കും. എങ്കിലും ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് മുൻപായി പറയാം. ആകാശവാണി ദേവികുളം സ്പൈസ് FM.
1: ഓണം കവിതാ നേരം.
2: ഓണം കവിതാ നേരത്തിൽ ഇന്ന് ശ്രീ നാലപ്പാടം പത്മനാഭൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത ഓണം 2026.
3: ഓണം 2026 അന്ന് ഓർമ്മയിൽ ഓണം തുളുമ്പുന്നു ഓടിവന്നു.

സദ്യയൊരുക്കി കഴിക്കുന്നു, നിർവൃതിയോടെ ചിരിക്കുന്നു. ഇല്ലായ്മയെങ്കിലും വല്ലായ്മയെങ്കിലും തെല്ലും നിര

ിലും തെല്ലും നിരാശയില്ല കാലം, മാവേലി നാടുവാണിയിടും കാലം, മാനുഷരെല്ലാവരും ഒന്നുപോലെ. ഇന്ന്

ചതിയുമുണ്ട് എല്ലോളമല്ല പൊളിവചനം. നല്ലോണമുണ്ണാൻ വിശക്കുന്നതിന് മുമ്പ് ഹോട്ടലിൽ ഓർഡർ കൊടുക്കുന്നു. നല്ലോണമുണ്ണാൻ വിശക്കുന്നതിന് മുമ്പ് ഹോട്ടലിൽ ഓർഡർ കൊടുക്കുന്നു. ആരോ വിളിച്ചു തിരക്കുന്നു, പാർസൽ പടിക്കലായെത്തുന്നു. സ്റ്റാറ്റസിൽ സദ്യ നിറയുന്നു, വാട്സപ്പിൽ ആശംസ നേരുന്നു, റീൽസിലായോണം തെളിയുന്നു, വീഡിയോ കോളിലായി.

പൂക്കളം തീർക്കുവാൻ പൂവുകളില്ലാതെ പ്ലാസ്റ്റിക് പൂക്കളം തീർക്കുന്നു. പൂക്കളം തീർക്കുവാൻ പൂവുകളില്ലാതെ പ്ലാസ്റ്റിക് പൂക്കളം തീർക്കുന്നു. കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടർ മുൻപിലിരുന്നിട്ട് കുമ്പ നിറ

0: കാട്ടിൽ കഴിയുവാനൊക്കാതെ രാത്രിയിൽ നാട്ടിൽ പുലികളിറങ്ങുന്നു. ഇല്ലായ്മയില്ലെന്ന് വല്ലായ്മയില്ലെന്ന് എന്നും നിരാശയാണിക്കാലം. മാവേലി നാടു വാഴാത്ത കാലം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇല്ലായ്മയില്ലെന്ന് വല്ലായ്മയില്ലെന്ന് എന്നും നിരാശയാണിക്കാലം. മാവേലി നാടു വാഴാത്ത കാലം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മാവേലി നാടു വാഴാത്ത കാലം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ.
1: ഓണം കവിതാനേരത്തിൽ ശ്രീ നാലപ്പാടം പത്മനാഭൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് നിങ്ങൾ കേട്ടത്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
2: ഓണം കവിതാനേരം.
3: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
6: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക. കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
7: പോലീസ്?
8: മിസ് സീമ?
7: അതെ.
8: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
7: എന്തിന്? പക്ഷെ ഞാൻ
8: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
7: ഡിജിറ്റൽ അറസ്റ്റ്?
8: 100,000 തന്നാൽ വിട്ടേക്കാം.
7: ഇത്രയും പൈസയോ?
8: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
7: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
8: അയ്യോ,
7: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ

0: വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
1: ഹലോ മമ്മ.
2: ഹായ്.
1: ആർബിഐ പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ഭയ്യ ഭയ്യ. നജീം അർഷാദും സർജോ ഭട്ടാചാര്യയും അഭിരാമി അജയും പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

മലയാള ചലച്ചിത്ര ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. മലയാള ചലച്ചിത്ര ഗാന പരിപാടി 8 മണിക്ക് പുത്തൻ പാട്ടുകളിൽ തുടർന്ന് കേൾക്കാം.

ഇന്ന് 5:45 ടൂറിസം ഡയറിയിൽ ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം അഥവാ റിപ്പിൾ വാട്ടർഫാൾസ് അവതരിപ്പിക്കുന്നത് ഹരിപ്രിയ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവേ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിൻ്റെ എല്ലാ രോഗങ്ങളും പൊതുവേ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവേ നമ്മൾക്ക് എല്ലാ തരത്തിലും

0: അത് വളരെ ചെറിയ റിക്വയർമെൻ്റ്. ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരിലും ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിലൊന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ, ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിൻ്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടുക, കോളിഫ്ലവർ കഴിച്ചുവിടുക, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്റ്റ്സ് ഒന്നും കഴിച്ചുവിടുക, സോയ കഴിച്ചുവിടുക, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ, ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ളൊരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ആഴ്ചയിൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ, 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ, പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour, നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോളോ, ഒമിപ്രസോളോ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ, കാൽഷ്യം ഗുളികകൾ. ഈ

0: ഗുളികൾ നമ്മൾ തൈറോയിഡിൻ്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. ഇപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അതിൽ മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, വ്യത്യസ്ത ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെയോ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും

0: ഓഫീസുകളിലും ഡ്രൈഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബെൻഹർ എന്ന നാടകത്തിൽ നിന്ന്.

0: നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
2: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
1: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
2: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
1: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
2: ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
4: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
5: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
6: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ
3: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
7: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷം.

0: അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവല്ലോ. ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ പറയാം. നാലാം ഓണനാളായ ചതയ ദിനത്തിൽ നടത്തപ്പെടുന്ന ലോകപ്രസിദ്ധമായ ജലോത്സവം ഏതാണ്? ഉത്തരം: പായിപ്പാട് ജലോത്സവം. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള പായിപ്പാട് ആറ്റിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന 3 ദിവസത്തെ വള്ളംകളിയാണ് പായിപ്പാട് ജലോത്സവം. തിരുവോണം, അവിട്ടം, ചതയം നാളുകളിലായാണ് ഇത് നടത്തപ്പെടുക. ചുണ്ടൽ വള്ളങ്ങൾക്ക് പുറമെ ഇരുട്ടുകുത്തി, വെപ്പ്, ചുരുളൻ തുടങ്ങിയ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ടൂറിസം ഡയറി, ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം അഥവാ റിപ്പിൾ വാട്ടർഫാൾസ്, അവതരിപ്പിക്കുന്നത് ഹരിപ്രിയ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:30 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, നെടുങ്കണ്ടത്തെ മുതിർന്ന കർഷകനായ ജോർജ് കുട്ടി അമ്മഞ്ചേരിലുമായുള്ള അഭിമുഖം കേൾക്കാം. 7:30 ഹൈറേഞ്ച് വൃത്താന്തം, 7:30 ആരോഗ്യവേദി, ആയുർവേദവും പാലിയേറ്റീവ് കെയറും. ഇടുക്കി ജില്ലാ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കാരുണ്യ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആരതി കൃഷ്ണ സംസാരിക്കുന്നു. 8 മണിക്ക് പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 ഓണം കഥാവേള, ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്ന കഥ, 10 മണിക്ക് ഓണം പ്രത്യേക പരിപാടി, ഗാനരചിതാവ് രാജീവ് ആലുങ്കൽ അതിഥിയായി പങ്കെടുക്കുന്നു. 10:30 ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി ഇസൈ തെൻഡ്രൽ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 നാടൻപാട്ടുകൾ, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 നിയമവീഥി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:30 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:30 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇതിലുകൾ കുട്ടികൾക്കായുള്ള പരിപാടി, 8 മണിക്ക് സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് മലയാള ചലച്ചിത്ര ഗാനം. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 കേൾക്കാം ടൂറിസം ഡയറിയിൽ ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം അഥവാ റിപ്പിൾ വാട്ടർഫാൾസ്, ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഹരിപ്രിയ. 6:50 കാർഷിക ജീവനത്തിൽ നെടുങ്കണ്ടത്തെ മുതിർന്ന കർഷകൻ ജോർജ് കുട്ടി അമ്മഞ്ചേരിലുമായുള്ള അഭിമുഖം കേൾക്കാം. 7:35 ആരോഗ്യവേദിയിൽ ആയുർവേദവും പാലിയേറ്റീവ് കെയറും എന്ന വിഷയത്തിൽ ഇടുക്കി ജില്ലാ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കാരുണ്യ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആരതി കൃഷ്ണ പങ്കെടുക്കുന്ന പരിപാടി കേൾക്കാം. 9:15 ഓണം കഥാവേള, ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്ന കഥ, 10 മണിക്ക് ഓണം പ്രത്യേക പരിപാടി, രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്നു. 10:30 ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇസൈ തെൻഡ്രൽ, വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി. ഈ നിലയും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥ:

കുളത്ത് നേരിയ രീതിയിൽ മഴ പെയ്തു. 10 കിലോമീറ്റർ വേഗതയിൽ നേരിയ കാറ്റ് വീശുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസുമാണ്.

ഏതാണെന്നോ ഈ വെള്ളച്ചാട്ടം? ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം അല്ലെങ്കിൽ റിപ്പിൾ വെള്ളച്ചാട്ടം? മലകളും പച്ചപ്പും ഏലക്കാടും കാഴ്ചയ്ക്ക് കൗതുകമുണർത്തുന്ന ഒരു യാത്ര. ഈ യാത്ര പോകാൻ റെഡിയല്ലേ? എങ്കിൽ ടൂറിസം ഡയറിയിലേക്ക് സ്വാഗതം. ഈ യാത്രയിൽ 12 ഹെയർപിൻ വളവുകളും മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞ മലകളും വഴിയോര ചായക്കടയിലെ ചൂടുള്ള ചായയും പഴംപൊരിയും ഒക്കെ ആസ്വദിക്കാം. ഇതെല്ലാം ആസ്വദിക്കാൻ ഈ ഒരൊറ്റ യാത്ര കൊണ്ടാകുമോ എന്ന് സംശയമുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം. ഇടുക്കി എന്ന് കേട്ടാൽ തന്നെ മലകളും മഞ്ഞും വെള്ളച്ചാട്ടങ്ങളുമാണ് മനസ്സിൽ വരുന്നത്. ഇടുക്കി ജില്ലയിൽ തന്നെ 500 വെള്ളച്ചാട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിലേറ്റവും മനോഹരമായതാണ് നമ്മുടെ ഈ ഇടുക്കിയിലെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വെള്ളച്ചാട്ടം, ശ്രീനാരായണപുരം. അതുകൊണ്ടായിരിക്കും അലകൾ തീർക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ റിപ്പിൾ വാട്ടർഫോൾസ് എന്ന് ഇതിന് പേര് വന്നത്. അപ്പോൾ നമുക്ക് പോകാം.

എറണാകുളം തൊടുപുഴ ഭാഗത്തുനിന്ന് വരുന്നവർ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ യാത്ര ചെയ്ത് അടിമാലിയിലെത്തിയാൽ ഒന്നിലധികം വഴിയിലൂടെ ഈ വെള്ളച്ചാട്ടം കാണാനെത്താം. അടിമാലിയിൽ നിന്നും അടിമാലി കുമളി ദേശീയപാതയിൽ യാത്ര ചെയ്ത് കല്ലാർകുട്ടി ജംഗ്ഷനിൽ വന്ന് വെള്ളത്തുവൽ വഴി രാജക്കാട് ഭാഗത്തേക്ക് യാത്ര ചെയ്തും അടിമാലിയിൽ നിന്നും മൂന്നാർ ഭാഗത്തേക്കുള്ള യാത്രയിൽ ആനച്ചാലിലെത്തി കുഞ്ചിത്തണ്ണി എല്ലക്കൽ തേക്കിൻകാനം വഴിയും കുമളി തേനി നെടുങ്കണ്ടം ഭാഗത്തുനിന്ന് വരുന്നവർ രാജക്കാടെത്തി മുല്ലക്കാനം തേക്കിൻകാനം വഴിയും ഈ മനോഹര വെള്ളച്ചാട്ടത്തിലെത്താം. ഇടുക്കിയിലെ സ്ഥലനാമങ്ങളുടെ ഒരു പ്രത്യേകത, അടിമാലി, കത്തിപ്പാറ, കല്ലാർകൂട്ടി, ശല്യാമ്പാറ കൂടി വെള്ളത്തൂവൽ എന്ന ഹൈറേഞ്ചിന്റെ ഭംഗിയ പാടെ ഒപ്പിയെടുത്തിട്ടുള്ള കൊച്ചു ഗ്രാമവും കടന്ന് വിമല സിറ്റിയും പന്ന്യാർകൂട്ടിയും എത്തി അവിടെ നിന്ന് 3 കിലോമീറ്ററും കൂടി ഉണ്ടെന്ന് നമ്മുടെ ഈ സ്ഥലത്തേക്ക്. എല്ലാ സ്ഥലനാമങ്ങളും രസകരമാണല്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് പന്ന്യാർകുട്ടിയിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളച്ചാട്ടത്തിലെത്താം. അതായത് നമ്മൾ തേക്കുംകാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന എല്ലക്കല്ലെന്ന് പറയുന്ന സ്ഥലവും അതിനുശേഷം തേക്കുംകാനം, തേക്കുംകാനത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ശ്രീനാരായണപുരത്തേക്ക്. ഇവിടെ നിന്ന് ഈ മെയിൻ റോഡിൽ നിന്ന്, മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ പറഞ്ഞ രാജക്കാട് റോഡ്, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് വാഹനം പോകും. ഈ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം, ഇനി നിങ്ങൾ മൂന്നാർ സന്ദർശിക്കാൻ വന്നവരാണെങ്കിലും വിഷമിക്കേണ്ട. ശ്രീനാരായണ

0: പുരം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ മൂന്നാറിൽ നിന്ന് 10-19 കിലോമീറ്ററേ ഉള്ളൂ. മൂന്നാർ എത്തുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും എത്തുന്ന ഇടമായതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന വഴിയും അറിഞ്ഞിരിക്കേണ്ടേ? ടൂറിസം ഡയറിയുടെ കൂട്ടുകാർക്ക് ഇതും പറഞ്ഞു തരാം. മൂന്നാറിൽ നിന്ന് ആനച്ചാൽ റൂട്ടിൽ നിങ്ങൾ യാത്ര തുടങ്ങുക. അതിനുശേഷം ശാന്തമായ അന്തരീക്ഷവും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു കുന്നിൻ പ്രദേശമുണ്ട് ചിത്തിരപുരം. പള്ളിവാസിൽ പവർ ഹൗസിന്റെ സമീപത്തുകൂടിയുള്ള യാത്ര ഇടുക്കിയുടെ വേറിട്ട കാഴ്ച സമ്മാനിക്കും. ആ യാത്രയിലൂടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാം. ഇതിലെ മുതിരപ്പുഴയാറിനെ ക്രോസ് ചെയ്തു പോകുമ്പോൾ ഒരു ശിവക്ഷേത്രവും കാണാം. പുഴയുടെ കരയിലെ ഈ ക്ഷേത്രവും ആലും എല്ലാം നമ്മെ വേറെ എവിടെയോ എത്തിക്കും. ഇങ്ങനെ ചിത്തിരപുരവും കൂടി കണ്ട് നമുക്ക് ശ്രീനാരായണപുരത്തേക്ക് എത്താം. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, മൂന്നാറിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വിഷമിക്കേണ്ട. നല്ല സുന്ദരമായ സ്ഥലങ്ങൾ മൂന്നാറിനും ശ്രീനാരായണപുരത്തിനിടയിലും ഉണ്ട്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും മുതിരപ്പുഴയാറിലാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ശ്രീനാരായണപുരം വെള്ളച്ചാട്ടവും മുതിരപ്പുഴയാറിൽ തന്നെയാണ്. അങ്ങനെ കുഞ്ചിത്തണ്ണി കടന്ന് എല്ലക്കൽ റോഡിലൂടെ വേണം ഇവിടെ എത്താൻ. ഈ ഒരു ഭാഗം മാത്രം എല്ലക്കൽ, ഈ റോഡ് മാത്രം അല്പമല്ല കുറച്ചധികം മോശമാണ്. റിപ്പിൾ വാട്ടർഫോൾസിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ധാരാളം സിപ്ലൈൻസ് കാണാം. ഇതെല്ലാം സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലുള്ളവയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കയറാം. ടിക്കറ്റിനൊരു ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുൻഭാഗം കല്ലുകൾ ചേർത്ത് വെച്ച് പണി തീർത്ത എൻട്രൻസ് ആണ്. ഒരു വേറിട്ട നിർമ്മിതി തന്നെയാണ് കേട്ടോ ഇത്. നടക്കാം അല്ലേ? വഴികളെല്ലാം മനോഹരവും വൃത്തിയുള്ളതുമായി സൂക്ഷിച്ചിട്ടുണ്ടേ. ഇടുക്കി ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലാണ് ഇത് നോക്കുന്നത്. എന്തുതന്നെയായാലും ഈ ഭാഗങ്ങൾ മലിനമാക്കാതെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇടുക്കിയിലെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും മലിനമാക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇവിടെയില്ല. ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള മെയിൻ എൻട്രൻസ് കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന പടവുകളുടെ ഇരുവശങ്ങളിലും ധാരാളം ഫോട്ടോ പോയിന്റ്സും സെൽഫി പോയിന്റ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപ്പിന്റെ ക്ഷീണം നമ്മൾ അറിയില്ല.
1: എൻ്റെ പേര് കുട്ടൻ. ഞാൻ ഇവിടെ ട്രക്കിംഗ് ജീപ്പ് ഡ്രൈവറാണ്. എൻ്റെ സ്വദേശവും ഇവിടെ തന്നെ ശ്രീനാരായണപുരം ക്ഷേത്രത്തോടനുബന്ധിച്ച് വളർന്നു വന്ന ടൂറിസം പോയിന്റാണ് ഇത്. അതുകൊണ്ട് ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം എന്നറിയപ്പെട്ടു. പിന്നീട് അത് റിപ്പിൾ വാട്ടർഫാൾസ് ആയി.
2: വാട്ടർഫാൾസിലേക്ക് എൻട്രി ഫീസ് വരുന്നത് അഡൽസിന് 25 ചിൽഡ്രൻസിന് 15 rupees. നല്ല രീതിയിലുള്ള വാഷ്റൂം സൗകര്യവും പവലിയനും വാട്ടർഫാൾസിന്റെ സെൻട്രൽ ഭാഗത്തുള്ള വ്യൂവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടർഫാൾസ് അടുത്ത് നിന്ന് കാണാനുള്ള പവലിയനും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ സിപ്ലൈനും ഫിഷ് ഫയർ, ഫോട്ടോ ഷൂട്ടിങ്, VR അഡ്വഞ്ചർ എന്നിവകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുതിരപ്പുഴയാറിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിപ്പിൾ വാട്ടർഫാൾസിൽ സന്ദർശനം നടത്താം.
0: അതിമനോഹരമായ വെള്ളച്ചാട്ടം. അധികം ഉയരമില്ല, പക്ഷേ നിറയെ വെള്ളമുള്ളപ്പോൾ ഉഗ്രൻ കാഴ്ച സമ്മാനിക്കും, സംശയമില്ല. വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടു താഴെ ആർത്ത് തുള്ളിച്ചാടുന്ന വെള്ളത്തെ തൊട്ടോ തൊട്ടില്ല എന്ന മട്ടിൽ അടുത്തു നിന്ന് കാണാൻ ഇരുമ്പിൽ നിർമ്മിച്ച ഒരു ലാൻഡിംഗ് പ്ലേസ് നൽകിയിട്ടുണ്ട്. വന്യമായ ജലപാതത്തെ തൊട്ടടുത്ത് കാണാം. കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് വെള്ളം മുഖത്തേക്ക് നമ്മൾ എത്രയോ ഒഴിച്ചിരിക്കുന്നല്ലേ. എന്നാൽ പുഴ തന്നെ അതിൻ്റെ വെള്ളം കോരി നമ്മുടെ മുഖത്തേക്ക് ഒഴിച്ചാലോ, അതുപോലൊരു ഫീലാണ് കേട്ടോ ഈ റിപ്പിൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ. ഇത്രയധികം വെള്ളം തിങ്ങി നിറഞ്ഞിങ്ങോട്ട് വന്ന് ഇതിലേക്ക് വെള്ളച്ചാട്ടമായിട്ട് ചാടി അതിൽ നിന്നുള്ള ജലകണികകൾ നമ്മളുടെ മുഖത്തിങ്ങനെ തൊട്ടുപോകുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഞാനിപ്പോൾ അത് അനുഭവിച്ചു.

മുതിരപ്പുഴയാറിന്റെ വെള്ളം 150 അടി ഉയരത്തിൽ നിന്ന് ഒരു വലിയ പാറയിൽ വീണ് അവിടെ നിന്ന് തട്ടുകളായി കൈവഴികളായി താഴേക്ക് പതിക്കുന്നു. ശാന്തമാണ് ഈ പുഴയെങ്കിലും പാറക്കെട്ടുകൾ ധാരാളമുള്ളതാണ് ഈ പുഴ. ധാരാളം ടൂറിസം ആക്ടിവിറ്റീസും ഉള്ള പുഴയാണ് ഈ മുതിരപ്പുഴയാറ്. എൻട്രൻസ് മുതൽ വെള്ളച്ചാട്ടത്തിന് അപ്പുറം വരെ നീളുന്ന അതിമനോഹരമായ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. ശരിക്കും നമ്മളുടെ കടന്നു വന്ന ടിക്കറ്റ് എടുത്ത അതേ സ്ഥലം മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിനെ ക്രോസ് ചെയ്താണ് ഈ സിപ്പ് ലൈൻ പോകുന്നത്. അതായത് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചപ്പോൾ കണ്ട പല സിപ്പ് ലൈനുകളെയും അപേക്ഷിച്ച് ഏറ്റവും നീളം കൂടിയ ഒന്നാണിത്. അല്പം സാഹസികത ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും ഈ സിപ്പ് ലൈൻ യാത്ര. വഴുക്കലുള്ള പാറയും ആഴമില്ലെങ്കിലും ഉള്ളിൽ അള്ളുകൾ തീർത്ത പാറക്കെട്ടുകളും ഈ പുഴയെ ഭയാനകമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ ഇവർ അങ്ങോട്ട് കടത്തിവിടില്ല. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ നല്ല മഴ പെയ്യുമ്പോൾ മൂടൽമഞ്ഞ് മൂടിയ ഈ വെള്ളച്ചാട്ടം കാണാൻ വേറെ ലെവൽ തന്നെയായിരിക്കും. രാവിലെ ഒരു 8 മണി മുതൽ 10 മണിക്കുള്ളിൽ നമ്മളിവിടെ എത്തുകയാണെങ്കിൽ ആൾക്കൂട്ടം നന്നേ കുറവായിരിക്കും. മാത്രമല്ല, നമുക്കിവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുകയും ചെയ്യും. നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് ഉപയോഗിക്കുക ഇതിലെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഷൂ, ഗ്രിപ്പുള്ള ഷൂ ഉപയോഗിക്കുക. അത്രമാത്രം വഴുക്കലുള്ള പാറയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ആ ടിക്കറ്റ് എടുക്കുന്നിടത്ത് നിന്ന് താഴേക്കിറങ്ങിയാൽ മറ്റൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് തിരികെ നടന്നാലോ? ഇങ്ങോട്ട് ഇറങ്ങി വന്ന പോലെ അത്രയും എളുപ്പമല്ല കേട്ടോ ഈ കയറ്റം. പിന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം സെൻറ്റർ എന്ന നിലയിൽ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും റെസ്റ്റോറൻറ്റും ഒക്കെയുണ്ട്. ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലെത്തി ഇവിടെ നിന്ന് താഴേക്ക് കുറച്ചൊന്നിറങ്ങി പോകണം മറ്റൊരു വ്യൂ പോയിന്റിൽ കാണണമെങ്കിൽ. നമുക്ക് പോകാം. ഈ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ ദൂരെ നമ്മൾ നിന്ന സ്ഥലം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് ആ വ്യൂ പോയിന്റിൽ നിൽക്കുന്ന ആളുടെ ഫോട്ടോ എടുത്താൽ അതിമനോഹരമായിരിക്കും കേട്ടോ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തും മറ്റൊരു സിപ്പ് ലൈൻ സർവീസ് കാണാം. എനിക്ക് തോന്നുന്നു സിപ്പ് ലൈൻ അഡ്വഞ്ചർ ആക്ടിവിറ്റിയിൽ കൂടണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സിപ്പ് ലൈനിൽ കയറിയാൽ രണ്ട് വെള്ളച്ചാട്ടങ്ങളുടെയും കാഴ്ച ഒരുമിച്ച് കാണാം. ഇങ്ങനെ ഒഴുകി വരുന്ന ഓരോ തട്ടിലും ചെറിയ ചെറിയ കുളങ്ങൾ പോലെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ചുറ്റും കടിയുള്ള കാട്, മരങ്ങൾക്കിടയിലൂടെ വരുന്ന തണുത്ത കാറ്റ്, പക്ഷികളുടെ ശബ്ദം. നിങ്ങളോട് മുന്നേ പറഞ്ഞില്ലേ നമ്മൾ നമ്മളുടെ സ്വർഗത്തിലേക്ക് എത്തുവാണെന്ന്? ഭൂമിയിലെ സ്വർഗം പോലൊരു സ്ഥലമാണ് റിപ്പിൾ വാട്ടർഫോൾസ്. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു സ്ഥലവും സുന്ദരമായ കാഴ്ചകൾക്കുമായി ഒന്നിച്ച് യാത്ര ചെയ്യാം. ഇന്ന് ടൂറിസം ഡയറിയിൽ നിങ്ങളോടൊപ്പം ഈ കൊച്ചു യാത്രയിൽ കൂട്ടായി വന്നത് ഹരിപ്രിയ.

0: എന്റെ പേര് സിനി. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
1: ഞാൻ ഡെയ്സി. എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസയിൽ നിന്ന് നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും.
0: ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
2: ഞാൻ സിന്ധു. ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
3: എന്റെ പേര് അഞ്ജലി. ഡെയിലി ഉള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
4: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
5: പ്രിയദർശിനി.

0: KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസുകളിൽ സൗജന്യ യാത്ര.
1: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൗൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
3: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും, പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മറ്റ് തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇപിഎഫിൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക്, അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക്, 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക്

0: earlier this year. Raksha Bandhan, the festival of special bond between brothers and sisters, is being celebrated today across the country. The President, the Vice President and the Prime Minister celebrated the occasion with children and students of various schools and organisations in New Delhi today. India's Vilavan Senthilkumar will take on Hungary's Balázs Farkas in the final of the PSA Budapest Squash Open tonight. And that is the end of this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
2: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
3: രാജാവും രാജ്ഞിയും പശുവിനെ ശുശ്രൂഷിക്കുന്നത് നിസാരമായ കാര്യമായി കണക്കാക്കരുത് എന്നാണ് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിൽ കാളിദാസൻ വായനക്കാരെ ഓർമ്മിപ്പിച്ചത്. വേദത്തെ അനുസരിക്കുന്ന സ്മൃതിയാണ് സുദക്ഷിണ. ഗോരൂപിണിയായ ഉർവിയെ ഭരിക്കുന്ന പാലകനാണ് രാജാവ്. അതുകൊണ്ട് തേനുവിനെ പരിചരിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അവൾ ശ്രുതിയാണ്, ഉർവിയുമാണ്. ആശ്രമത്തിന് പീഡയുണ്ടാക്കരുതെന്നോർത്ത് അനുചരന്മാരെ അധികമൊന്നും രാജാവ് കൂടെ കൂട്ടിയിരുന്നില്ല. തേരാളിയെപ്പോലെ അല്പം ചിലരെ മാത്രമേ കൊണ്ടുവന്നിരുന്നുള്ളൂ. തേനുവിനെ പരിചരിച്ച് വനത്തിലേക്ക് പോയപ്പോൾ അവരെയും ദിലീപൻ കൂടെ കൂട്ടിയില്ല. ഒറ്റയ്ക്കാണ് അദ്ദേഹം വനത്തിലേക്ക് തേനുവിനെ അനുഗമിച്ചത്.
4: വ്രതായ തേനാനുചരേണ ധേനോ ന്യഷേധിശേഷോപ്യനുയായി വർഗ

0: സൂതി
1: തേന ശേഷ അനുയായിവർഗ അപി ന്യഷേധി. സുദക്ഷിണയെ മടക്കി അയച്ചതുപോലെ അവശേഷിച്ച അനുചരന്മാരെയും ദിലീപൻ തിരിച്ചയച്ചു. ന്യഷേധി നിവർത്തിത. വ്രതചര്യയുടെ ഭാഗമായി ധേനുവിനെ പരിചരിക്കുവാൻ ആരെയും ദിലീപൻ അനുവദിച്ചില്ല. മഹാരാജാക്കന്മാർക്ക് ചുറ്റും സുരക്ഷാഭടന്മാർ എപ്പോഴും ഉണ്ടാകും. എപ്പോഴാണ് എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടാകുക എന്നറിയില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ പോകുന്നത് ഘോരവനത്തിലേക്കും. ഹിംസ്ര ജന്തുക്കൾ അനവധിയുണ്ട് കാട്ടിൽ. സുരക്ഷാവലയമില്ലാതെ ഭരണാധികാരി എങ്ങനെ സഞ്ചരിക്കും? അസ്യ ശരീരരക്ഷ അന്യതഹ ന. ദിലീപൻ്റെ ശരീരരക്ഷ മറ്റാരിൽ നിന്നും അല്ല. അന്യതഹ ന ഭവതി. അതിന് കാരണമുണ്ട്. സ്വവീര്യഗുപ്താഹി മനോ പ്രസൂതി. മനുവിൻ്റെ മക്കൾ രഘുവംശ രാജാക്കന്മാർ സ്വവീര്യേണ ഗുപ്താഹ ഭവന്തി. സ്വന്തം വീര്യം കൊണ്ട് കരബലം കൊണ്ട് രക്ഷിക്കപ്പെടുന്നവരാണ്. മറ്റു രാജാക്കന്മാർക്ക് സുരക്ഷാഭടന്മാർ വേണം, രക്ഷാകവചം വേണം. രഘുവംശ രാജാക്കന്മാർക്ക് അവരുടെ രക്ഷ അവരുടെ തന്നെ വീര്യമാണ്, ഭടന്മാരുടെ സാമർഥ്യമല്ല. സ്വവീര്യഗുപ്താഹി മനോഹ പ്രസൂതി. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വനത്തിൽ പോകാൻ ദിലീപന് ധൈര്യമുണ്ടായത്. സ്വന്തം വീര്യത്തിലുള്ള വിശ്വാസം. നോൽമ്പിന്നെ പയ്യനുടെ പിൻപിൽ നടക്കുമങ്ങോർ, തൻപിൻവശിഷ്ടമെഴുമാളുകളെയും വിലക്കി, തൻ പാലനയ്ക്കവനു വേണ്ടവരൻ സ്വവീര്യസമ്പത്തുതാൻ, മനുകുലത്തിന് രക്ഷയല്ലോ എന്ന് കുണ്ടൂരിൻ്റെ പരിഭാഷ.
2: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഇസൈ തെൻട്രൽ ഇന്ന് 10:30 കേൾക്കാം. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയയ്ക്കുക 8281200705. തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇസൈ തെൻട്രൽ ഇന്ന് 10:30.

0: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ?
1: എന്തു പറ്റി തമ്പുരാനെ?
0: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
1: ആ അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
0: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്. സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെ എല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
1: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരാനെ?
0: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
2: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യത, ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.

ഇന്ന് 6-50-നുള്ള കാർഷിക ജീവനത്തിൽ നെടുങ്കണ്ടത്തെ മുതിർന്ന കർഷകനായ ജോർജ് കുട്ടി അമ്മഞ്ചേരലുമായുള്ള അഭിമുഖം കേൾക്കാം. ആയുർവേദ പാലിയേറ്റീവ് കെയർ ഈ പരിപാടി ഇന്ന് 7:35 ആരോഗ്യവേദിയിൽ. ഇടുക്കി ജില്ലാ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കാരുണ്യ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആരതി കൃഷ്ണ പങ്കെടുക്കുന്ന പരിപാടി ആയുർവേദവും പാലിയേറ്റീവ് കെയറും. കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലിങ്കൽ പങ്കെടുക്കുന്ന ഓണം പ്രത്യേക പരിപാടി ഇന്ന് 10:00.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിലെ ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ആയി. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3ാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൗണ്ടുകൾ ആരംഭിച്ചതായും ആകെ 3.17 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷയും ശക്തമാക്കി. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലിക്കളി ആഘോഷം നാളെ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജയന്തി ആഘോഷ ചടങ്ങ്

0: അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൽ പ്രധാന പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു.
1: വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലം, വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലം, ഒരു ജനതയുടെ മുഴുവൻ ആവേശമായി ഇങ്ങനെ കീടങ്ങളെ പോലെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, വിധേയരായി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തുല്യത ഉള്ള ആളുകളാണ് നിങ്ങൾ, ആ അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടണം എന്ന് കേരളത്തെ അധിഷ്ഠിത ജനവിഭാഗങ്ങളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചവരെ
0: ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ജയന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉത്സവ ശബരിമല സീസണുകളിൽ പച്ചക്കറികളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കൃത്രിമ വിലക്കയറ്റവും ഇടനിലക്കാരുടെ ചൂഷണവും തടയുന്നതിന് കൃഷിവകുപ്പ് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേര ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്തെ മുൻനിരയിൽ തിരിച്ചെത്തിക്കാനുള്ള സമഗ്ര നാളികേര പുനരുജ്ജീവന പദ്ധതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഓണച്ചന്തകളിലൂടെ 8.98 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായതായും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ആയി. 1500 ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ 5.1 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് നേപ്പാളിൽ വീണ്ടും പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. മിന്നൽ പ്രളയം സംഭവിച്ച മേഖലയിലുള്ള 320 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നേപ്പാളിലേക്ക് അവശ്യ സാധനങ്ങളുമായി 3-ാമതൊരു വിമാനം കൂടി ഇന്ന് പുറപ്പെടുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന തമിഴ്നാട് സ്വദേശികളായ 21 തീർത്ഥാടകരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നേപ്പാളിൽ കുടുങ്ങിയതായി സംശയിക്കുന്നവരിൽ 60 പേരുടെ വിവരങ്ങൾ ലഭ്യമായതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: നേപ്പാളിലേക്ക് പോയവരുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച ഹെൽപ്പ് ലൈനിൽ 82 പേരെ കുറിച്ചാണ് അന്വേഷണങ്ങൾ എത്തിയിരുന്നത്. ഇതിൽ 60 പേരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായി നോർക്ക റൂട്ട്സ് അധികൃതർ വ്യക്തമാക്കി. മറ്റുള്ളവരിൽ 8 കേരളീയരുമായി ഇതുവരെ ആശയവിനിമയം സാധ്യമായിട്ടില്ല. 14 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഇവരുടെ വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ നോർക്ക റൂട്ട്സ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
0: ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കമാകും. മറ്റന്നാൾ തായ്ലാന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 86-ാമത് ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിനു മുന്നിൽ കേരളത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന അവസരമാണ് ഓണമെന്നും കന്നേറ്റി ജലോത്സവത്തിന് വിനോദസഞ്ചാര വകുപ്പ് ഈ വർഷം മുതൽ 10 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 330 പോയിന്റ് ഉയർന്ന് 77,265 നിഫ്റ്റി 84 പോയിന്റ് ഉയർന്ന് 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 14,770 രൂപയും പവന് 118,160 രൂപയുമാണ് ഇന്നത്തെ വില. മലങ്കര സഭയ്ക്ക് 4 പുതിയ മെത്രാപൊലീത്തമാരെ കൂടി തെരഞ്ഞെടുത്തു. മുളന്തുരുത്തി സെന്റ് ഗ്രിഗോറിയോസ് നഗറിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വോട്ടിംഗിലൂടെയാണ് പുതിയ മെത്രാപൊലീത്തമാരെ തെരഞ്ഞെടുത്തത്. ഫാദർ എൽദോസ് എ, ഫാദർ സാംജി ടി ജോർജ്, ഫാദർ ഷിബു വേണാട് മത്തായി, ഫാദർ തോമസ് പോൾ റംബാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചരിത്ര പ്രസിദ്ധമായ 6 ഉത്രട്ടാതി ജലോത്സവം മറ്റന്നാൾ പമ്പാനദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. ദുരിതാശ്വാസ സാമഗ്രികളുമായി മൂന്നാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. ദേശീയ കായിക ദിനം. തയ്യാറാക്കിയത് സനിൽ പി തോമസ്, സ്പോർട്സ് ജേർണലിസ്റ്റ്. അവതരണം ഹരിഷ്ണ. ഫുട്ബോളിൽ പെലെയ്ക്കും ക്രിക്കറ്റിൽ ഡോൺ ബ്രാഡ്മാനുമുള്ള സ്ഥാനമാണ് ഹോക്കിയിൽ ധ്യാൻചന്ദിനുള്ളത്. ലോകം കണ്ടതിലേറ്റവും മികച്ച ഹോക്കി താരം. പക്ഷേ പെലെയെപ്പോലെയോ ബ്രാഡ്മാനെപ്പോലെയോ ധ്യാൻചന്ദ് ആഗോള പ്രശസ്തനായില്ല. കാരണം അദ്ദേഹം ജനിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു. 1905 ഓഗസ്റ്റ് 29 അലഹബാദിലാണ് ധ്യാൻചന്ദ് ജനിച്ചത്. ധ്യാൻചന്ദിന്റെ സുവർണകാലത്ത് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. 1928 1932 ഒളിമ്പിക്സിൽ കളിക്കാരനായും 1936 നായകനായും ഇന്ത്യയ്ക്ക് ഹോക്കിയിൽ സ്വർണം നേടിത്തന്ന ധ്യാൻചന്ദിന് ഹോക്കി മാന്ത്രികൻ എന്ന പേര് നൽകിയത് US പത്രങ്ങളാണ്. 1932 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഇന്ത്യ US ഒന്നിനെതിരെ 24 ഗോളുകൾക്ക് തകർത്തപ്പോഴായിരുന്നു അത്. ഹോക്കി മാന്ത്രികനെ സ്വന്തം രാജ്യം അംഗീകരിക്കാൻ പക്ഷേ അല്പം വൈകി. എന്നാൽ 2012 രാജ്യം അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ കായിക ദിനമായി ആചരിക്കാൻ തുടങ്ങി. കായികരംഗത്തെ ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യുന്നത് പൊതുവെ ഈ ദിനത്തിലാണ്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനാചരണത്തിന്റെ ഭാഗമായി കായിക ക്ഷമത പ്രോത്സാഹിപ്പിക്കുവാനും കായിക അവബോധം വളർത്തുവാനുമായി ഒട്ടേറെ പരിപാടികൾ രാജ്യത്തെങ്ങും സംഘടിപ്പിക്കപ്പെടുന്നു. സ്കൂളുകളും കോളേജുകളും സർക്കാർ സ്ഥാപനങ്ങളും മാത്രമല്ല പ്രാദേശിക ക്ലബ്ബുകളും സംഘടനകളും ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അഭിനിവേശത്തോടെ കളിക്കുക, അഭിമാനത്തോടെ വിജയിക്കുക എന്നതാണ് ദേശീയ കായിക ദിനത്തിലെ മുദ്രാവാക്യം. ഖേലേഗ ഇന്ത്യ ഖിലേഗ ഇന്ത്യ അഥവാ ഇന്ത്യ കളിച്ചാൽ ഇന്ത്യ തിളങ്ങും എന്ന മുദ്രാവാക്യവും ഉയരുന്നു. 2018 ദേശീയ കായിക ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖേലോ ഇന്ത്യ എന്ന ആശയം പ്രഖ്യാപിച്ചത്. ഇന്ന് കായിക ഭാരതത്തിന്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയായി അത് മാറിക്കഴിഞ്ഞു. ദേശീയ കായിക ദിനാചരണം 2012 തുടങ്ങിയതെങ്കിലും ആജീവനാന്ത മികവിനുള്ള ധ്യാൻചന്ദ് ദേശീയ അവാർഡ് 2002 മുതൽ നൽകിപ്പോരുന്നു. ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് അവാർഡ് തുക. ഇതിനു പുറമെ രാജീവ് ഖേൽരത്ന അവാർഡിന്റെ പേരുമാറ്റി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാക്കി. രാജ്യത്ത് ഒരു കായിക താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഖേൽരത്ന. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് മെഡൽ നേട്ടക്കാരെ കൂടി പരിഗണിക്കാനായി ഏതാനും തവണ ദേശീയ കായിക അവാർഡ് വിതരണം മാറ്റിയിട്ടുണ്ടെങ്കിലും പൊതുവെ ദേശീയ കായിക ബഹുമതികൾ ഓഗസ്റ്റ് 29 തന്നെ നൽകുവാൻ ശ്രദ്ധിച്ചു പോരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ 2000 പോയ നൂറ്റാണ്ടിലെ മികച്ച ഇന്ത്യൻ കായിക താരത്തെ തിരഞ്ഞെടുത്തപ്പോൾ പുരുഷ വിഭാഗത്തിൽ ധ്യാൻചന്ദിനൊപ്പം മറ്റൊരു പേരും വന്നിരുന്നില്ല. ധ്യാൻചന്ദിനെ തഴഞ്ഞ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഭാരതരത്ന നൽകിയത് ചോദ്യം ചെയ്യപ്പെടുന്നതിനൊപ്പം ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച കായിക താരം ധ്യാൻചന്ദാണെന്ന വസ്തുത എല്ലാവരും അംഗീകരിക്കുന്നു. ദേശീയ കായിക ദിനം ആചരിക്കുമ്പോൾ നാം ആദ്യം സ്മരിക്കേണ്ടത് ധ്യാൻചന്ദ് ഇന്ത്യൻ സ്പോർട്സിന് നൽകിയ സംഭാവനകളെക്കുറിച്ചാണ്. സാധാ പട്ടാളക്കാരനായിട്ടായിരുന്നു ധ്യാൻചന്ദിന്റെ സൈനിക സേവനത്തിന്റെ തുടക്കം. മേജറായി വിരമിച്ചു. കളിച്ച 3 ഒളിമ്പിക്സിലും സ്വർണം. ഒളിമ്പിക്സിൽ മാത്രം അടിച്ചത് 37 ഗോൾ. 3 ഫൈനൽ മത്സരങ്ങളിൽ 13 ഗോൾ. എന്നും ടീം മാൻ ആയിരുന്നു അദ്ദേഹം. സ്വയം ഗോൾ നേടുന്നതിനപ്പുറം സഹകളിക്കാർക്ക് അവസരം സൃഷ്ടിച്ചു. തന്നെക്കാൾ മികച്ച കളിക്കാരൻ അനുജൻ രൂപ് സിംഗ് ആണെന്ന് പറയുവാൻ ഒരിക്കലും അദ്ദേഹം മടി കാണിച്ചില്ല. ബെർലിൻ ഒളിമ്പിക്സ് വേളയിൽ അഡോൾഫ് ഹിറ്റ്ലർ നൽകിയ വാഗ്ദാനങ്ങളും പരിശീലകനാകാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ക്ഷണവും വിനയപൂർവ്വം നിരസിച്ച ധ്യാൻചന്ദ് തന്റെ പരിശീലന മികവിൽ മറ്റൊരു രാജ്യം ഇന്ത്യയെ തോൽപ്പിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ കാലത്താണ് വിദേശ വാഗ്ദാനങ്ങൾ നിരസിച്ചതെന്ന് നാം ഓർക്കണം. സത്യത്തിൽ ധ്യാൻചന്ദിന്റെ സമർപ്പണവും രാജ്യസ്നേഹവുമാണ് ദേശീയ കായിക ദിനത്തിൽ കളിക്കാർ ഓർക്കേണ്ടതും മാതൃകയാക്കേണ്ടതും. ദീർഘദൂര നീന്തലിൽ മിഹിർ സെൻ, ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ, ബാഡ്മിന്റണിൽ പ്രകാശ് പദുക്കോൺ, ടെന്നീസിൽ രാമനാഥൻ കൃഷ്ണൻ, ഷൂട്ടിംഗിൽ അഭിനവ് ബിന്ദ്ര, ചെസ്സിൽ വിശ്വനാഥൻ ആനന്ദ്, ബോക്സിംഗിൽ മേരി കോം, ബില്ല്യാർഡ്സിലും സ്നൂക്കറിലും പങ്കജ് അദ്വാനി അല്ലെങ്കിൽ ഗീത് സേഥി, അത്ലറ്റിക്സിൽ മിൽഖാ സിംഗ്, നീരജ് ചോപ്ര, ഗുസ്തിയിൽ ദാരാ സിംഗ് തുടങ്ങി ഇന്ത്യൻ കായിക ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട എത്രയോ കായിക താരങ്ങളുണ്ട്.

പക്ഷേ ധ്യാൻചന്ദിന്റെ സ്ഥാനം ഇവരെക്കാളൊക്കെ മുകളിലാണ്. ലോക ഹോക്കിയിലെ ഒരേ ഒരു മാന്ത്രികൻ, ഇന്ത്യൻ സ്പോർട്സിന്റെ എക്കാലത്തെയും അഭിമാനം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഹോക്കി ലോകം അടക്കി ഭരിച്ച മഹാപ്രതിഭയാണ് ധ്യാൻചന്ദ്. ബ്രാഡ്മാന് 2-ാം ലോക മഹായുദ്ധം സൃഷ്ടിച്ച ഇടവേളയ്ക്ക് ശേഷവും കളിക്കാൻ സാധിച്ചപ്പോൾ ധ്യാൻചന്ദിന് ആ ഭാഗ്യമുണ്ടായില്ല. അദ്ദേഹം കളിച്ചത് ഏറെയും ബ്രിട്ടീഷ് ഇന്ത്യക്കായിട്ടാണ്. പക്ഷേ ധ്യാൻചന്ദിന്റെ ഓർമ്മകൾ എത്രയോ കാലം ഇന്ത്യൻ സ്പോർട്സിന് ആവേശമാകേണ്ടതുണ്ട്. ഇന്ന് കളിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഇല്ലായിരുന്ന കാലത്താണ് ധ്യാൻചന്ദ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. ശരിക്കും അമച്വർ സ്പോർട്സിന്റെ കാലഘട്ടം. പ്രമേഹവും ഒടുവിൽ അർബുദവും അദ്ദേഹത്തെ തളർത്തി. ഡൽഹി എയിംസിൽ ജനറൽ വാർഡിലായിരുന്നു ചികിത്സ. സാമ്പത്തിക വിഷമതകളേറെ സഹിച്ചായിരുന്നു അവസാന നാളുകൾ തള്ളി നീക്കിയത്. 1979 December 3 അന്തരിക്കുമ്പോൾ പെൻഷനായി കിട്ടിയിരുന്നത് പ്രതിമാസം 400 രൂപ മാത്രം. പക്ഷെ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ഝാൻസി ഹീറോസ് ഗ്രൗണ്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു ശവദാഹം. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷന്റെ പതാക പുതപ്പിച്ചാണ് മൃതദേഹം ന്യൂഡൽഹിയിൽ നിന്ന് ഝാൻസിയിലെത്തിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യ അരങ്ങേറിയ 1928 മുതൽ 3 തവണയാണ് ധ്യാൻചന്ദിന്റെ മികവിൽ ഇന്ത്യ സ്വർണം നേടിയത്. 1940 1944 ഒളിമ്പിക്സ് നടന്നില്ല. പിന്നീട് 1948 മുതൽ തുടരെ 3 തവണ വീണ്ടും ഇന്ത്യ സ്വർണം കരസ്ഥമാക്കി. സ്വതന്ത്ര ഭാരതത്തിന്റെ സുവർണ വിജയമായിരുന്നു അത്. പക്ഷേ ഇത് ധ്യാൻചന്ദും അനുജൻ രൂപ് സിംഗുമൊക്കെ സാധ്യമാക്കിയ നേട്ടങ്ങളുടെ തുടർച്ചയായിരുന്നു. 1947 ഇന്ത്യൻ ഹോക്കി ടീം ഈസ്റ്റ് ആഫ്രിക്ക സന്ദർശിച്ചപ്പോൾ ധ്യാൻചന്ദ് ടീമിലുണ്ടായിരുന്നു. അന്ന് പ്രായം 42. ധ്യാൻചന്ദ് 1959 വരെ ഹോക്കി കളിച്ചിരുന്നു. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിലെത്താൻ അദ്ദേഹം ശ്രമിച്ചില്ല. 1961 മുതൽ 1970 വരെ പട്യാലയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ ചീഫ് കോച്ചായിരുന്നു അദ്ദേഹം. 1960 റോം ഒളിമ്പിക്സിലാണ് ഹോക്കിയിൽ ഇന്ത്യക്ക് ആദ്യമായി സ്വർണം നഷ്ടമാകുന്നത്. 1964 ടോക്കിയോയിൽ സ്വർണം വീണ്ടെടുത്തു. 1980 വീണ്ടും സ്വർണം കിട്ടിയെങ്കിലും മാറ്റുകുറവായിരുന്നു. വീഡിയോ റെക്കോർഡിംഗും ടിവിയുമൊന്നും ഇല്ലായിരുന്ന കാലത്തെ ധ്യാൻചന്ദിന്റെ കളി മികവ് ആനിമേഷനിലൂടെ പുനരാവിഷ്കരിക്കാൻ ഇന്ത്യയിലെ ഹോക്കി അധികാരികൾ ശ്രമിച്ചില്ല. അടുത്ത തലമുറകൾക്ക് പാഠമാകേണ്ടതായിരുന്നു അതൊക്കെയും. പല വിദേശ രാജ്യങ്ങളും അവരുടെ മുൻകാല ഇതിഹാസ താരങ്ങളുടെ കളിക്കളത്തിലെ മികവ് പുനരാവിഷ്കരിച്ച് വളരുന്ന താരങ്ങൾക്ക് പരിശീലനത്തിന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ കായിക ദിനത്തിൽ ഇനി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ധ്യാൻചന്ദ് ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങളുടെ കായിക പ്രതിഭ, അവർ കൈവരിച്ച നേട്ടങ്ങൾ, അവരിലൂടെ രാജ്യത്തിന് കൈവന്ന മെഡലുകൾ എന്നിവയൊക്കെ വളരുന്ന കായിക താരങ്ങളെ ബോധ്യപ്പെടുത്തി പ്രചോദിപ്പിക്കുക എന്ന ദൗത്യമാണ്. പുതിയ താരനിരയ്ക്ക്, പ്രത്യേകിച്ച് കൌമാര താരങ്ങൾക്ക് ഇത് ആവേശമാകണം. ഇന്ത്യയ്ക്ക് ഇത് സാധിക്കും എന്നവർ മനസ്സിലാക്കണം. നീരജ് ചോപ്ര ഒളിമ്പിക് സ്വർണവും ലോക ചാമ്പ്യൻ പട്ടവും സ്വന്തമാക്കിയപ്പോൾ അത്ലറ്റിക്സിലും ഇന്ത്യയ്ക്ക് ലോക നിലവാരത്തിലെത്താൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടു. ഇതിന്റെ തുടർച്ചയായി ജാവലിനിൽ ഒരു താരനിര തന്നെ വളർന്നു വന്നു എന്ന് ഓർക്കണം. ദേശീയ കായിക ദിനം, കായിക രംഗത്ത് ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, ഇനി എത്ര ദൂരം മുന്നേറാം എന്നൊക്കെ ചിന്തിക്കുവാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനുമുള്ള അവസരം കൂടിയാണ്. കോമൺവെൽത്ത് ഗെയിംസ് ഈ മാസം ആദ്യം സമാപിച്ചു. ഏഷ്യൻ ഗെയിംസ് സെപ്റ്റംബറിൽ നടക്കും. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടത്തിൽ ഇന്ത്യ സെഞ്ചുറി തികച്ചു. അതിനുമുമ്പ് 2010 ന്യൂഡൽഹി കോമൺവെൽത്ത് ഗെയിംസിലും 3 മെഡൽ നേട്ടം സാധ്യമായിരുന്നു. 2030 കോമൺവെൽത്ത് ഗെയിംസ് അഹമ്മദാബാദിൽ നടക്കും. 2036 ഒളിമ്പിക്സിനെ വേദിയാകാൻ ഇന്ത്യ ശ്രമിക്കുന്നു. അതിലുപരി 2036 ഇന്ത്യയെ കായികരംഗത്ത് ലോകത്ത് ആദ്യ 10 2047 ആദ്യ 5 ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നത്. പാരാസ്പോർട്സിലും ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഒരു വശത്ത് നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യൻ കായിക താരങ്ങൾക്കിടയിൽ ഉത്തേജക ഉപയോഗം വർദ്ധിക്കുന്നത് ആശങ്ക ഉളവാക്കുന്നുണ്ട്. ധ്യാൻചന്ദിന്റെ കാലത്ത് താരങ്ങൾ സുവർണ നേട്ടങ്ങൾ കൈവരിച്ചത് വിയർപ്പൊഴുക്കിയാണ്, കഠിനാധ്വാനം ചെയ്താണ്. വിജയത്തിന് കുറുക്കുവഴികളില്ല. അതിനു ശ്രമിച്ചാൽ രാജ്യത്തിന്റെ അഭിമാനമാകും നഷ്ടമാകുക. ദേശീയ കായിക ദിനത്തിൽ ഡോപ്പിംഗിനെതിരെ പ്രതിജ്ഞയെടുക്കുവാൻ കൂടി കായിക താരങ്ങൾ തയ്യാറാകണം. ഉത്തേജക വിരുദ്ധ പരിശോധനകൾ കൂടുതൽ കർശനമാക്കണം. ശിക്ഷാ നടപടികളിൽ ഇളവുണ്ടാകരുത്. എന്നാൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അരുത്. വിദേശ പരിശീലകരെ കൃത്യമായി നിരീക്ഷിക്കണം. അവർ അതിവേഗ ഫലം ലക്ഷ്യമിട്ട് നൽകുന്ന വൈറ്റമിൻ ഗുളികകൾ പോലും നമ്മുടെ താരങ്ങളെ കുടുക്കിയിട്ടുണ്ട്. ഉത്തേജകത്തെക്കുറിച്ച് താരങ്ങൾക്കിടയിൽ അവബോധം വളർത്തണം. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടാൽ മെഡൽ മടക്കി നൽകേണ്ടി വന്നാൽ നിങ്ങൾ മാത്രമല്ല രാജ്യം ഒന്നാകെയാണ് തല കുനിക്കുന്നതെന്ന് ഓരോ കായിക താരവും ഓർക്കണം. ഈ ദേശീയ കായിക ദിനം അത്തരമൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകട്ടെ. ധ്യാൻചന്ദിന്റെ ആത്മാവ് സന്തോഷിക്കട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ദേശീയ കായിക ദിനം, തയ്യാറാക്കിയത് സനിൽ പി. തോമസ്, സ്പോർട്സ് ജേർണലിസ്റ്റ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാർഷിക ജീവനത്തിൽ ഇടുക്കി നെടുങ്കണ്ടത്തെ മുതിർന്ന കർഷകനായ ശ്രീ ജോർജ് കുട്ടി അമ്മഞ്ചേരിലുമായി അർജുൻദാസ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം. എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
2: കാർഷിക മേഖല നമ്മള് 50 വർഷത്തിന് മേളിലായി.
1: ഏതാണ്ട് അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയമാണ്. കാർഷിക മേഖലകളുടെ ഒരു കടന്നുവരവൊക്കെ എങ്ങനെയായിരുന്നു?
2: കാർഷിക മേഖല നമ്മള് ആദ്യമേ നമ്മള് കൃഷി പരിപാടികളുമായിട്ട് തന്നെയാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നോട്ട്. അപ്പൊ അതിനെ തുടർന്ന് നമ്മള് എല്ലാ കൃഷിയും വേണം എന്നുള്ളൊരു തീരുമാനമെടുത്ത് അങ്ങനെ നമ്മള് എല്ലാ കൃഷികളും ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം പിന്നെ ഇവിടെ വയസ്സ് പാടിയിൽ നിന്നും അവര് വരും ക്ലാസ് എടുക്കാനും, പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് ഓരോരോ ഐറ്റത്തിന്റെ. അപ്പം
1: അങ്ങനെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്
2: കിട്ടുന്നുണ്ടായിരുന്നു.
1: ഇപ്പൊ ഏതൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്?
2: ഇപ്പൊ നമ്മള് ഏലമുണ്ട്, കുരുമുളകുണ്ട്, കാപ്പിയുണ്ട്, വാഴയുണ്ട്, പിന്നെ പഴവർഗ്ഗം, അവക്കാട, പിന്നെ ചേരനാരകം, പിന്നെ പച്ചക്കറികൾ.
1: അപ്പൊ അത്യാവശ്യം
2: മത്തൻ, ബീൻസ്. അപ്പൊ അങ്ങനെയുള്ള
1: ഹൈ റേഞ്ചിൽ പറ്റുന്ന എല്ലാ തരം കൃഷികളും ചെയ്യുന്നുണ്ടല്ലേ. ഈ പഴവർഗ്ഗങ്ങളുടെ കാര്യം പറഞ്ഞു, ഇപ്പൊ സ്ട്രോബെറി, അവക്കാഡോ പോലുള്ള പഴവർഗ്ഗങ്ങളുടെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലേക്കുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
2: പഴവർഗ്ഗം എന്ന് പറയുമ്പോൾ ഇത് നമ്മള് വിറ്റാമിൻ ഉള്ള സാധനം, അപ്പം ഗുണനിലവാരം കൂടുതലുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് അത് നമ്മൾ നട്ട് നമ്മൾ ഇത് ഉണ്ടാക്കണമെന്നൊരു
1: മോഹം തോന്നി
2: ആഗ്രഹം തോന്നി അങ്ങനെ കൃഷി ചെയ്തു.
1: അതിപ്പോ എത്ര വർഷമായി അതിന്റെ കൃഷി തുടങ്ങിയിട്ട്?
2: ചെയ്തിട്ടൊരു 10 വർഷത്തോളം.
1: അപ്പൊ അവക്കാഡോ നമ്മുടെ കാലാവസ്ഥയ്ക്ക്, അതായത് നെടുങ്കണ്ടം ഇച്ചിരി തണുപ്പ് കൂടുതലുള്ള പ്രദേശമാണ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ, അതിന്റെ കാര്യങ്ങളൊന്ന് പറയാം.
2: ചില വർഷം ചൂട് കൂടുന്ന വർഷത്തിൽ നമ്മൾ ഈ പൂ ഇതുകൊണ്ട് ഈ അരി ഉണ്ടാവുമ്പോൾ പൂ വരുമ്പോഴത്തേന് ആ ഒത്തിരി അങ്ങ് പൊഴിഞ്ഞു പോകും. അപ്പൊ അതിന്റെ കാലാവസ്ഥക്ക് എപ്പോഴും നല്ല കൂളായിരിക്കണം,
1: തണുത്ത. നമ്മുടെ ഈ നെടുങ്കണ്ടത്തെ കാലാവസ്ഥ അനുയോജ്യമാണ്,
2: നെടുങ്കണ്ടത്തെ കാലാവസ്ഥ അനുയോജ്യമാണ്. ചില വർഷം നമുക്ക്
1: ചൂട് കൂടുതലുള്ള സമയത്ത് മാത്രമാണ്
2: പകുതിയോളം പൊഴിഞ്ഞു, ബാക്കി നമുക്ക് കിട്ടും.
1: അപ്പൊ ഈ അവക്കാഡോടെ തൈ നമ്മൾ നടന്ന സമയം തൊട്ട് അത് പരിപാലിക്കുന്ന രീതി ഒന്ന് വിശദമായിട്ട്
2: പറയാം. അവക്കാഡോ നമ്മള് ഇതിന്റെ അരി എടുത്ത് കവലിനകത്ത് പായി നല്ല രീതിയിൽ ഒരു കൂടക്കകത്താക്കിയിട്ട് എന്നിട്ട് കുഴി എടുത്ത് ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൊത്തത്തില്.
1: എല്ലാ കൃഷികൾക്കും ജൈവ രീതിയാണ്,
2: എല്ലാ ആട്ടുകാട്ടവും ചാണകവും, പിന്നെ വേപ്പം പിണ്ണാക്ക്. പിന്നെ ഇത് കൃഷികൾക്കങ്ങനെ നമ്മൾ ഈ 8 കൂട്ടം പിണ്ണാക്ക് നമ്മൾ തമിഴ്നാട്ടിൽ പോയി പൊടിച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള
1: ഇതാണ് അടിവളമായിട്ട്. അപ്പൊ അവക്കാഡോയ്ക്ക് എന്താണ് നമ്മൾ നടന്ന സമയത്ത്
2: ചാണകം, ചാണപ്പൊടി, ചാണപ്പൊടി ഈ വേപ്പം പിണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട്,
1: ഈ പറഞ്ഞ 8 കൂട്ടം പിണ്ണാക്കും ഉപയോഗിക്കുന്നുണ്ടോ?
2: അത് എല്ലാം മിക്സ് ചെയ്തിട്ട് ആ കുഴിക്കകത്ത് നമ്മളൊരു 2 കിലോ പൊടിയിട്ട് നല്ല ചൂട് നല്ല കളച്ചി ഇളക്കിയിട്ട് ഈ തൈ നമ്മൾ വെക്കുക.
1: തൈ വെച്ചതിന് ശേഷം പിന്നെയുള്ള പരിപാലനം ഒക്കെ എങ്ങനെയാണ്?
2: തൈ വെച്ചു കഴിഞ്ഞ് പിന്നെ അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട്
1: പിന്നെ നമ്മൾ വളപ്രയോഗമൊക്കെ ചെയ്യാറുണ്ടോ?
2: പിന്നെ നമ്മള് ഈ വർഷം തോറും മറ്റുള്ള വളങ്ങൾ ചെയ്യുന്ന
1: മറ്റുള്ള ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ
2: ആ കൂടെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിനൂടെ കൂട്ടി നമ്മൾ ഇട്ടങ്ങ് പോവുകയാണേ.
1: അപ്പൊ ഈ അവക്കാടയ്ക്ക് വെയിൽ കൂടുതൽ കൊള്ളേണ്ടതാണോ, അതൊക്കെ എങ്ങനെയാണ്?
2: അവക്കാടയ്ക്ക് വെയിലും കൊള്ളണം, ചൂട് നല്ല തണുപ്പും വേണം.
1: ഇലകളിൽ വെയിലടിക്കണം, ചൂടിൽ തണുപ്പ് എപ്പോഴും കിട്ടണം,
2: തണുപ്പ് എപ്പോഴും കിട്ടണം.
1: ഒത്തിരി ഷെയ്ഡ് അധികം വേണ്ട, പക്ഷെ ചൂടിൽ തണുപ്പ് എത്തിക്കാൻ. വേനൽക്കാലത്തൊക്കെ അപ്പൊ നമ്മൾ നനച്ചു കൊടുക്കണോ?
2: വേനൽക്കാലത്ത് നമ്മള് മറ്റുള്ള ഏലത്തിനെല്ലാം നനയ്ക്കുന്ന കൂടെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മൊത്തത്തിൽ നനഞ്ഞു.
1: ഇതിന്റെ ഒരു വിളവെടുപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ഏകദേശം എത്ര പ്രായമാകുമ്പോഴാണ്
2: വിളവെടുപ്പ്? നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ 4ാം വർഷത്തിൽ നമുക്ക്
1: വിളവെടുക്കാൻ
2: പറ്റും. 4ാം വർഷം വേണം, 4 വർഷത്തിൽ നമുക്ക് വിളവെടുപ്പ് തുടങ്ങാം.
1: അപ്പൊ അതിന്റെ വിളവെടുക്കാനായിട്ട് നമ്മൾ അത് കേറി പറിക്കാവുന്ന രീതിയാണോ, വലിയ മരമാകുന്നതാണോ, അതിനെ കുറിച്ച്?
2: അപ്പം കേറി പറിക്കാനായിട്ട് നമ്മൾ ഇത് ഈ വേറെ കമ്പൂടെ വെച്ച് കെട്ടി മറ്റേ ബലക്കുറവ്, ഇതിന് ബലം കുറവുള്ളെങ്കിൽ അപ്പൊ അത് നമ്മൾ അവിടെ നിന്നിട്ട് ഈ ഇങ്ങനെ പറിച്ച് നമ്മള് ഒരു കൂടക്കകത്ത് വരത്തക്ക രീതിയിൽ ഒരു തോട്ടി വെച്ച് ഫിറ്റ് ചെയ്തെടുക്കുക. താരം വീണ് ചെയ്ത് പോകും,
1: ചതഞ്ഞു പോകും.
2: ചതഞ്ഞു
1: ചതഞ്ഞു പോകാണ്ട് തന്നെ
2: തരഞ്ഞു പോകേണ്ടത് തന്നെ നമ്മളിത് എടുക്കണം, മേളിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കണം.
1: ഇത് ഒരു വൻമരമാവുന്ന തരം വൃക്ഷമാണോ അതോ?
2: വൻമരമാകും.
1: അതെ അല്ലെ. പിന്നെ അതിന്റെ ഒരു ആയുസ് അങ്ങനെ എന്തെങ്കിലും, എത്ര ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അതോ അങ്ങനെ എന്തെങ്കിലും?
2: കറക്റ്റ് എനിക്ക് അറിയത്തില്ല. എന്നാൽ തന്നെയും ദീർഘകാലമായിട്ട് ഇത് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം മുളമൊക്കെ ഇടുന്ന അപ്പം പഴം ഒത്തിരി ഉണ്ടെങ്കിൽ ഇത് ഇവിടെ വന്ന് എടുത്തോണ്ട് പോക്കോളാന്ന് പറഞ്ഞ് ഓരോ കച്ചവടക്കാര് ബിസിനസ്സുകാര് പറയുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇത് ദീർഘമായിട്ട്
1: ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന
2: ദീർഘകാലം ഇത് അങ്ങനെയുള്ള സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നശിച്ചു പോവുകയാണ്. അപ്പൊ അങ്ങനെ
1: ഇതിപ്പോ നമുക്ക് ചൂട് കൂടുതലുള്ള സമയത്ത് നനച്ചു കൊടുത്താൽ, ഈ നേരത്തെ പറഞ്ഞിരുന്നു ചൂട് കൂടുതലുള്ള വർഷങ്ങളിൽ അതിന് കാപിടിക്കില്ലെന്ന് പറഞ്ഞിരുന്നു. നനച്ചു കൊടുത്താൽ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റും.
2: നനച്ചു കൊടുത്താൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്.
1: നല്ല തണുപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ കാപിടിക്കുന്നുണ്ടല്ലേ. പൂവിടുന്ന ഒരു സീസൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് എങ്ങനെയാണ്?
2: ജനുവരി ഡിസംബറോട് കൂടിയാണ്
1: ഇവിടുത്തെ
2: കാലാവസ്ഥ.
1: അപ്പൊ പൂവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമായ ഒരു പഴമായിട്ട് വരണമെങ്കിൽ ഏകദേശം എത്ര സമയം എടുക്കും? മൂന്ന് മാസം അല്ലേ? അപ്പൊ ഒരു മാർച്ച് ഏപ്രിൽ ആ സമയത്ത് നമുക്ക് വിളവെടുക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് അതായത് നമ്മൾ ഉത്പാദിപ്പിച്ച പഴങ്ങൾ നമ്മൾ അതിന്റെ വിപണിയൊക്കെ എങ്ങനെയാണ്?
2: വിപണി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സാധാരണ കടകളിൽ വില കുറവൊക്കെ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അപ്പം ബാക്കി പിന്നെ ഒത്തിരി കയറ്റി വലുതായിട്ട് നമുക്ക് ഒരു കിൻഡൽ കണക്കിനൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ പാക്ക് ചെയ്യുന്ന കച്ചവടക്കാർ വന്ന് ഇവിടെ
1: എടുത്തിട്ടുണ്ട്. കച്ചവടക്കാർ വരുന്നത്
2: അവര് കച്ചവടക്കാർ ഇവിടെ വന്ന് എടുക്കുന്നതാണ് നമുക്ക് ലാഭം. നമുക്ക് പിന്നെ വേറെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ
1: വില കൂടുതൽ നമുക്ക് അതാണ് കിട്ടുന്നത്.
2: വിലയും കൂടുതൽ അതാ കിട്ടുന്നത്.
1: ശരി. മാർച്ച് ഏപ്രിൽ സമയത്ത് നമുക്ക് വിളവെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് എത്ര നാളത്തേന് കാണും സാധാരണ?
2: അതൊരു ജൂൺ വരെ
1: നിൽക്കുന്നുണ്ടല്ലേ. ശരി. നമുക്ക് നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് ഇവിടുത്തെ ഉൽപാദനം എല്ലാം കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവക്കാഡോ വ്യാവസായികമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് ലാഭകരമാണോ?
2: ഞാൻ തന്നെയായിട്ട് കൃഷി ചെയ്യാത്തത് കൊണ്ട്
1: അതിന്റെ മാത്രമായിട്ടുള്ള ഒരു ലാഭത്തെ കുറിച്ച്
2: നമ്മള് ഈ ഇടവേളയായിട്ട് എല്ലാ കൃഷികളും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൃഷി നല്ല ലാഭമായിട്ട്
1: പോകും. വളപ്രയോഗമൊക്കെ മറ്റുള്ളതിന്റെ കൂടുതൽ ചെയ്തു പോകുന്നത് കൊണ്ട് നമുക്ക് തരക്കേടില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
2: ഒരു നഷ്ടമില്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
1: അവക്കാഡോടെ കൃഷി ആരംഭിച്ച സമയത്ത് അതിന്റെ തൈകള് നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെക്കുമായിരുന്നു അതോ മുളപ്പിക്കുന്ന രീതിയായിരുന്നു?
2: ഈ തൈകള് ഞാനിപ്പോ ഇത് നല്ലൊരു ഇതിന്റെ അപ്പൊ അവിടെ ഈ പഴം എടുത്തപ്പം അവിടെ നിന്ന് 30-100 അരി കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ കൂടെക്ക് നമ്മൾ സ്വന്തമായിട്ട് മുളപ്പിച്ചെടുക്കുക.
1: മുളച്ചു വരാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നതാണോ?
2: തൈ നമ്മൾ പാകിട്ട് ഒരു 3-4 മാസം കൊണ്ട് നമുക്ക്
1: അവക്കാഡോടെ കൃഷി വ്യാപകമായിട്ട് നേരത്തെ ഒന്നും ആരും അങ്ങനെ ചെയ്തിരുന്നില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് ഒരുപാട് ആളുകള് വ്യാപകമായിട്ട് അല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ കൃഷി നമ്മുടെ മേഖലയിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോ അവക്കാഡോടെ കൃഷിയിൽ നിന്നും അതിനുവേണ്ടി പ്രത്യേകം എന്തെങ്കിലും ഒരു പഴവർഗ്ഗം എന്ന നിലയിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ല അതിന്റെ പരിപാലനത്തിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ?
2: നമ്മൾ ഇതിന് പ്രത്യേകിച്ച് സംരക്ഷണം നമ്മൾ ഈ പഴം പഴുത്തു കഴിയുമ്പോഴത്തേക്കും കുലുങ്ങുന്ന ഒരു സമയമുണ്ട്. ആ ടൈം പഴുക്കുന്നതിന് മുമ്പായിട്ട് പറിക്കണം. അപ്പൊ നമുക്ക് ഒന്നും വേസ്റ്റ് പോകാതെ കറക്റ്റ് ആയിട്ട്
1: കിട്ടുന്നുണ്ട്. ആ സമയം നമുക്ക് ഇത് അറിയാനായിട്ട്
2: നേരിയ ഒരു ബ്രൗൺ കളറ് ചേർന്ന് വരും. പിന്നെ രണ്ടായിട്ടും ഉണ്ടേ ഇത് ഈ നിൽക്കുന്നത്തെ ഇത് നല്ല വയലറ്റ് ആയിട്ട് വരും.
1: വയലറ്റ് കളറാണ്.
2: വയലറ്റ് കളറാകും പഴുക്കുമ്പത്തേക്ക് വിളയുമ്പത്തേക്ക്. അപ്പം അങ്ങനെ 2-3 ഐറ്റത്തിൽ
1: നമുക്ക് 2-3 വെറൈറ്റി ഉണ്ട്.
2: വെറൈറ്റി ഉണ്ട്.
1: അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഗുണങ്ങൾ ഒരുപോലെ തന്നെയാണോ? ഗുണങ്ങളിൽ വ്യത്യാസമുണ്ടോ?
2: ഗുണങ്ങളെന്ന് പറയുമ്പോൾ ഇളം ബ്രൗൺ കളറിൽ കൂടി വരുന്നില്ലേ അത് നല്ല ടേസ്റ്റ് ആണ്.
1: ശരി.
2: കഴിക്കാനായിട്ട്
1: മാർക്കറ്റിൽ നമുക്ക് ഇതിന് വില വ്യത്യാസമുണ്ടോ? അത് എല്ലാത്തിനും
2: എല്ലാത്തിനും
1: ഒരുപോലെ തന്നെയാണല്ലേ. ഇനി ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് അങ്ങേക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയാമോ?
2: ശ്വാസം മുട്ട് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കൊള്ളാം.
1: ഈ അവക്കാഡോ പഴം നമ്മൾ കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ഷേക്ക് ഉണ്ടാക്കി കഴിക്കുന്നു, അങ്ങനെ പല പല രീതിയുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റുന്ന രീതി എങ്ങനെയാണ്? അത് വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അതിനെ കുറിച്ച് ഒരു അനുഭവം പറയാം.
2: പക്ഷെ അത് ഏറ്റവും ഗുണനിലവാരമായിട്ടുള്ളത് അത് തന്നെ അടിച്ച് നമ്മള് ജ്യൂസ് ചെയ്ത് അടിക്കുന്ന
1: അതിന്റെ കൂടുതൽ അപ്പൊ മധുരത്തിന് അങ്ങനെ എന്തെങ്കിലും
2: മധുരം ഇടാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: ശരി.
2: പിള്ളേർക്കൊക്കെ ഇച്ചിരി

0: മധുരമോട് ഇട്ട് കൊടുക്കുന്നതിനെ അവർക്ക് അതിന് ഇഷ്ടപ്പെടുകയുള്ളൂ.
1: ആ ശരി,
0: അപ്പൊ മധുരം ഇടാതെ കഴിക്കണം,
1: അതാണ് ഏറ്റവും നല്ലത്.
0: അതാണ് ഏറ്റവും നല്ലത്.
1: ഇതിന്റെ ഒരു ടേസ്റ്റ് ശരിക്കും എങ്ങനെയാണ്? എന്ത്
0: ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏറെക്കുറെ നമ്മൾ പറയുമ്പോഴത്തേക്കിന് ഒരു നല്ല ഒരു വെണ്ണനെയ്യുടെ
1: ആ ഒരു. പിന്നെ സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
0: ആ സ്ട്രോബെറി ഉണ്ട്.
1: അത് എത്ര നാളായി അതിന്റെ കൃഷി തുടങ്ങിയിട്ട്?
0: അതധികം ആയില്ല, ഒരു 3 വർഷമേ ആയുള്ളൂ.
1: അത്ര ആയുള്ളു അല്ലേ. അപ്പൊ അതിന്റെ നടിയിൽ തൊട്ടുള്ള അതിന്റെ പരിപാലന പ്രക്രിയകൾ ഒന്ന് പറയാമോ?
0: പോളിത്തീൻ അടിയിൽ നിരത്തിക്കൊണ്ട് ഈ സ്ട്രോബെറി തൈ നടാൻ വേണ്ടി ചെറിയ ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിൽ വേണം വെക്കാനേ.
1: ഈ പ്ലാസ്റ്റിക് ഇടുന്നത്
0: ഈ മണ്ണ് ഇത് പറയും, ഇത് നിലത്തോടെ പടന്ന് പൊങ്ങിയല്ലോ, മൽബദി പോലെ തന്നെ. അപ്പം അങ്ങനെ ആ പഴത്തിന് നമുക്ക് കേടുപാട് കൂടാതെ മണ്ണ് പറ്റാതെ എടുക്കാൻ,
1: മണ്ണിൽ നിന്നുള്ള സംരക്ഷണത്തിനായിട്ടാണ്
0: ഇങ്ങനെ
1: പ്ലാസ്റ്റിക്.
0: അങ്ങനെ അതിനകത്താണ് അത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്.
1: അത് കഴിഞ്ഞിട്ട് അതിന് ഈ ഹോൾ ഇട്ടിട്ട് അതിനകത്താണ്
0: വെള്ളം തൈ വെച്ചു കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നമ്മള് വെള്ളത്തിൽ ലായനി ആക്കിയിട്ട് ഈ വെള്ളം ഒഴിക്കുന്ന കൂടെ തന്നെ എന്റെ വെള്ളവും കൂടെ കൂട്ടി അതെ ചെല്ലും.
1: ഇതിനാവശ്യത്തിന് വെള്ളം കൂടുതൽ ചെല്ലേണ്ട വിളയാണോ?
0: അതിനും വെള്ളം വേണം.
1: വെള്ളം വേണം അല്ലേ. ശരി. അതിന്റെ തൈയാണോ നമ്മള് നടീൽ വസ്തു?
0: അതിന്റെ തൈയാണോ?
1: തൈയാണ്. അത് നമ്മള് നേഴ്സറിയിൽ നിന്ന് വാങ്ങുവാണോ? അതെങ്ങനെയായിരുന്നു?
0: അത് നമ്മള് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയില്ല, വേറെ നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ കൃഷി ചെയ്യുന്ന അതിന്റെ അവിടെ പോയി വാങ്ങിച്ചോണ്ട് വന്നിട്ട് നമ്മളത് വിത്ത് ഉൽപാദനം ഉണ്ടാക്കി.
1: സ്ട്രോബെറി ഒരു വിളകളിലേക്ക് എത്തണമെങ്കിൽ എത്ര കാലം എടുക്കും?
0: സ്ട്രോബെറി ആ ഒരു 5 മാസം നമ്മൾ നട്ട് ഈ രീതിയിൽ തന്നെ നല്ലപോലെ നോക്കുവാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് അതിന്റെ വിളവെടുപ്പ്.
1: അതിനെന്തെങ്കിലും സീസണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് നടുന്ന സമയം എപ്പോഴാണ് അതൊക്കെ ഒന്ന് പറയാം.
0: ആ അതിന്റെ നടുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടുന്നത് തന്നെയാണ്. അതും
1: പുതുമഴ കിട്ടിയത്.
0: പുതുമഴ കിട്ടിയത് അപ്പം തൈക്ക് നല്ല ഊജമായിട്ട് വളർന്നു. വേനൊക്കൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം എത്ര വെച്ചെന്ന് പറഞ്ഞാലും പ്രകൃതിയുടെ ഒരു ഇത് കിട്ടത്തില്ല.
1: ആദ്യത്തെ ഒരു മഴ കിട്ടുന്ന സമയത്താണ്,
0: ആദ്യത്തെ മഴ നമ്മൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് ആ മണ്ണിന്റെ നല്ലൊരു ഈർപ്പം ഉണ്ടാവും. അതേ തുടർന്ന് നമ്മൾ നട്ട് കഴിയുമ്പോ പിന്നെ ഈ പോളിത്തീൻ പിന്നെ വലിയതായിട്ട് ഉണങ്ങിയല്ല അടിയിലെ മണ്ണേ. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ കിട്ടി.
1: പിന്നെ 6 മാസം കൊണ്ട് നമുക്ക് വിളവ് എടുക്കാറാകും. പിന്നീട് ആ വിളവ് സ്ഥിരം വിളവ് കിട്ടുന്ന രീതിയാണോ പിന്നെ സീസൺ ആയിട്ടാണോ വിളവ് കിട്ടുന്നത്?
0: പിന്നെ അത് അടുത്ത സീസൺ അതിന് കുറെ ക്യാപ്പ് ഉണ്ട്.
1: ആ ശരി. അത് എത്ര നാള് വരും?
0: 6 മാസം നമ്മൾ വിളവെടുക്കാൻ തുടങ്ങി അതിങ്ങനെ കഴിച്ച്. പിന്നെ ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരി മാസം കൊണ്ടൊക്കെ ഏറെക്കുറെ അതിന്റെ വിളവെടുപ്പ് അങ്ങ് തീരും ഇവിടെ ഇവിടുത്തെ കാലാവസ്ഥ വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു ജൂൺ മാസം പിന്നെ അടുത്ത വിളവിന്റെ.
1: ഇതിനൊരു കാലാവസ്ഥ എങ്ങനെയുള്ളതാണ് വേണ്ടത്? തണുപ്പ് തന്നെയാണ്. വെയിലടിക്കണോ അതോ?
0: വെയില്
1: ഉള്ളിടത്ത് നമുക്ക് ഇത് നടാൻ പറ്റുന്ന
0: പറ്റത്തില്ല,
1: വെയിലടിക്കണം. എന്നാൽ ചുവട്ടിൽ തണുപ്പ് കിട്ടുകയും ചെയ്യണം അല്ലെ. ഇതിന്റെ ഒരു വിപണിയൊക്കെ എങ്ങനെയാണ് നമ്മള് പുറത്ത്?
0: ഇതിന്റെ വിപണി ഇപ്പം ചെലപ്പം വില സംബന്ധിച്ച് അത് പിന്നെ കുറച്ചേ ഉള്ളു. അപ്പം കിണ്ടൽ കണക്കിനൊന്നും ഇതിന്റെ
1: ഉത്പാദനം
0: വരുന്നില്ലേ, കിലോ കണക്കിനൊക്കെ വരുന്നത്. അപ്പൊ അത് ചെറിയ ഒരു പാക്കറ്റായിട്ട് 100 ഗ്രാം 100 ഗ്രാം 100 ഗ്രാം ആയിട്ട് പാക്കറ്റ് ആയിട്ട് എടുത്തു
1: വരും. അപ്പൊ നമുക്കിവിടെ എന്തോരം ഉണ്ടെങ്കിലും വിപണിക്കുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഉണ്ടല്ലോ.
0: എന്തോരം ഉണ്ടെങ്കിലും അവർ വാങ്ങിച്ചോളും. ഈ വിപണി
1: സ്ട്രോബെറിയുടെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോ അതും ലാഭകരമായിട്ടുള്ള ഒരു
0: സ്ട്രോബെറി എല്ലാത്തിന്റെയും കൂടെ കൂടെ വരുന്നതുകൊണ്ട് ഒരു അപ്പൊ അല്ലാതെ സ്ട്രോബെറി തന്നെ ആയിട്ട് ഞാൻ നോക്കിയിട്ട് എനിക്കൊരു ലാഭകരമായിട്ട് വന്നിട്ടില്ല. മറ്റുള്ള നമ്മളിതെല്ലാം
1: ചെയ്യുമ്പോഴത്തേനും
0: അത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതേ ഉള്ളേ ഇവിടെ. അതൊന്ന് സ്ട്രോബെറിക്ക് നല്ല ലാഭകരമായിട്ട് വേറെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ലാഭകരമായിട്ട് ചെയ്യാൻ
1: പറ്റുന്നുണ്ട്.
0: അപ്പൊ ഇവിടുത്തെ നമ്മുടെ കാലാവസ്ഥക്ക് എന്തോ ഒരു മാറ്റം ആണോ എന്തോ ആണോ.
1: എനിക്ക് തോന്നുന്നു സ്ട്രോബെറി കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് നമ്മുടെ വട്ടവട
0: അത്രയും
1: കൂടുതൽ തണുപ്പ് ഉണ്ടെങ്കിലായിരിക്കും ഒരു പക്ഷേ
0: തണുപ്പ് ഇവിടെ വരുന്നില്ല.
1: സ്ഥിരമായിട്ടൊരു തണുപ്പ് കാലാവസ്ഥ ഉണ്ടെങ്കിൽ ഉൽപാദനം
0: കൂട്ടിയെടുക്കാൻ
1: ലാഭകരമാക്കാൻ പറ്റുമായിരിക്കും. പച്ചക്കറി കൃഷി ഏതൊക്കെയാണ് ചെയ്യുന്നത്?
0: പച്ചക്കറി നമ്മള് വഴുതന ബീനീസ് വള്ളി ബീനീസ് മത്തൻ കുമ്പളം.
1: അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ തരം പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്.
0: കാച്ചില് ചേന കപ്പ
1: കപ്പയും കൃഷി ചെയ്യുന്നുണ്ട്.
0: കപ്പയുണ്ട്.
1: ആ ശരി.
0: പിന്നെ പന്നിശല്യത്തിന് വേണ്ടി നമ്മള് നെറ്റ് ഒക്കെ കെട്ടി നല്ല സന്തോഷമായിട്ട്.

0: ശരി. കപ്പ കൃഷിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട്, അത് നടന്ന സമയം തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിശദമായിട്ട് പറയാം.
1: കപ്പ കൃഷി നമ്മള് കൂമ്പൽ എടുത്തിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മേളമാസം. മേളം എന്ന് പറയുമ്പം മെയ് മാസത്തിൽ കപ്പ ഇടുവാണെങ്കിൽ ഒരു നല്ല കിഴങ്ങും ഉണ്ടായി ഇതായിട്ടും, അപ്പം മണ്ണ് നല്ലപോലെ ഒന്ന് കുതിർന്ന് നിൽക്കുന്ന സമയത്തിന് വേണം.
0: അഥവാ മഴയൊന്ന് പെയ്ത് കഴിയുമ്പോഴായിരിക്കും
1: ആ ഒരു ഇടം പുതുമണ്ണ പെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ കുതിർന്ന് നിൽക്കുന്ന സമയത്തിന് ഈ തണ്ട് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് നല്ലപോലെ വേരൂടും. വേരൂടുമ്പോഴത്തേക്ക് കിഴങ്ങ് കൂടും. അപ്പൊ ഈ മണ്ണ് നല്ലപോലെ നനഞ്ഞ് കുഴഞ്ഞിരിക്കുന്ന സമയത്തിന് ഈ തണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് വേരും വേര് പൊട്ടാൻ താമസം വരും. കിഴങ്ങ് കുറയും മരത്തിനിടെ.
0: അപ്പൊ ഈ തണ്ട് നമ്മള് എന്തൊരു വലിപ്പമുള്ള തണ്ടാണ് ഉപയോഗിക്കുന്നത്?
1: തള്ളേറുകളെക്കാട്ടിലും ഇത്തിരി വണ്ണമുള്ള തണ്ട് ഒരു 6 ഇഞ്ച് ഇതിനെ മുറിച്ച് മുറിച്ച് ഓരോ തണ്ടത്തിൽ നിന്നുള്ള.
0: നടന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അടിവളം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ?
1: ആ അന്നേരം നമ്മള് ചാണകവും ഈ പിണ്ണാക്ക് ഇതെല്ലാം കണ്ടിട്ട് ആ തണ്ട് നടന്നെടുത്ത് ഒരു കൈ ഒരു 100 ഗ്രാം മതി.
0: അത്ര മതി
1: ഒരു കൂമ്പലിന്. അത്രയും നല്ല നല്ലപോലെ മിക്സ് ചെയ്ത് എന്നിട്ട് അതിൽ വേണം തണ്ട്
0: വെക്കാം.
1: അപ്പൊ നല്ല ഇതായിട്ട് പോരും.
0: നട്ടിന് ശേഷം പിന്നെ എന്തൊക്കെ പരിപാലനങ്ങളാണ് ചെയ്യേണ്ടത്?
1: പിന്നെ നമ്മള് 1.5 മാസം കഴിയുമ്പോഴത്തേക്കിന് ഒന്ന് ഇളക്കിക്കൊള്ളും
0: മണ്ണ് മൊത്തം.
1: ഈ ചൂട് മൊത്തത്തില് അപ്പോഴത്തേക്കിനി വേരെല്ലാം കൂടെ പൊട്ടി ഇറക്കം ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന സമയത്തിന് ഈ തടം മൊത്തത്തിൽ ഒന്ന് ഇളക്കി ഇളക്കി അനക്കി ഇത് കൊടുത്തിട്ട് പൊടിക്കള വരുന്ന ഒന്നും വരാതെ അത് കഴിയുമ്പത്തേക്കിന് ആ കള കഴിയുമ്പോഴത്തേക്കും ശരിക്കും കേറിക്കോളും. പിന്നെ 6 മാസത്തെയുണ്ട് 12 മാസത്തെയുണ്ട്
0: വിളവിന്റെ.
1: 6 മാസത്തെ കപ്പ അത് നമ്മൾ ഈ കണ്ടത്തിലൊക്കെ കൃഷി ചെയ്യുന്ന, ഇത് മറ്റേത് 12 മാസം
0: നമ്മൾ ചെയ്യുന്നത് കണ്ടത്തിലാണോ?
1: നമ്മൾ
0: കരകൃഷിയാണല്ലേ.
1: അത് 12 മാസം നല്ലോണം മൂക്കണം.
0: ശരി, 12 മാസത്തിന് മുമ്പ് തന്നെ നമുക്ക് വിളവെടുക്കാൻ തുടങ്ങാം.
1: ഈ 6 മാസം കപ്പയും അത് 2 ഐറ്റം ഉണ്ട്. 12 മാസം കപ്പ എന്ന് പറയുമ്പോഴത്തേക്കിന് അത് വേറെ നല്ല രീതിയിൽ പൊങ്ങി പോരുന്ന.
0: ശരി,
1: മറ്റേ 6 മാസം കപ്പ
0: അധികം
1: കുറഞ്ഞ ഇങ്ങനെ നിൽക്കും. അത് 6 മാസം ആകുമ്പോഴത്തേക്കിന് ആഹാരത്തിന് പാകം ചെയ്യാനുള്ള ആവും.
0: അതായത് 6 മാസം കപ്പയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തവണ വിളവെടുക്കാനുള്ള സമയം എടുക്കും നമ്മുടെ 12 മാസത്തിന്റെ വിളവായി വരെ. അപ്പൊ അത് പക്ഷെ 6 മാസം നമ്മൾ കണ്ടത്തിലാണ് ചെയ്യാൻ പറ്റുന്നത്. അത് കരയിൽ ചെയ്താൽ എന്തെങ്കിലും അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടോ?
1: കരയിൽ ചെയ്യുമ്പോഴത്തേക്കിന് ഈ 6 മാസത്തേക്ക് നമുക്ക് ഒരു 8 മാസം ഒക്കെ ആയിപ്പോ. 8 മാസം 8-9 മാസം കൊണ്ടൊക്കെ ഇത്രയും നമുക്ക് വിളഞ്ഞു കിട്ടുള്ളൂ. അപ്പൊ 6 മാസം തൊട്ട് നമുക്ക് എടുക്കാം ഉപയോഗിക്കാം. അപ്പം ഈ നമ്മൾ ഉപയോഗിക്കുമ്പോ ഒരു വിളവ് കുറഞ്ഞ ഒരു 100 കുറഞ്ഞ ഒരു കപ്പയൊക്കെ കഴിച്ചിട്ടില്ലേ, ആ രീതിയായി
0: പോകും.
1: അങ്ങനെ വരുവേ.
0: നമുക്ക് ഈ നട്ട് കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം കഴിയുമ്പോ നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കുന്ന കാര്യം പറഞ്ഞു, മണ്ണിളക്കുന്ന കാര്യം. പിന്നെ എന്തെങ്കിലും വളപ്രയോഗങ്ങളൊക്കെ ചെയ്യേണ്ടത് അതെങ്ങനെയാണ്?
1: പിന്നെ നമ്മള് 3 മാസം ആകുമ്പോഴത്തേക്കിന് ഒരു ശകലം ഈ വളമല്ലാതെ മേളിക്കടെ തന്നെ തളവായിട്ട് തന്നെ കൂമ്പൽ ഉണ്ട് അതേ തന്നെ നമ്മള് നേരത്തെ അങ്ങിട്ട് കൊടുത്തിട്ട് ഈ കൈമണ്ണ് തുള്ളി
0: ശരി
1: അത് മൂടി ഇട്ടാ
0: അത് ഒരു തവണ ചെയ്താൽ മതിയോ?
1: ഒരു തവണ
0: മാത്രം ചെയ്ത.
1: നമ്മള് ഇതെല്ലാം സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൊണ്ട് ഒത്തിരി വളത്തിന്റെ പരിപാടി ഇല്ലാതെ തന്നെ എടുക്കുന്ന നമുക്ക്
0: രുചിക്കും ഉത്പാദനത്തെക്കാൾ ഗുണമേന്മയും
1: ഗുണമേന്മയും കൂടെ നമുക്ക് വേണമല്ലോ. അപ്പം അതിന് രാസവളം കലർത്താതെ ജൈവവളത്തെ തന്നെ വേണം എടുക്കാൻ. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാസവളമൊക്കെ ഇട്ട് വരുന്ന ഒത്തിരി വിളവ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒരു മൂട്ടയെന്ന് ഒരു 5 കിലോ 6 കിലോ പിന്നെ നല്ല സെറ്റായിട്ട് വരുവാണെങ്കിൽ ഒരു 8 കിലോ 9 കിലോ അത്രയും കിഴങ്ങ് കിട്ടും.
0: നമ്മള് വിളവെടുത്തതിന് ശേഷം അത് വിൽക്കുന്നുണ്ടോ? അതൊക്കെ എങ്ങനെയാണ്?
1: അത് ഇവിടെ അടുത്തുള്ളവർ തന്നെ ഇപ്പം നമുക്ക്
0: വാങ്ങാൻ
1: വരുന്നുണ്ട്. ഇവിടെ തന്നെ വാങ്ങാൻ ആളുണ്ട്.
0: അതുപോലെ കപ്പ നമ്മൾ ഉണക്കി വാട്ടി ഉണക്കുന്ന രീതി, അത്
1: ബാക്കിയുള്ള നമ്മള് ഈ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉണക്കി വെക്കും. പച്ച അപ്പം മാക്സിമം ഉള്ളത് പച്ച കൊടുക്കുവേ. കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ഇവിടെ കഴിക്കാനുള്ളത് മാത്രം
0: ഉണക്കി വെക്കുന്ന സമയത്ത് നമ്മൾ അത് വാട്ടുന്ന പ്രക്രിയ, ഉണക്കുന്ന പ്രക്രിയ, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെന്ന് പറയാം?
1: സാധാരണ രീതി നല്ലൊരു കപ്പ് പൊളിച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. അപ്പം വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കിന് ഈ കപ്പ അങ്ങോട്ട് ഇട്ട് വലിയ ചെരുവത്തിലോ അല്ലെ അങ്ങനെയുള്ള ഇത് ഇട്ട് ഇളക്കി ഈ ഇതിന്റെ വാ പൊട്ടുന്ന ഒരു സമയം വരും.
0: ഈ കപ്പ വെന്തിട്ട്
1: നല്ല വേഗത്തിൽ വേഗുന്നതിന് മുമ്പായിട്ട് ഈ ഈ സെന്റർ കണ്ടിന്റെ ഒരു
0: അന്നേരം കൃത്യമായിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം അല്ലെ. വെന്ത് പോകാതെ തന്നെ
1: വെന്ത്
0: പോകാതെ കൃത്യസമയം തന്നെ ശ്രദ്ധിക്കണം.
1: ആ പൊട്ടുന്ന സമയത്ത് തന്നെ കോരി കോരി മാറ്റിക്കണം.
0: പിന്നെ അത് വെയിലത്തിട്ട് ഉണങ്ങുന്ന രീതി
1: വെയിലത്തിട്ട്
0: അത് എത്ര ദിവസം വെയിൽ കൊള്ളണം.
1: പിന്നെ നമ്മളൊരു നല്ല വെയിലാണെങ്കിൽ മെയ് മാസം ഈ ഏപ്രിൽ മെയ് മാസത്തിൽ 3 ദിവസം കൊണ്ട് നല്ല
0: ശരിയായിട്ട് അപ്പൊ അങ്ങനെ ഉണക്കി സൂക്ഷിച്ച കപ്പ നമുക്ക് എത്ര കാലം വരെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും?
1: ഒട്ടും തണുപ്പ് വെള്ളാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ 1 വർഷം വരെ
0: ഉപയോഗിക്കാൻ പറ്റും.
1: 1 വർഷം വരെ നമുക്ക്
0: സൂക്ഷിച്ചുപയോഗിക്കാം. എങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നോ അതനുസരിച്ചിരിക്കും.
1: ഈർപ്പം ഒന്നും അടിക്കാതെ നല്ല ഇതായിട്ട് തന്നെ പോളിത്തിൻ കവറിനകത്തെ നമ്മൾ വെക്കുവാണെങ്കിൽ 1 വർഷം വരെ ഒരു കേടും ഇല്ലാതെ
0: ഉപയോഗിക്കാൻ പറ്റും.
1: ഉപയോഗിക്കാൻ പറ്റും.
0: അങ്ങയുടെ കാർഷിക ജീവിതത്തിൽ തുടക്കകാലം തൊട്ട് തന്നെ കപ്പ കൃഷി
1: ചെയ്തിട്ടുണ്ടായിരുന്നു.
0: ഇത്ര നാളും മുടങ്ങാതെ തന്നെ അത് ചെയ്തു.
1: നമ്മള് കൃഷിക്കുള്ള സാധനങ്ങൾ കഴിക്കാനുള്ളതും മൊത്തം ഈ കൃഷി ഇത് തന്നെയാണ്. നമ്മള് കപ്പ ചേന കാച്ചില് നമ്മുടെ ഉപയോഗത്തിനെല്ലാം.
0: അപ്പൊ ഈ ഭക്ഷ്യവിളകളും പണ്ടുണ്ടായിരുന്ന രീതിയിൽ തന്നെ കൃഷി ചെയ്ത് പോകുന്നുണ്ടല്ലേ.
1: അന്ന് നമുക്ക് ഈ സാധനമൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കണമായിരുന്നു. അന്ന് വലിയൊരു ദാരിദ്ര്യത്തിന്റെ ഒരു സമയമായിരുന്നു.
0: അപ്പൊ എല്ലാരും നിർബന്ധിതരാകുമായിരുന്നു.
1: അന്നേരം എല്ലാരും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് എല്ലാരും കൂടെ കൂടുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പഴാ പിന്നെ നമുക്ക് കൃഷിയെ കുറിച്ച് അപ്പൊ പിള്ളേർ സെറ്റിന്റെ രസമില്ലാത്ത രീതി
0: ആയിപ്പോയി. ഭക്ഷ്യവിളകളിൽ നിന്ന് മാറി ഏലം കുരുമുളക് പോലുള്ള കൃഷിയിലേക്ക് എല്ലാരും മാറിപ്പോയി.
1: എല്ലാരും മാറിപ്പോയി.
0: ഒരു കാലത്ത് നമ്മുടെ മേഖലയിൽ എല്ലാ വീട്ടിലും ഈ പറയുന്ന കപ്പ അങ്ങനെയുള്ള കൃഷികൾ
1: നമ്മുടെ
0: കൃഷി ഉണ്ടായിരുന്നു.
1: സ്വന്തം ആവശ്യത്തിനുള്ള കൃഷികൾ മൊത്തം നമ്മൾ വീട്ടുകളിൽ
0: അപ്പൊ മറ്റെല്ലാരും പല പല കൃഷിയിലേക്ക് പോയിട്ടും അങ്ങ് ഈ പാരമ്പര്യമായിട്ടുള്ള എല്ലാ കൃഷികളും ഇപ്പോഴും നിലനിർത്തി അതിന്റെ ഒരു കാരണം എന്താണ്? അങ്ങനെ എല്ലാം വേണം എന്നൊരു തീരുമാനം.
1: എല്ലാം വേണമെന്നും വിഷമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കാവുന്നു. അപ്പൊ അങ്ങനെ ഒരു കൊണ്ട് മാത്രം നമ്മൾ അങ്ങ് ചെയ്തു വരുന്നത്.
0: മലയാളികളെ സംബന്ധിച്ച് എല്ലാവരും പച്ചക്കറി ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. പക്ഷെ ആരും തന്നെ സ്വന്തമായിട്ട് പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നില്ല, എല്ലാവരും വാങ്ങുന്ന രീതിയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു സ്വന്തമായിട്ട് വളരെ കുറച്ച് സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥലം ഇല്ലാത്തവർക്ക് മട്ടുപ്പാവൽ പോലും ചെറിയൊരു അടുക്കള തോട്ടം നിർമ്മിക്കാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് എന്തൊക്കെ പച്ചക്കറി ചെയ്യാൻ പറ്റും, ആ പച്ചക്കറി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം തുടങ്ങാൻ ഉള്ള ഒരു ഒരു നിർദ്ദേശം പറയാമോ?
1: പറയാം. ചെറിയൊരു അടുക്കളത്തോട്ടം നമുക്ക് ഈ മുറ്റത്തിന്റെ ഈ സൈഡ് കൂട്ടിയാണേലും നല്ലൊരു വരമ്പ് ഒക്കെ ഒരു അരസെന്റ് സ്ഥലം മതി. ആ ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റം പച്ചക്കറി. അപ്പം മുറ്റത്തിന്റെ സൈഡാകുമ്പോൾ വലിയ വെയിലടി വരും, വെയില് വേണം പച്ചക്കറി നമുക്ക് ശരിയായി കിട്ടണമല്ലേ. അപ്പൊ മുറ്റത്തിന് തൈക്കടെ മാത്രം ഒരു അരസെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യാണ് ആ വീട്ടിലേക്കുള്ള എല്ലാ കറി വെക്കാനുള്ള എല്ലാ
0: സാധനവും
1: നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
0: പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഏതൊക്കെ ഇനം ചെയ്യാൻ പറ്റും, അതിന് എന്തൊക്കെ വളപ്രയോഗം ചെയ്യാൻ പറ്റും, പിന്നെ അതിന് ജൈവ രീതിയിലുള്ള കീടനാശിനികൾ അതൊക്കെ ഒന്ന്
1: പറയാം. പച്ചക്കറിക്ക് നമ്മള് രാസവളം ഒട്ടും തന്നെ ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ ജൈവ രീതിയിൽ കൂടെ തന്നെ പോവുകയാണെങ്കിൽ ആ സാധനം നമ്മൾ പറിച്ചു കഴിഞ്ഞ് നമുക്ക് പെരക്കകത്ത് ഒരാഴ്ച മിച്ചം വെച്ചെന്ന് പറഞ്ഞ പോലും ഒരു കേടും വരിക, ഒരു കേടും വരാതെ നല്ല രീതിയിൽ തന്നെ നമ്മളെ പറിച്ചെടുക്കുന്നില്ലേ ആ രീതിയിൽ തന്നെ ഇരിക്കുവേ. അപ്പം മറ്റേ കീടനാശിനി രാസവളങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കിന് 3 ദിവസം കഴിയുമ്പോൾ ഒരു പഞ്ഞു പോലത്തെ ഒരു പൂപ്പം വാടിയിട്ട് ഒരു പൂപ്പുണ്ടാവും. അപ്പം അങ്ങനെ അങ്ങ് അഴുകിപ്പോകല്ലോ. ജൈവ കൃഷിയെ തന്നെ മുറ്റത്തിന് ഒരര സെന്റ് ഉണ്ടെങ്കിൽ ഈ വഴുതന, വെണ്ട, ബീൻസ്, പിന്നെ കോവീസ്, കാവേജ് ഇതെല്ലാം നമുക്ക് ഈ വെളിച്ചം വേണമെന്ന് മാത്രമേ
0: ഉള്ളൂ. വെയിലടിക്കണം.
1: വെയിലും അടിക്കണം, അടി വെള്ളവും നനച്ചു കൊടുക്കണം. അപ്പം
0: ഏത് സമയത്താണെങ്കിലും നമുക്ക് ഇത് ചെയ്യാം.
1: ഈ പച്ചക്കറി കൃഷി ഏത് സമയത്തും ചെയ്യാം.
0: കാലാവസ്ഥ
1: പിന്നെ ഈ മഴ കൂടുന്ന ജൂൺ ജൂലൈ ആ ഒരു 3 മാസത്തേക്ക്
0: നമുക്ക്
1: ഒഴിവാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അത് സംരക്ഷിച്ച് നിർത്താൻ പറ്റാതെ വരും. വലിയ കാറ്റും ഈ കാറ്റിന് ഈ ചൂട് അരങ്ങി കഴിയുമ്പോൾ അഴുകം ചാണപ്പിടിക്കാത്ത ഈ പിണ്ണാക്കുകൾ ഐറ്റങ്ങളെ പിണ്ണാക്ക ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനെ കീടത്തിന് സംരക്ഷണങ്ങളെ കൂടിയാ വരുന്നത്. ഈ പിണ്ണാക്കേറ്റേ ചാണകം പിടിക്കാത്ത നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് നടാൻ നേരത്ത് ഈ കൈക്ക് ഒരു അധികം വേണ്ട, ഒരു കുറച്ച് മതി ഇട്ട് വെതറിയിട്ട് വേണം. ഇത് വെതറി നമ്മൾ മണ്ണ് കൊണ്ട് ശരിക്കും ഇളക്കി അതിനകത്ത് വിത്ത് വെക്കുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ തന്നെ കേറി നല്ല കായഫലവും കിട്ടും. അങ്ങനെ
0: ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എന്തെങ്കിലും ഇപ്പൊ പുഴുക്കളൊക്കെ ആക്രമിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എന്താ ചെയ്യണം?
1: പുഴുക്കളൊക്കെ ആക്രമിക്കുന്ന സമയത്ത് നമ്മള്
0: പുകയില കഷായം,
1: അതിന്റെ കഷായം നമ്മൾ ഇത് വെച്ചിട്ട് അത് ഇതാക്കി മറ്റേ പമ്പിന്
0: സ്പ്രേ ചെയ്ത്
1: കൊടുക്കും.
0: അതോടൊപ്പം തന്നെ നാണ്യവിളകളായിട്ടുള്ള കുരുമുളക്, കാപ്പി എല്ലാം ചെയ്യുന്നുണ്ട്. അരനൂറ്റാണ്ടിലേറെയുള്ള ഒരു കർഷകൻ എന്നുള്ള ഒരു അനുഭവ സമ്പത്തിൽ വെച്ച് കാർഷിക മേഖല സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ?
1: കാർഷിക മേഖല ഉണ്ടാവല്ലോ, നമ്മൾ ഇത്രയും കാലം ജീവിച്ചതും സന്തോഷകരമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. വലിയ കുഴപ്പമില്ല,
0: സന്തോഷകരമായിട്ട് ഇത്രയും നേരം ഏറെ വിലപ്പെട്ട കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചതിന് നന്ദി അറിയിക്കുന്നു.
2: ഇടുക്കി നെടുങ്കണ്ടം പ്രദേശത്തെ മുതിർന്ന കർഷകനായ ശ്രീ ജോർജ് കുട്ടി അമ്മഞ്ചേരിലുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. കാർഷിക ജീവനം സമാപിക്കുന്നു.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യത, ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
3: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
4: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
5: LIC ഹർബൽ ആപ്കെ സാത്ത്.

ഇന്ന് 7:35 ആരോഗ്യവേദിയിൽ ആയുർവേദവും പാലിയേറ്റീവ് കെയറും. ഇടുക്കി ജില്ലാ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കാരുണ്യ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആരതി കൃഷ്ണ സംസാരിക്കുന്നു.

രാജ്യത്തെ ഐ ടി ഐകളിലൂടെയുള്ള തൊഴിൽ പരിശീലനത്തിൻ്റെ പ്രസക്തിയും നിലവാരവും ഉയർത്താൻ ലക്ഷ്യമിടുന്നതാണ് പി എം സേതു പദ്ധതി. പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ത്രൂ അപ്ഗ്രേഡഡ് ഐ ടി ഐസ് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. വ്യവസായോന്മുഖമായ ദീർഘകാല ഹ്രസ്വകാല കോഴ്സുകൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യം ആധുനികവൽക്കരിക്കുക, പരിശീലകരെ പരിശീലിപ്പിക്കാനുള്ള നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ശേഷി വർദ്ധിപ്പിക്കുക ഉൾപ്പെടെയുള്ളവ പി എം സേതു പദ്ധതിയുടെ ഭാഗമായി നടക്കും. പി എം സേതു പദ്ധതി 1000 സർക്കാർ ഐ ടി ഐകളുടെ നിലവാരം ഉയർത്താൻ ലക്ഷ്യം വയ്ക്കുന്നു. വ്യവസായങ്ങളുടെ ആവശ്യങ്ങളുമായി ചേർന്ന് പോകുന്ന കോഴ്സുകൾ, ആധുനിക ലാബുകൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി യാഥാർത്ഥ്യമാകും. രാജ്യത്തെ പൊതുപരീക്ഷകളുടെ നടത്തിപ്പ് പരിഷ്കരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ ഹൈപവർ ടാസ്ക് ഫോഴ്സ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പരീക്ഷകളുടെ നടത്തിപ്പ്, സുരക്ഷ, രൂപകൽപ്പന തുടങ്ങിയ വിഷയങ്ങളിൽ ഉള്ള നിർദ്ദേശങ്ങളാണ് സ്വീകരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പുറമെ മത്സരാർത്ഥികൾ, അധ്യാപകർ, മാതാപിതാക്കൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിഷയവിദഗ്ധർ, സാങ്കേതിക വിദ്യാ പ്രൊഫഷണലുകൾ, പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘടനകൾ, വ്യവസായ സംഘടനകൾ തുടങ്ങി ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശങ്ങൾ അയക്കാം. നിർദ്ദേശങ്ങൾ അയക്കേണ്ട വിലാസവും അനുബന്ധ വിവരങ്ങളും ഇനി പറയുന്നു. വെബ്സൈറ്റ് എക്സാം റീഫോംസ് ടാസ്ക് ഫോഴ്സ് .DOPT.GOV.IN. ഫോൺ നമ്പർ 1800 180 4747. വാട്സപ്പിൽ HPTF എന്ന് ചെറിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്ത് 9178270420 9178270423 എന്ന നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം എക്സാം റീഫോംസ് ടാസ്ക് ഫോഴ്സ് @DOPT.GOV.IN. തീറ്റപ്പുൽകൃഷി വ്യാപന പദ്ധതി നടപ്പിലാക്കുന്നതിന് ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന ഓഫീസ് യൂണിറ്റുകളിൽ 2026-27 സാമ്പത്തിക വർഷത്തിലെ 2027 മാർച്ച് വരെ പരമാവധി 10 മാസത്തേക്ക് കരാറടിസ്ഥാനത്തിൽ, അതത് ബ്ലോക്ക് പരിധിയിലെ ഡയറി പ്രൊമോട്ടർമാർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രതിമാസം 8000 രൂപ ഇൻസെൻറ്റീവ് നൽകും. അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കിയ അപേക്ഷ അതത് യൂണിറ്റ് ഓഫീസിൽ സമർപ്പിക്കണം. 18-45 ഇടയിൽ പ്രായമുള്ളവരും കുറഞ്ഞത് 10ാം ക്ലാസ് വിജയിച്ചവരുമായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 5 വർഷത്തെ വയസ്സിളവ് അനുവദിക്കും. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുമുണ്ട്. ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് അവസരം നൽകുക. SSLC ബുക്കിൻ്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിൽ അപേക്ഷകൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. അപേക്ഷകർക്കുള്ള അഭിമുഖം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ 3ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ 14 രാവിലെ 10 മണിക്ക് നടക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 5 ശനിയാഴ്ച വൈകിട്ട് 3 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 04-26-2222-0999 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇടുക്കി ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിൽ ദേവികുളം ബ്ലോക്കിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലെയും ഇടുക്കി ജില്ലയിലെ SMU യൂണിറ്റിലേക്കും ഡ്രൈവർ കം അറ്റൻഡൻറ്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള മിനിമം യോഗ്യത SSLC പാസ്സായ സർട്ടിഫിക്കറ്റും LMV ഡ്രൈവിംഗ് ലൈസൻസുമാണ്. നാളെ രാവിലെ 11 മണിക്ക് യോഗ്യത ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ദേവികുളം തൊടുപുഴ ബ്ലോക്കിൽ നിന്നുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. PSA ബുഡാപസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് വാക്കാസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ അഭൂതപൂർവവും മികച്ചതുമായ ഫലം കൈവരിക്കാനും അതുല്യമായ സ്വാധീനം ചെലുത്താനും ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 59 കോടിയിലധികം അക്കൗണ്ടുകൾ ആരംഭിക്കുകയും അവയിലാകെ 317,000 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2014 ഇതേ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. എല്ലാ ഇന്ത്യക്കാർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി. പദ്ധതി പ്രകാരം ആരംഭിച്ച അക്കൗണ്ടുകളിൽ 78% ഗ്രാമീണ അല്ലെങ്കിൽ അർദ്ധ നഗര പ്രദേശങ്ങളിലാണ്. ഏകദേശം 56% അക്കൗണ്ടുകളും സ്ത്രീകളുടേതാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോയുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് പ്രതിനിധിതല ചർച്ചകൾ നടക്കും. താഷ്കെന്റിലെ ശാസ്ത്രീയ സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിച്ചേക്കും. താഷ്കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്ന് കരുതുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US ഷിക്കാഗോ, ആഷ്വില്ലെ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശിക്കും. ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ CEOമാർ, പ്രസിഡന്റുമാർ, മുതിർന്ന പ്രതിനിധികൾ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. ആഷ്വില്ലയിൽ G20 US അധ്യക്ഷതയിൽ നടക്കുന്ന ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. സമകാലിക ആഗോള സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും G20 പങ്കാളികളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ഈ കൂടിക്കാഴ്ച അവസരമൊരുക്കും. ന്യൂയോർക്കിലെ സമ്മേളനത്തിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ഉയർന്നു. 1545 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നദിക്കരകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. ദുരന്തബാധിത മേഖലകളിൽ നിന്ന് 800-ലധികം പേരെ അധികൃതർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ തെക്ക് പടിഞ്ഞാറൻ ചൈനയിലുണ്ടായ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വീണ്ടും പ്രളയ സാധ്യത ഉയർത്തിയതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി. തൃശൂലി, ധോബി നദീതീരങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ വീടുകളും കടകളും വസ്തുവകകളും ഒലിച്ചുപോയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുർഘടമായ ഭൂപ്രകൃതിയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പ്രളയക്കെടുതി രൂക്ഷമായ നേപ്പാളിൽ കുടുങ്ങിയ 21 തമിഴ്നാട് സ്വദേശികൾ സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഇവർ ഇന്ന് ഉച്ചയോടെ ന്യൂഡൽഹിയിൽ എത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂലി വൻ ജലവൈദ്യുത പദ്ധതിയിൽ ജോലി ചെയ്തിരുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ചൈനീസ് അതിർത്തിയിൽ കുടുങ്ങിയ 96 പേർ കരമാർഗം സുരക്ഷിതമായി നേപ്പാളിലെത്തിയതായും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. അതേസമയം പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ട 320 ഇന്ത്യൻ പൌരന്മാരെ ഇനിയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
1: 21 Indian nationals who had yesterday arrived in Kathmandu from the area that was affected, they landed in Delhi. These 21 Indian nationals, they are from Tamil Nadu. We have learned 96 Indian nationals who were stranded on the Chinese side have safely crossed into Nepal by land, and efforts are underway to have them evacuated.
0: പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് സാധ്യമായ എല്ലാ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സഹായങ്ങളും ഇന്ത്യ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതായും ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം നേപ്പാളിൽ നിന്ന് മടങ്ങിയെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള 21 തീർത്ഥാടകരുടെ സംഘവുമായി ശ്രീ ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പൌരന്മാരുടെ സുരക്ഷിതമായ മടങ്ങിവരവ് സാധ്യമാക്കിയ

0: കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങളെയും കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നതുൾപ്പെടെയുള്ള പൊതുപരീക്ഷകളുടെ സുരക്ഷ, ഘടന, നടത്തിപ്പ് എന്നിവയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര പൊതുപരീക്ഷ പരിഷ്കരണ ടാസ്ക് ഫോഴ്സ് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പൊതുപരീക്ഷകളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 13 വരെ ഔദ്യോഗിക വെബ്സൈറ്റ്, വാട്സ്ആപ്പ് അല്ലെങ്കിൽ 1800 1840 4747 എന്ന ഫോൺ നമ്പർ വഴിയോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. നോർവേ രാജാവ് ഹാരാൾഡ് അഞ്ചാമൻ അന്തരിച്ചു. ഓസ്ലോയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം പിതാവ് രാജാവ് ഒലാവ് അഞ്ചാമന്റെ മരണശേഷം 1991 രാജാവായി സ്ഥാനമേറ്റത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കും. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് തിരുവനന്തപുരത്ത് നടന്ന ജയന്തി ആഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വിജ്ഞാന സമ്പന്നവുമായ ഭാരതത്തിലേക്കുള്ള കൂട്ടായ യാത്രയ്ക്ക് നാരായണ ഗുരുവിന്റെ കാലാതീതമായ ആദർശങ്ങൾ ഇന്നും വെളിച്ചം പകരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള അയ്യങ്കാളിയുടെ അചഞ്ചലമായ പ്രതിബദ്ധത ഐക്യവും സമാധാനവുമുള്ള ഒരു ഭാരതത്തിനായുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഇന്നും പ്രചോദനമേകുന്നുവെന്ന് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. സാമൂഹിക നീതിക്കായുള്ള പോരാട്ടത്തിലെ ഒരു വലിയ മുന്നണി പോരാളിയായാണ് മഹാത്മാ അയ്യങ്കാളി സ്മരിക്കപ്പെടുന്നതെന്ന് സമൂഹമാധ്യമ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകൾ അനേകർക്ക് കരുത്ത് പകരുന്നുവെന്നും വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും ഗുരു നൽകിയ ഊന്നൽ അങ്ങേയറ്റം ശ്രദ്ധേയമാണെന്നും അദ്ദേഹം കുറിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാ അയ്യങ്കാളിയും സ്മരിച്ച് സമൂഹമാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് ഞായറാഴ്ച സമാപനമാകും. ഓരോ ജില്ലകളിലും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. കണ്ണൂർ കളക്ടറേറ്റിൽ നടക്കുന്ന വാരാഘോഷ പരിപാടികൾ ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: കണ്ണൂരിലെ കലാകാരന്മാർക്ക് പുറമെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ അവതരിപ്പിച്ച പരിപാടികളും ഏറെ ശ്രദ്ധേയമായിരുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള ഭവായ് നൃത്തം, ചാരി നൃത്തം, ഉത്തർപ്രദേശിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിച്ച മയൂർ നൃത്തം തുടങ്ങി രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കുന്നതായിരുന്നു ഓരോ ദിവസത്തെയും ആഘോഷ പരിപാടികൾ. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ, തിരുവനന്തപുരം ഭാരത് ഭവൻ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ കണ്ണൂരിലെത്തിയത്.
0: ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഘോഷയാത്ര നടക്കും. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. PSA ബുഡാപസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാ സ്വാർക്കാസനെ നേരിടും. ഇന്ന് രാത്രിയാണ് മത്സരം. ഇന്നലെ രാത്രി നടന്ന സെമിഫൈനലിൽ ഇന്ത്യയുടെ തന്നെ വിർച്ച് ചോത്രാനിയെ 3-2 എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയാണ് വേലവൻ സെന്തിൽകുമാർ ഫൈനലിലേക്ക് മുന്നേറിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. PSA ബുഡാപസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് ഫാർക്കാസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ആരോഗ്യവേദി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ ആരോഗ്യവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആയുർവേദവും പാലിയേറ്റീവ് കെയറും എന്ന വിഷയത്തിൽ ഇന്ന് ആരോഗ്യവേദിയിൽ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ കാരുണ്യ ആയുർവേദ പാലിയേറ്റീവ് കെയർ പ്രൊജക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആരതി കൃഷ്ണ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഡോക്ടർ, പാലിയേറ്റീവ് കെയർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ആയുർവേദത്തിൽ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രാധാന്യം എന്താണ്?
2: പാലിയേറ്റീവ് കെയർ എന്നതുകൊണ്ട് സാന്ത്വന ചികിത്സ അല്ലെങ്കിൽ സാന്ത്വന പരിചരണം എന്നതാണ് അർത്ഥമാക്കുന്നത്. മാരകമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് രോഗശാന്തി നൽകുന്നതിനേക്കാൾ അവരുടെ രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാനും ജീവിത നിലവാരം ഉയർത്താനും ശാരീരിക, മാനസിക, സാമൂഹിക പിന്തുണ നൽകാനും ഉദ്ദേശിച്ചുള്ള സമഗ്ര പരിചരണമാണിത്. ആയുർവേദത്തിൽ സാന്ത്വന ചികിത്സയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയും ചേർന്ന് നടപ്പിലാക്കുന്ന കാരുണ്യ, സ്നേഹധാര എന്നീ പദ്ധതികളിലൂടെ ആയുർവേദ പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു.
1: ഈ ദീർഘകാല രോഗങ്ങളും അല്ലെ ഗുരുതര രോഗങ്ങൾ അങ്ങനെ അനുഭവിക്കുന്ന രോഗികൾക്ക് എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ ഉള്ള ചികിത്സ?
2: ആയുർവേദം സമഗ്രമായ ഒരു ചികിത്സാരീതി എന്ന നിലയിൽ സാന്ത്വന ചികിത്സയ്ക്ക് വളരെ ഫലപ്രദമാണ്. ബാഹ്യ ചികിത്സകളായ അഭ്യംഗം, സ്വേദനം, പിജു എന്നിവ, പക്ഷാഘാതം, നാഡീസംബന്ധമായ രോഗങ്ങൾ, സ്പൈനൽ കോഡ് ഇഞ്ചുറി, ക്യാൻസർ എന്നിവ മൂലമുണ്ടാകുന്ന ശരീരവേദനയ്ക്കും പേശി വൈകല്യങ്ങൾക്കും വളരെ ഫലപ്രദമാണ്. ശിരോധാര, തളം, തലപുതിച്ചിൽ എന്നിവ രോഗികളിലെ ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, വിഷാദം എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു. നീണ്ടു നിൽക്കുന്ന കഠിനമായ മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് രോഗികൾക്കുണ്ടാവുന്ന ദഹന പ്രശ്നങ്ങൾ, വിശപ്പില്ലായ്മ, മലബന്ധം, ഛർദി എന്നിവയ്ക്ക് ആയുർവേദ ഔഷധങ്ങൾ ഫലപ്രദമാണ്. ദീർഘകാലം കിടപ്പിലായ രോഗികൾക്കുണ്ടാവുന്ന ശയ്യാവ്രണം തടയുന്നതിനും വന്നവ സുഖപ്പെടുത്തുന്നതിനുമായി പ്രത്യേക ലേപന ഔഷധങ്ങളും ക്ഷാളന രീതികളും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആയുർവേദത്തിൻ്റെ ഭാഗമായി തന്നെ കണക്കാക്കാവുന്ന കൗൺസിലിംഗ്, യോഗ, ധ്യാനം എന്നീ സത്വാവജയ ചികിത്സകളിലൂടെ രോഗത്തെ നേരിടാനുള്ള മാനസികവും ആത്മീയവുമായ ബലം രോഗികൾക്ക് നേടിയെടുക്കാനാവുന്നു.
1: ഈ പാലിയേറ്റീവ് കെയറിൽ മരുന്ന് മാത്രമല്ലല്ലോ, മരുന്നിനൊപ്പം ഭക്ഷണം, ജീവിതശൈലി, പിന്നെ മാനസിക പിന്തുണ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉള്ള പ്രാധാന്യം എന്താണ്?
2: രോഗശാന്തി ഇല്ലാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കാണ് നമ്മൾ സാന്ത്വന ചികിത്സ നൽകുന്നത്. ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പരിചരണം എന്ന നിലയിൽ പാലിയേറ്റീവ് കെയറിൽ മരുന്നുകൾക്കൊപ്പമോ അതിലധികമോ ആയ പ്രാധാന്യം ഭക്ഷണം, ജീവിതശൈലി, മാനസിക പിന്തുണ എന്നിവയ്ക്കുണ്ട്. രോഗിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ഊർജം നിലനിർത്താനും സഹായകരമായ ശരിയായ ഭക്ഷണക്രമം പിന്തുടരേണ്ടതുണ്ട്. ഓരോ രോഗാവസ്ഥയ്ക്കും അനുസൃതമായി നിർദ്ദേശിക്കപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരങ്ങൾ, അതായത് കഞ്ഞി, പുഴുങ്ങിയ പച്ചക്കറികൾ തുടങ്ങിയവ നമുക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ പല തവണയായി ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം വിഴുങ്ങുവാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് ദ്രവരൂപത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകുക. അതുപോലെ തന്നെ രോഗിയുടെ ശാരീരികവും മാനസികവുമായ സ്വാസ്ഥ്യം ഉറപ്പുവരുത്താൻ ജീവിതശൈലിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അവർ കിടക്കുന്ന മുറിയും അവരുടെ ശരീരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചവും കാറ്റും ഉറപ്പാക്കേണ്ടതുണ്ട്. കൃത്യമായ ഉറക്കവും വിശ്രമവും നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കിടപ്പിലായ രോഗികൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ലഘുവായ വ്യായാമങ്ങൾ നൽകേണ്ടതുണ്ട്. രോഗത്തിൻ്റെ വേദനയേക്കാളും പലപ്പോഴും രോഗികളെ തളർത്തുന്നത് മാനസികമായ ഒറ്റപ്പെടലാണ്. അതിനാൽ മാനസിക പിന്തുണ വളരെ പ്രധാനമാണ്. രോഗികളുടെ ആശങ്കകളും വിഷമങ്ങളും സഹിഷ്ണുതയോടെ കേൾക്കാൻ തയ്യാറാവുക, അവർ കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയിൽ അവരോട് പെരുമാറുക, അവരെ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി ചേർത്ത് നിർത്തുക, ഇതൊക്കെ നമ്മൾ പിന്തുടരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അവർക്കിഷ്ടപ്പെട്ട വിനോദങ്ങൾ, അത് പാട്ട് കേൾക്കുകയോ

0: പുസ്തകങ്ങൾ വായിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ സാന്ത്വന പരിചരണ രംഗത്ത് മരുന്നിനോടൊപ്പം അല്ലെങ്കിൽ അതിലേറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഇത്തരം ഭക്ഷണ ക്രമീകരണങ്ങൾ, മാനസിക പിന്തുണ ഒക്കെ തന്നെ. അത് നമ്മൾ പിന്തുടരേണ്ടത് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവർക്ക് മാനസികമായ ഒരു പിന്തുണ നൽകുന്നതിനും വളരെ ആവശ്യമാണ്.
1: ഈ ആയുർവേദത്തിലെ പാലിയേറ്റീവ് കെയറിലെ കാരുണ്യ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞല്ലോ, ആ പ്രൊജക്റ്റ് എന്താണ്, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്?
0: അതായത് നാഷണൽ ആയുഷ് മിഷൻ കേരള നടപ്പിലാക്കുന്ന ഒരു സമഗ്ര ആയുർവേദ സാന്ത്വന പരിചരണ പദ്ധതിയാണ് കാരുണ്യ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാം. മാറാ രോഗങ്ങൾ കൊണ്ടും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും കഷ്ടപ്പെടുന്ന രോഗികൾക്ക് ആയുർവേദ ചികിത്സയിലൂടെയും പരിചരണത്തിലൂടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഗൃഹകേന്ദ്രീകൃത പരിചരണത്തിലൂടെ രോഗികളുടെ വീട്ടിൽ നേരിട്ടെത്തി ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക, ശമന ചികിത്സകൾ, ആയുർവേദ മരുന്നുകൾ, കൗൺസിലിംഗ് എന്നിവയിലൂടെ രോഗിയുടെ വേദനയും അസ്വസ്ഥതകളും ലഘൂകരിക്കുക, നിരന്തരം പരിചരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മാനസിക ഭാരം ലഘൂകരിക്കുക, അവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്.
1: ഈ കാരുണ്യ പ്രൊജക്റ്റ് വഴി ഏതൊക്കെ വിഭാഗം രോഗികൾക്കാണ് പ്രധാനമായ സേവനം ലഭിക്കുന്നത്?
0: അതായത് വിട്ടുമാറാത്തതും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതുമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള രോഗികളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷാഘാതം, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ, ഗുരുതരമായ നട്ടെല്ല് അസ്ഥിരോഗങ്ങൾ, അപകടം എന്നിവ കാരണം പൂർണ്ണമായും കിടപ്പിലായവർ, പാർക്കിൻസൺസ് ഡിസീസ്, മറവി രോഗം തുടങ്ങിയ നാഡീ സംബന്ധമായ രോഗങ്ങൾ നേരിടുന്നവർ, ക്യാൻസർ രോഗികൾ, വിട്ടുമാറാത്ത സന്ധി രോഗങ്ങളുള്ളവർ, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, ജനിതക രോഗങ്ങൾ എന്നിവ ബാധിച്ചവർ എന്നിവർക്കൊക്കെ ഈ പദ്ധതിയിലൂടെ നമ്മൾ സേവനം ലഭ്യമാക്കുന്നു.
1: ഇത് ലഭ്യമാക്കാൻ എന്തെങ്കിലും വെബ്സൈറ്റോ അങ്ങനെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇത് എങ്ങനെയാണ് രോഗികൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്?
0: ഇത് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു പാലിയേറ്റീവ് കെയർ ലിസ്റ്റിലുള്ള രോഗികളിൽ നിന്ന് ആയുർവേദ ചികിത്സ ആവശ്യമുള്ളവരെ കണ്ടെത്തുന്നു. അവരെ നമ്മൾ ആയുർവേദ മെഡിക്കൽ ഓഫീസർ, പാലിയേറ്റീവ് നേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, മൾട്ടിപർപ്പസ് വർക്കർ, ആശാ വർക്കർമാർ എന്നിവരടങ്ങുന്ന ഒരു ടീം സന്ദർശിക്കുന്നു. എന്നിട്ട് രോഗികൾക്ക് ആവശ്യമായ ആയുർവേദ മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു. അതുപോലെ തന്നെ മാനസികമായ പിന്തുണ ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്തു. കൂടുതൽ വിദഗ്ധ പരിചരണം ആവശ്യമുള്ളവർക്ക് അത്തരം രോഗികളെ നമ്മൾ ഇവിടെ തന്നെ ജില്ലാ ആയുർവേദ ആശുപത്രി അനക്സ് പാറേമാവിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രത്യേക പാലിയേറ്റീവ് ആശുപത്രിയുടെ IP യൂണിറ്റിലേക്ക് മാറ്റി തുടർ ചികിത്സ ഉറപ്പുവരുത്തുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആയുർവേദത്തിൻ്റെ പരമ്പരാഗതമായ രോഗശമന രീതികളെയും സാന്ത്വന പരിചരണത്തെയും കോർത്തിണക്കിക്കൊണ്ട് രോഗികൾക്ക് ഒരു അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്.
1: ആദ്യം പറഞ്ഞ ഈ പാലിയേറ്റീവ് കെയർ അത് ഹോം കെയർ എന്നുള്ള രീതിയിലല്ലേ, വീട്ടിൽ ചെന്ന് കെയർ ചെയ്യുന്നു ചികിത്സിക്കുന്നു എന്നുള്ള രീതിയിലല്ലേ? പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരുമ്പം അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. അതും ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ആ ചികിത്സ ഫ്രീ എന്നുള്ള ആ സേവനം അവർക്ക് ലഭ്യമാകുന്നുണ്ടോ?
0: തീർച്ചയായും നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള ചികിത്സകളിലൂടെ അവരുടെ രോഗാവസ്ഥയ്ക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ലഘൂകരിക്കാൻ സാധിക്കുന്ന രോഗികളെയാണ് നമ്മൾ പാലിയേറ്റീവ് IP ട്രീറ്റ്മെൻറ്റ് നൽകുന്നത്. അവിടെ താമസം, ഭക്ഷണം എന്നിവയൊക്കെ തീർത്തും സൗജന്യമാണ്. അതുപോലെ മരുന്നുകളാണെങ്കിലും നമ്മൾ സൗജന്യമായി തന്നെ നൽകുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ പരിചരണങ്ങളും നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അവിടെ ഒരു പാലിയേറ്റീവ് നേഴ്സ്, പരിശീലനം സിദ്ധിച്ച കെയർ ടേക്കർമാർ, പ്രത്യേകം ഒരു മെഡിക്കൽ ഓഫീസർ എന്നിവരുടെയൊക്കെ സേവനം നമ്മുടെ IP യൂണിറ്റിൽ ലഭ്യമാണ്.
1: ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും സഹായം ഈ കാരുണ്യ പ്രൊജക്റ്റ് വഴി രോഗികൾക്ക് ലഭിക്കുന്നുണ്ടോ?
0: സാമ്പത്തികമായി സഹായം നേരിട്ട് ലഭിക്കുന്നില്ലെങ്കിലും സൗജന്യ മരുന്നുകൾ അതുപോലെ ചില മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്നു. അതിലൂടെയൊക്കെ നമുക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ സാധിക്കും.
1: രോഗിയുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന പിന്തുണയും പരിശീലനവും ഈ പദ്ധതിയുടെ ഭാഗമാണോ?
0: തീർച്ചയായും ഇത്തരം രോഗികളുമായി അടുത്ത് നിൽക്കുന്നവർ എന്ന നിലയിൽ രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അവരുടെ കെയർ ഗീവർ ബേൺ ഔട്ട് പോലെയുള്ള മാനസിക അവസ്ഥകളെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർക്കുള്ള കൗൺസിലിംഗ്, പിന്നെ ചില പരിശീലനങ്ങളും വിദഗ്ധരായ പാലിയേറ്റീവ് നേഴ്സുമാർ നൽകുന്നുണ്ട്. കത്തീറ്റർ, റൈൽസ് ട്യൂബ് മുതലായവ ഉപയോഗിക്കുന്ന രോഗികൾക്ക് എന്തുതരം പ്രത്യേക പരിചരണമാണ് നൽകുന്നത് എന്നതൊക്കെ നമ്മൾ ഈ കാരുണ്യ പ്രൊജക്റ്റിലൂടെ അവരുടെ വീടുകളിലെത്തി കുടുംബാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നുണ്ട്.
1: ഇവരെ ട്രീറ്റ് ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ എങ്ങനെയാണ്, വീട്ടിലും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനുള്ള പരിശീലനം അല്ലേ?
0: അതെ.
1: പാലിയേറ്റീവ് കെയറിലെ കുടുംബാംഗങ്ങളുടെ പങ്ക് എത്രത്തോളം പ്രധാനമാണ്?
0: തീർച്ചയായും അവരുമായിട്ട് അടുത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ മറ്റേത് വ്യക്തി

0: ക്കാളും ഇപ്പോൾ പാലിയേറ്റീവ് നേഴ്സിനേക്കാളും ഡോക്ടറിനേക്കാളും ഒക്കെ പ്രാധാന്യം അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ട്. അവരുടെ ഓരോ ശാരീരിക അവസ്ഥകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും തിരിച്ചറിഞ്ഞ് മെഡിക്കൽ ടീമിനെ അറിയിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ മാനസികമായ ബുദ്ധിമുട്ടുകളെ കണ്ടെത്തി. ഇപ്പം കുറേ നാളുകളായിട്ട് ഒരു നാല് ചുവരിനുള്ളിൽ കിടക്കുന്ന രോഗികൾക്ക് അതിൻ്റെതായ മാനസിക സമ്മർദ്ദവും വിഷമങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന വേദനകളുടെ ആധിക്യം, അതിനെയൊക്കെ കണ്ടെത്തി അല്ലെങ്കിൽ അതിനെയൊക്കെ മനസ്സിലാക്കി നമ്മളിലേക്ക് എത്തിക്കുക. അതിനനുസരിച്ച് നമുക്ക് തിരിച്ചൊരു കെയർ നൽകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്ന മാനസിക വിഷമങ്ങൾ, കുറേ നാളുകളായിട്ട് കിടപ്പിലായൊരു രോഗിയെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഒരു ബേൺ ഔട്ട്, ഒരു മാനസിക വിഷമങ്ങളുണ്ടാകും. അപ്പോൾ അവർക്കും നമ്മൾ കൗൺസിലിംഗ് പോലെയോ അല്ലെങ്കിൽ ഈ നിലവിലുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരെ എത്തിക്കാനുള്ള ഇടപെടലുകൾ നടത്താനും നമുക്ക് ഈ പാലിയേറ്റീവ് കെയർ പ്രൊജക്റ്റ് വഴി നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്.
1: ഈ പാലിയേറ്റീവ് കെയർ രോഗിയുടെ മാനസികാരോഗ്യത്തിലും ജീവിത നിലവാരത്തിലും എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്?
0: പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികൾക്ക് അവരുടെ വിഷമങ്ങൾ കേൾക്കാനും അവരോട് അടുത്ത് നിൽക്കാനും അതിനോട് സഹിഷ്ണുതയോടെ പെരുമാറാനും കുറച്ച് പേര് ഉണ്ട് എന്നുള്ളത് ഒരു മാനസിക ധൈര്യമാണ് പലപ്പോഴും നൽകാറുള്ളത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു ടീമായിട്ട് അവരെ പോയി സന്ദർശിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള, അതിപ്പോൾ ഏത് തരത്തിലുള്ള ആവശ്യങ്ങളും ആകാം, മെഡിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരാൾ എത്തുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു വലിയ വലിയൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ വലിയൊരു മാനസിക പിന്തുണ നൽകുന്നതായിട്ടാണ് അവർക്ക് തോന്നാറുള്ളത്. അതുപോലെ തന്നെ ജീവിത നിലവാരം എന്നത് പലപ്പോഴും ഒരു വ്യക്തിയുടെ സാമൂഹ്യ ചുറ്റുപാടിനേക്കാളും മാനസികമായ ഒരു ആരോഗ്യത്തെയും കൂടി നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലും പിന്തുണ നൽകുന്നു എന്നത് അവർക്കൊരു വലിയ ആശ്വാസകരമായി തന്നെയാണ് തോന്നാറുള്ളത്. അതുപോലെ ജീവിത നിലവാരം, ഈ പറഞ്ഞ പോലെ കഠിനമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പല ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ കൊണ്ടും സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ടും ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെ സഹായം തേടാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരുടെ രോഗപരിശോധന നടത്തുകയും പരിചരണങ്ങൾ നൽകുകയും സൗജന്യമായ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്കതൊരു വലിയ ആശ്വാസമാണ്.
1: സമൂഹത്തിലെ പാലിയേറ്റീവ് കെയറിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
0: ഈ പാലിയേറ്റീവ് കെയർ എന്നത് എപ്പോഴും സമൂഹത്തിൻ്റെ പിന്തുണയോടെ തന്നെ നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് നമുക്കിവിടെ ആവശ്യം. പ്രത്യേകിച്ച് യുവജന പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രാദേശികമായ വോളണ്ടിയർമാരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികളെ കണ്ടെത്തി അവരെ ഇത്തരം പ്രൊജക്റ്റുകളുടെ അല്ലെങ്കിൽ ഇത്തരം പദ്ധതികളുടെ സേവന ഗുണഭോക്താക്കളാക്കി മാറ്റുക എന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്.
1: ഒരുപാട് പേരിങ്ങനെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് അറിയാതെ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്കൊക്കെ എത്താൻ യുവജനങ്ങൾ കാണല്ലേ കൂടുതൽ സാധിക്കുന്നത്?
0: തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി നമുക്ക് ഇത്തരം രോഗികളെ കണ്ടെത്തി, നമ്മുടെ ഇതിൻ്റെ അർഹരായവരെ കണ്ടെത്തി നമുക്ക് ഇതിൻ്റെ സേവനം അവരിലേക്ക് എത്തിക്കാൻ അവർക്ക് തന്നെയാണ് കൂടുതൽ പങ്കുവഹിക്കാനാവുന്നത്.
1: ഈ കാരുണ്യ പ്രോജക്റ്റിൻ്റെ സേവനം ആവശ്യമുള്ളവർ എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെടേണ്ടത്?
0: നിലവിൽ നമ്മുടെ നാഷണൽ ആയുഷ് മിഷൻ കേരള 14 ജില്ലകളിലും കാരുണ്യ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ഇടുക്കി ജില്ലയിലെ ആയുർവേദ കാരുണ്യ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ജില്ലാ ആയുർവേദ ആശുപത്രി അനക്സ് പാറയമാവിലാണ്. നിലവിലെ ഇടുക്കി ബ്ലോക്കിൻ്റെ കീഴിലുള്ള 6 പഞ്ചായത്തുകളിലാണ് നമ്മൾ സേവനം ലഭ്യമാക്കുന്നത്. ഈ 6 പഞ്ചായത്തുകളിലെയും ആയുർവേദ ചികിത്സ ആവശ്യമെന്ന് തോന്നുന്ന അർഹരായ രോഗികൾക്ക് അവിടുത്തെ തന്നെ പാലിയേറ്റീവ് നേഴ്സ്, ആശാ വർക്കർമാർ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ജില്ലാ ആയുർവേദ ആശുപത്രി പാറയമാവിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് വിഭാഗം OP നേരിട്ട് ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് ആശയവിനിമയം നടത്തി അതിപ്പോൾ രോഗിയല്ല അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ എത്തി നമുക്ക് പേര് രജിസ്റ്റർ ചെയ്ത് ഈ പ്രൊജക്റ്റിൻ്റെ ഗുണഭോക്താക്കളാകാവുന്നതാണ്.
1: ഈ വീട്ടിൽ കിടപ്പിലായ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബാംഗങ്ങൾക്കാണ് ഇതിൽ കൂടുതൽ റോളുള്ളത്. കാരണം അവരാണ് ഇത്തരം രോഗികളുമായിട്ട് എപ്പോഴും അടുത്ത് നിൽക്കുന്നത്. അതായത് പറഞ്ഞ പോലെ തന്നെ പാലിയേറ്റീവ് നേഴ്സ് അവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഏതൊക്കെ തരം ശാസ്ത്രീയമായ പരിചരണ രീതികളാണ് നമുക്ക് അനുവർത്തിക്കാവുന്നത് എന്നതിനെക്കുറിച്ച്. പിന്നെ ദീർഘകാലം കിടപ്പിലായ രോഗികൾക്ക് പലപ്പോഴും ഒരു പ്രശ്നമായി വരുന്നതാണ് ശയ്യാവരണങ്ങൾ. അതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ രീതിയിൽ എങ്ങനെയാണ് അവരുടെ കിടപ്പ് രീതികൾ ക്രമീകരിക്കുക. പിന്നെ നമ്മൾ ആയുർവേദ ഔഷധങ്ങൾ, ലേപന ഔഷധങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ശയ്യാവരണം ചികിത്സിക്കുന്നതിന് ഉള്ള രീതികളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിലെത്തുമ്പോൾ അവർക്ക് പറഞ്ഞു നൽകാറുണ്ട്. അതുപോലെ തന്നെ ഈ പരിചരണ രീതികൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ മാനസിക പിന്തുണ തന്നെയാണ് പ്രധാനം. അവരെ ഈ പറഞ്ഞ പോലെ തന്നെ കുടുംബാംഗം ആയിട്ട് തന്നെ അവരെ ചേർത്ത് നിർത്തുക, അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ എപ്പോഴും ഒരു കൈത്താങ്ങാവുക, ഇതൊക്കെ കുടുംബാംഗങ്ങൾക്കാണ് നമ്മൾ പുറത്തു നിന്നുള്ള ഒരാളെക്കാളും കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നത്.
1: ഇവർക്ക്, ഈ കിടപ്പ് രോഗികൾക്ക് പലതരം അസ്വസ്ഥതകൾ ഉണ്ടാകാം. വേദന ഉണ്ടാകാം, ഉറക്കമില്ലായ്മ, ക്ഷീണം, എന്താ വിശപ്പില്ലായ്മ തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതിനോടുള്ള ആയുർവേദത്തിൻ്റെ സമീപനം എങ്ങനെയാണ്?
0: പ്രധാനമായും വേദന, അത് നമ്മൾ ചികിത്സിക്കുന്നതിലുപരി അതിലെ ഇടപെടലുകൾ നടത്തേണ്ട ഒരു കാര്യമാണ് ഈ വേദന. പാലിയേറ്റീവ് കെയർ എന്ന് കൊണ്ട് തന്നെ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു പരിധിവരെ വേദനയില്ലാത്തൊരു ജീവിതം ഉറപ്പാക്കുക എന്നതാണ്. അതിൽ നമ്മൾ ആയുർവേദം ഒരു പരിധിവരെ ബാഹ്യ ചികിത്സകളിലൂടെ നമുക്ക് വേദനയില്ലാത്തൊരു ജീവിതം ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ക്യാൻസർ ബാധിച്ച രോഗികൾ, നട്ടലിൻ്റെ പ്രശ്നങ്ങളുള്ള കിടപ്പ് രോഗികൾ, അവർക്കൊക്കെ നമ്മൾ അഭ്യംഗം പോലെ അല്ലെങ്കിൽ കിഴി പോലെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലൂടെ ഒരു പരിധിവരെ വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഉറക്കമില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾ, വിഷാദം, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ തളം, ശിരോധാര മുതലായ ചികിത്സാ രീതികൾ വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ, കഠിനമായ മരുന്ന് ഉപയോഗത്തിലൂടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ള രോഗികൾക്ക് നമ്മുടെ ദീപനപാചന ഔഷധങ്ങൾ, ചില ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ വളരെ ഫലപ്രദമായി കാണുന്നുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ നമുക്ക് ഈ ഗൃഹസന്ദർശനത്തിലൂടെയും വളരെ നല്ല രീതിയിൽ അവരെ മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ട്.
1: കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് എന്നുള്ളത്. അതിനെന്താണ് ആയുർവേദത്തിൽ ഒരു പരിഹാരം?
0: ഉറക്കക്കുറവ് നമുക്ക് പല രീതിയിൽ വരാം. വേദന കൊണ്ടുള്ള ഉറക്കക്കുറവ് വരാം, അതുപോലെ തന്നെ മരുന്ന് ഉപയോഗം കൊണ്ട് ഉറക്കക്കുറവ് വരാം, പിന്നെ അതൊന്നും അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട്, വിഷാദ, സമ്മർദ്ദം മുതലായ കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഉറക്കക്കുറവ് വരാം. ഇതിലൊക്കെ നമുക്ക് വേദന കൊണ്ടുള്ള ഉറക്കക്കുറവുകൾ നമുക്ക് വേദനയുടെ പരിഹാരങ്ങൾ,
1: വേദന
0: സംഹാരി ആയുർവേദത്തിലില്ല, ഈ പറഞ്ഞ പോലുള്ള വേദനകൾ കുറയ്ക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്താം. അതുപോലെ മാനസിക സമ്മർദ്ദം കൊണ്ടുള്ളതാണെങ്കിൽ നമ്മൾ ആയുർവേദത്തിൻ്റെ തന്നെ ഭാഗമായി പറയുന്ന സത്വാവചിക ചികിത്സയിൽ ഉൾപ്പെടുത്താവുന്നതാണ് യോഗ, ധ്യാനം അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലുള്ള ചികിത്സാ രീതികൾ. അതൊക്കെ അവർക്കൊരു പരിധിവരെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും വിഷാദം ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന മരുന്ന് ഉപയോഗങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഉറക്കക്കുറവിനും ആയുർവേദത്തിൽ ഉപയോഗിക്കാവുന്ന പല മരുന്നുകളുണ്ട്, ബാഹ്യ ചികിത്സാ രീതികളുണ്ട്. ശിരോധാര പോലെയും തളം പോലെയും ഉള്ളതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്.
1: ഡോക്ടർ, ഈ പക്ഷാഘാതം എന്ന രോഗത്തിന് എന്താണ് ആയുർവേദത്തിലെ പാലിയേറ്റീവ് കെയറിലുള്ള പരിചരണം?
0: പക്ഷാഘാത രോഗികൾക്ക് ഒരു പരിധിവരെ ആയുർവേദ ചികിത്സയിലൂടെ തിരിച്ചുവരവ് സാധ്യമാണ്. ചലനശേഷി വീണ്ടെടുക്കൽ, അതുപോലെ തന്നെ മറ്റ് നാഡീ സംബന്ധമായ വൈകല്യങ്ങളും പേശി വൈകല്യങ്ങളും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ, പ്രത്യേകിച്ചും കിടത്തി ചികിത്സ IP ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷാഘാത രോഗികൾ കൂടുതലായിട്ടും അവരുടെ രോഗം വന്ന ആദ്യത്തെ നാളുകളിൽ തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്കൊരു പരിധിവരെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ചികിത്സയിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ ദീർഘകാലമായി കിടപ്പിലായ രോഗികൾക്ക് മറ്റ് കിടപ്പ് രോഗികളെ പോലെ തന്നെയുള്ള കെയർ ആവശ്യമാണ്. ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ റൈൽസ് ട്യൂബിൻ്റെ സഹായം, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നമുക്ക് നിയന്ത്രിക്കാനാവാത്തവർക്ക് കത്തീറ്റർ, ഡയപ്പർ എന്നിവയൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ പാലിയേറ്റീവ് നേഴ്സിൻ്റെയും പരിശീലനം സിദ്ധിച്ച മറ്റ് മെഡിക്കൽ ടീമിൻ്റെയും സഹായത്തോടെ അവരെ പരിചരിക്കേണ്ട രീതികൾ കുടുംബാംഗങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പരിചരണം തന്നെ നമ്മൾ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമായി നമ്മൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ ആവശ്യമായ മരുന്നുകൾ, പല ആരോഗ്യ പ്രശ്നങ്ങളെയും ലഘൂകരിക്കുന്നതിനുള്ള ആവശ്യമായ മരുന്നുകൾ നമ്മൾ എത്തിച്ചു നൽകുന്നുണ്ട്.
1: ഈ രോഗി പരിശീലന അല്ല രോഗി പരിചരണത്തിനുള്ള പരിശീലനങ്ങൾ എന്തൊക്കെയാണ് ഈ കിടപ്പിലായ രോഗികളുടെ ഒപ്പം നിൽക്കുന്ന അല്ലെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്നത്?
0: നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ശയ്യാവരണം പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ലാതാക്കുന്നതിനുള്ള കിടപ്പ് രീതി ക്രമീകരിക്കൽ, അതുപോലെ തന്നെ എയർ മാട്രസ് എയർ ബെഡിൻ്റെ ഉപയോഗം, അത് ഒരു പരിധിവരെ ഇവർ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: ആയുർവേദത്തിലെ പാലിയേറ്റീവ് കെയർ പൂർണ്ണ

0: മൈമി കാരുണ്യ പ്രൊജക്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുവഴിയാണോ എല്ലായിടങ്ങളിലേക്കും ഈ സേവനം ലഭ്യമാക്കുന്നത്?
1: നിലവിൽ ആയുർവേദ ഡിസ്പെൻസറികൾ വഴി പ്രൈമറി പാലിയേറ്റീവ് സേവനങ്ങൾ ഓരോ പഞ്ചായത്തിലും എത്തുന്നുണ്ട്. സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റ് എന്ന രീതിയിൽ കാരുണ്യ പദ്ധതി ഒരു ബ്ലോക്കിൻ്റെ കീഴിൽ ഇടുക്കി ജില്ലയിലെ ഇടുക്കി ബ്ലോക്കിലുള്ള 6 പഞ്ചായത്തുകളിൽ നമ്മളെത്തിക്കുന്നു. അതുകൂടാതെ സ്നേഹധാര എന്ന പേരിൽ IP കെയർ നടപ്പാക്കുന്നുണ്ട്. അതും നാഷണൽ ആയുഷ് മിഷൻ്റെ പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ ചെയ്യുന്നതാണ്.
0: ആയുർവേദ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് പൊതുജനങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു മെസ്സേജ് എന്താണ് അവർക്ക് കൊടുക്കാനായിട്ടുള്ളത്? കാരുണ്യ പ്രൊജക്റ്റ് ഒത്തിരി പേർക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പം കാരുണ്യ പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു മെസ്സേജ് എന്താണ് സമൂഹത്തിലേക്ക് കൊടുക്കാനായിട്ടുള്ളത്?
1: പാലിയേറ്റീവ് കെയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാന്ത്വന ചികിത്സയാണ്. അതിൽ തിരിച്ചുവരവ്, പൂർണ്ണമായും ഒരു രോഗ മുക്തി നമുക്ക് നേടാൻ സാധിക്കാത്ത രോഗികൾ, അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേദന പോലെയുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനുമുള്ള ആയുർവേദത്തിൻ്റെ ഇടപെടലാണ് കാരുണ്യ പദ്ധതിയിലൂടെ നമ്മുടെ ഗവൺമെൻറ് ഉറപ്പാക്കുന്നത്. ഇത് നമ്മൾ വീടുകളിലെത്തി തന്നെയാണ് രോഗികൾക്ക് ആവശ്യമായ പരിചരണങ്ങളും മരുന്നുകളും ഉറപ്പാക്കുന്നത്. അത് കൂടുതൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് പരിമിതിയുള്ളവർക്കും രോഗപരിശോധനയും വിദഗ്ധരായ മെഡിക്കൽ ടീമിൻ്റെ സേവനവും നമ്മൾ ഉറപ്പുവരുത്തുന്നു. അത് കഴിയുന്നതും അർഹരായ രോഗികൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ സമഗ്രമായ ഒരു ചികിത്സാ രീതി എന്ന നിലയിൽ മരുന്നിനേക്കാളേറെ മറ്റ് ഭക്ഷണ ക്രമങ്ങൾ, അതുപോലെ മാനസിക പിന്തുണ, അതിനും കൂടി നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ട്. അതും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ പൊതുജന പങ്കാളിത്തം കൂടി ഉറപ്പാക്കിക്കൊണ്ട് സഹകരിക്കുക.
0: ആയുർവേദവും പാലിയേറ്റീവ് കെയറും എന്ന വിഷയത്തെക്കുറിച്ച് ആരോഗ്യവേദിയിൽ ഇതുവരെ സംസാരിച്ചത് ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ കാരുണ്യ ആയുർവേദ പാലിയേറ്റീവ് കെയർ പ്രൊജക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആരതി കൃഷ്ണയാണ്. ഡോക്ടറിന് വളരെയധികം നന്ദി.
2: നിർവഹണ സഹായം സെറീന.
3: ആരോഗ്യവേദി സമാപിക്കുന്നു.

ഇന്ന് 9:15 ഓണം കഥാവേളയിൽ ദാമോദരൻ കുളപ്പുറം എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. 10 ഓണം പ്രത്യേക പരിപാടി കവിയും ഗാനരചിതാവുമായ രാജീവ് ആലിങ്കൽ അതിഥിയായി പങ്കെടുക്കുന്നു.

ഇന്ന് 10:30 ഇസൈ തെൻട്രൽ ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ കോർത്തിരിക്കിയ പരിപാടി. തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരിയും ചിത്രവും പ്രിയപ്പെട്ടുള്ള ഡെഡിക്കേഷനുകളും സന്ദേശങ്ങളും എല്ലാം ഉൾപ്പെടുത്തി അയക്കാവുന്നതാണ്. ഇഷ്ടഗാന പരിപാടി ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് 10:30.

പ്രിയ ശ്രോതാക്കളെ സ്വാഗതം. പുത്തൻ പാട്ടുകൾ മലയാള ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. സമീപകാലത്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഈ പരിപാടിയിൽ ശ്രോതാക്കൾക്കായി കേൾപ്പിക്കുന്നത്. നരിവേട്ട എന്ന ചിത്രത്തിലെ ഗാനത്തോടെ നമുക്ക് തുടങ്ങാം. സിദ് ശ്രീറാമും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയിയുടെ ഈണം.

ഇനി ഒറ്റമരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. നജീം അർഷാദാണ് ഗായകൻ. വിനു ശ്രീലക്കത്തിൻ്റെ വരികൾ, വിശ്വജിത്ത് സി ടി ഈണമിട്ടു.

ഇന്ന് 10 മണിക്ക് ഓണം പ്രത്യേക പരിപാടിയിൽ കവിയും ഗാനരചിതാവുമായ രാജീവ് ആലിംഗൽ അതിഥിയായി പങ്കെടുക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം.

ഇനി പി കെ സുനിൽകുമാർ പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, രാജേഷ് ബാബു കെ ശിവർനാടി ഇടപെട്ട ഗാനം, ചിത്രം പെർഫ്യൂം

പുത്തൻ പാട്ടുകളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഭീഷ്മർ എന്ന ചിത്രത്തിലെ ഈ ഗാനം വിനീത് ശ്രീനിവാസനും അനില രാജീവും പാടിയത്. ബി കെ ഹരിനാരായണൻ്റെ രചനയ്ക്ക് രഞ്ജിൻ രാജ് ഇണമിട്ടതാണ് ഈ ഗാനം.

0: പുത്തൻ പാട്ടുകളാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇനി 8:30 പദ്ധതികൾ ജനനമിക്ക് കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമാഭിയാൻ.
2: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705-ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഅഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുപാതം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെ കുറിച്ചുള്ള പരിപാടിയാണ്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ അഭൂതപൂർവവും മികച്ചതുമായ ഫലം കൈവരിക്കാനും അതുല്യമായ സ്വാധീനം ചെലുത്താനും ജൻധൻ യോജനയ്ക്ക് സാധിച്ചുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി സമ്മേളനം ഗുരുവിന്റെ ജന്മസ്ഥലമായ തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. വർക്കല ശിവഗിരിയിൽ നടന്ന സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം ലിജു നിർവഹിച്ചു. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163rd ജയന്തി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ സമരപോരാട്ടങ്ങൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൽ പ്രധാന പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ

0: സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലികളി ആഘോഷം നാളെ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശികാവധി പ്രഖ്യാപിച്ചു. 86th ശ്രീനാരായണ ട്രോഫി പുണ്യാളൻ നിരണം ചുണ്ടന്. കന്നേറ്റിക്കായലിൽ നടന്ന ഫൈനലിൽ നടുവിലപ്പറമ്പൻ രണ്ടാമനായി, സെയിന്റ് പയസ് 10th ആണ് മൂന്നാമതെത്തിയത്. തെക്കനോടി വിഭാഗത്തിൽ പടിഞ്ഞാറെ പറമ്പൻ ജേതാവായി. ശ്രീനാരായണ ട്രോഫിയും 1,50,000 രൂപയും പുണ്യാളൻ നിരണം ചുണ്ടന്റെ ക്യാപ്റ്റൻ ഏറ്റുവാങ്ങി. കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് ഒക്ടോബറോടെ വ്യവസായ പദവി നൽകുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ്. മേഖലയുടെ ദീർഘകാലമായുള്ള ആവശ്യം പരിഗണിച്ചും ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായുമാണ് പദവി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യവസായ പദവി ലഭിക്കുന്നതോടെ ബാങ്ക് സബ്സിഡി, ഏകജാലക അനുമതി തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കും. രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ഇത് സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു. പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ ആഴ്ചക്കൂട്ടം പ്രതിവാര ചിന്തകൾ, പാട്ടിന്റെ വഴികൾ നാളെ വൈകിട്ട് തിരുവനന്തപുരം തൈക്കാട് പി എൻ പണിക്കർ നോളജ് ഹാളിൽ നടക്കും. പിന്നണി ഗായകൻ ജി ശ്രീറാം മുഖ്യപ്രഭാഷണം നടത്തും. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10:00 കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16th വൈകിട്ട് 5:00 നട തുറക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137th പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 1,500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതിൽ 320 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. മറ്റ് രാജ്യങ്ങളിലെ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വംശജരായ 100 പേരെയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം നേപ്പാളിലേക്ക് അവശ്യ സാധനങ്ങളുമായി മൂന്നാമതൊരു വിമാനം കൂടി ഇന്ന് പുറപ്പെടുമെന്ന് വിദേശകാര്യ വക്താവ് ശ്രീ രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ന്യൂഡൽഹിയിൽ വിവിധ സ്കൂളുകളിലെയും സംഘടനകളിലെയും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിച്ചു. രക്ഷാബന്ധന്റെ പ്രാധാന്യം സഹോദരങ്ങളിൽ തമ്മിലുള്ള ബന്ധത്തിനപ്പുറം വ്യാപിച്ചു കിടക്കുന്നതാണെന്ന് രാഷ്ട്രപതി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പറഞ്ഞു. സന്ദേശത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകമായി കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മരങ്ങൾക്ക് പോലും രാഖി കെട്ടാമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർക്ക് അടിസ്ഥാന മറാഠി ഭാഷാ പരിജ്ഞാനം വേണമെന്ന നിബന്ധന നടപ്പിലാക്കുന്ന സമയപരിധി മഹാരാഷ്ട്ര സർക്കാർ 1 വർഷത്തേക്ക് കൂടി നീട്ടി. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ ആവശ്യത്തിന് പഞ്ചസാര ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും കേന്ദ്ര സർക്കാർ. സമീപ ദിവസങ്ങളിൽ പഞ്ചസാര മിൽ വിലയിൽ 20% കുറവുണ്ടായിട്ടുണ്ടെന്നും പൊതുവിപണിയിലും വില കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. പാകിസ്ഥാൻ ചാരസംഘടന ISIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഡൽഹി സ്വദേശികളായ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ഇവരെ പിടികൂടിയത്. ഇന്ത്യൻ സിം കാർഡുകൾ സംഘടിപ്പിച്ച് ദുബായ് വഴി പാകിസ്ഥാനിലുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതുൾപ്പെടെയുള്ള സഹായങ്ങൾ ഇവർ നൽകിയതായി പോലീസ് പറഞ്ഞു. ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അതിർത്തിയിലെ ഭാക്രാനങ്കൽ അണക്കെട്ടിന്റെ ഭിത്തിക്ക് 1.77 ഇഞ്ച് ചരിവുണ്ടായെന്ന സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. അണക്കെട്ടിലുണ്ടാകുന്ന തകർച്ച ഡൽഹി ഉൾപ്പെടെ പല നഗരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് വ്യാജ വാർത്തയാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്രഗാനം കേൾക്കാം. ഈ ഗാനം യേശുദാസും പി മാധുരിയും പാടിയത്. ചിത്രം 'ദുർഗ'.

മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് 9:15 ഓണം കഥാവേളയിൽ ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. 9:30 ഓണം പ്രത്യേക പരിപാടി. കവിയും ഗാനരചിതാവുമായ രാജീവ് ആലുങ്കൽ അതിഥിയായി പങ്കെടുക്കുന്നു. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാത്രി 10:30 കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200705 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്.

0: upcoming visit will reaffirm the close, multifaceted and growing strategic partnership between India and Uzbekistan. Discussions are expected to cover a wide range of areas of mutual interest and identify new avenues for strengthening bilateral cooperation. This engagement will provide an opportunity to highlight the long-standing cultural ties between India and Uzbekistan, as well as important role of academic and people-to-people exchanges in further strengthening bilateral relations. Sushil Chandra Tiwari, Akashvani News, Tashkent, Uzbekistan.
1: This is Akashvani giving you the news. For quick news updates around the clock, follow us on our X handle at AIR News Alerts.
2: Stay updated, stay ahead. Follow us on X at AIR News Alerts and on Instagram at AIR News Alerts. Stay connected with AIR News. Follow us on X at AIR News Alerts and visit newsonair.gov.in for the latest updates.
1: Welcome back. The government has said that there is no shortage of sugar in the country and all necessary measures will be taken for adequate availability of sugar at reasonable prices. The Consumer Affairs Ministry said that ex-mill sugar prices have declined by around 20% in recent days, while retail sugar prices have also started coming down. The ministry said it has taken a series of proactive measures to ensure adequate availability of sugar and prevent artificial tightening of supplies in the domestic market. The government has been closely monitoring sugar prices, stocks and movement across the country. Our correspondent reports that government has decided to introduce a fortnightly sugar allocation system from next month, replacing the existing monthly quota system to ensure that sugar reaches the market in a timely manner.
3: Under the fortnightly quota, sugar mills will be required to sell at least 40% of the allocation in the first week and remaining quantity in the succeeding week. The ministry said sugar cane crushing for the new season will commence from 15th of October and it is expected that more than 10 lakh tons of sugar will be produced during the month. The government has also permitted sugar mills to sell sugar produced during October without restriction, ensuring that new season production becomes available in the domestic market at the earliest. Sugar production is expected to be around 45 lakh tons in November, providing substantial additional supply for domestic consumption. With Dipendra, this is Anand Kumar for Akashvani News, Delhi.
1: The Pradhan Mantri Jan Dhan Yojana has completed 12 years today, marking a significant milestone in transforming country's financial inclusion landscape. In a social media post, Prime Minister Narendra Modi has said that the scheme has delivered an unprecedented scale and transformative outcomes with an unparalleled impact in the last 12 years. Mr. Modi said that the scheme is playing a significant role in advancing financial inclusion and empowering people across the country. Under the Pradhan Mantri Jan Dhan Yojana, more than 59 crore accounts have been opened so far, with total deposits amounting to 3,17,000 crore rupees. The scheme was launched by Prime Minister Modi on this day in 2014. As the world's largest financial inclusion initiative, the scheme continues to redefine access to banking for all Indians. We have a report.
4: Under the Pradhan Mantri Jan Dhan Yojana, more than 59 crore accounts have been opened so far, with total deposits amounting to 3,17,000 crore rupees. As the world's largest financial inclusion in the initiative, the scheme continues to redefine access to banking for all Indians. The average deposit per account is 5,356 rupees. Under the Pradhan Mantri Jan Dhan Yojana, 78% of the accounts have been opened in rural or semi-urban areas, and approximately 56% of the accounts are owned by women. Over 41 crore rupee cards have been issued to Jan Dhan account holders. The scheme has also empowered millions, particularly the marginalized sections, to access banking and financial services to improve their socio-economic conditions. Due to initiatives like Pradhan Mantri Jan Dhan Yojana, India's financial inclusion index has risen from 53.9 in 2018 to 60 this year, showcasing deeper access to credit, insurance, saving and digital payments. Anupam Mishra, Akashvani News, Delhi.
1: India's industrial output growth, as measured by the Index of Industrial Production, IIP, expanded by 6.7% in July this year on an annual basis. The July data indicates that industrial activity continued to expand at a healthy pace, although the pace of growth moderated from the revised June level. The sharp upward revision in June's IIP growth to 8.8% from 7.3% also indicates that the industrial momentum entering the July quarter was stronger than initially estimated. According to government data released today, manufacturing, which carries the heaviest weight in the index, grew by 7.3%, while electricity and gas supply posted an 8.7% expansion in July. The high-powered task force, which has been constituted by the government on public examination reforms, has invited suggestions from all stakeholders, including students, parents and teachers. It has requested the stakeholders to submit their suggestions by the 13th of the next month through its website, WhatsApp or its phone number 1800 180 4747. They can also submit their suggestions through its email on examreformstaskforce@dopt.gov.in. Suggestions have been invited on the areas relating to conduct and security of exams, design and assessment methodology, governance, accountability and institutional arrangements and prevention, detection and redressal of examination malpractices. Communications Minister Jyotiraditya M. Sindhya today hailed the citizen-centric initiative Sanchar Sathi's record recovery of lost or stolen mobile handsets in a single month across the country. In a social media post, Mr. Sindhya said that Sanchar Sathi has helped to recover 77,692 lost or stolen mobile phones in the month of July. He also described the achievement as a milestone powered by citizen trust, smarter technology and seamless coordination between departments of telecommunications, telecom operators and the police departments across the country. India Meteorological Department, IMD, has issued an orange alert for heavy to very heavy rainfall at isolated places of Odisha. The Met Department predicted heavy rainfall over Bihar, Chhattisgarh, East Madhya Pradesh, Gangetic, West Bengal, Jharkhand, Uttarakhand and northeastern states tomorrow. India's Vilavan Senthilkumar will take on Hungary's Balázs Farkas in the final of the PSA Budapest Squash Open tonight. Vilavan stormed into the title clash with a thrilling 3-2 victory over compatriot V. Chotrani in the semi-finals last night. Farkas, the local favourite and world number 55, booked his place in the final with a straight games 3-0 victory over Egypt's Mustafa El Sirti. And now, before we end the bulletin, the headlines once again. India sends third flight carrying 10 tons of humanitarian assistance to flooded Nepal. External Affairs Ministry says 320 Indian nationals remain uncontactable. Death toll in devastating Nepal-Tibet flash floods rises to 547. Over 1,500 people remain missing on both sides of border. Prime Minister Narendra Modi to embark on a four-day visit to Uzbekistan and Kyrgyzstan tomorrow. Government measures improve market availability of sugar, ensure faster movement. Ex-mill sugar prices fall by around 20%. India's index of industrial production records growth of 6.7% in July this year. And India's Vilavan Senthilkumar to take on Hungary's Balázs Farkas in the final of PSA Budapest Squash Open tonight. That is all in the news at 9. Good night.
5: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
6: ആകാശവാണി
5: ഓണം കഥാവേള. ഓണം കഥാവേളയിൽ ഇന്ന് കഥയുമായി എത്തുന്നു ശ്രീ ദാമോദരൻ കുളപ്പുറം. കഥ ഓണത്തുമ്പികൾ.
7: നേരം പുലർന്നു വരുന്നതേയുള്ളൂ. ഷർട്ടിനു മേലെ കമ്പിളിക്കുപ്പായവുമിട്ട് തലയിൽ മഫ്ലറും കെട്ടി ഒരു നീണ്ട വടിയുമായി സഹദേവൻ മാഷ് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വവ്വാലുകൾ കടിച്ചിട്ട അടക്കകൾ എമ്പാടും വീണുകിടക്കുന്ന കവുങ്ങിൻ തോട്ടത്തിലൂടെ നടന്ന് വട്ടപ്പലവും അതിരാണിച്ചെടികളും പൂവിട്ട് നിൽക്കുന്ന തോട്ടിൻ ചിറമ്പിലേക്ക് കയറി. സഹദേവൻ മാഷ് വയലിലുടനീളം ഒന്ന് കണ്ണോടിച്ചു. ദൂരെ വയലിന് മുകളിൽ കനത്ത പുകപടലം പോലെ നീരാവി മൂടിക്കിടക്കുന്നത് മാഷ് കൗതുകത്തോടെ നോക്കി നിന്നു. വളരെ ദൂരെ ഒന്നും കാണാൻ കഴിയുന്നില്ല. അന്തരീക്ഷമാകെ നീരാവി പടർന്നിരിക്കുകയാണ്. പാടശേഖര സമിതി ട്രാക്ടർ കൊണ്ടുവന്ന് വയൽ ഉഴുതുകൊടുത്തതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും വിത്തിട്ടിരുന്നു. അവ തഴച്ചു വളർന്ന് വിരിഞ്ഞു നിൽക്കുന്നത് സഹദേവൻ മാഷ് ആകാംക്ഷയോടെ നോക്കി നിന്നു. വിരിഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ കാറ്റിൽ ഇളകിയാടുന്നത് കണ്ടപ്പോൾ താനൊരു മാന്ത്രിക ദേശത്ത് എത്തിപ്പെട്ടതുപോലെ സഹദേവൻ മാഷക്ക് തോന്നി. വളരെ അകലെ നിന്ന് വയൽവരമ്പിലൂടെ ആരോ നടന്നു വരുന്നത് അവ്യക്തമായി കാണുന്നുണ്ട്. തന്നെ അവരും ഇതുപോലെ വളരെ അവ്യക്തമായിട്ടായിരിക്കുമല്ലോ കാണുന്നുണ്ടാവുക. തനിക്കു ചുറ്റും ഘനീഭവിച്ചു നിൽക്കുന്ന നീരാവിയെ തനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ വളരെ ദൂരെയുള്ള മറ്റൊരാൾക്ക് അത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. സഹദേവൻ മാഷ് അല്പം കൂടി മുന്നോട്ട് നടന്നു. തൻ്റെ വയലിനരികിൽ ചെന്ന് നിന്നു. നേരത്തെ വയൽവരമ്പിൽ അവ്യക്തമായി കണ്ട ആൾ രൂപത്തെ ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അത് മറ്റാരുമല്ല, പത്മിനി. പത്മിനി തോട്ടിൻ ചെറുമ്പിലൂടെ നടന്നു വന്ന് വയലിന് സമീപത്തെ വാർപ്പ് പാലത്തിന്മേൽ നിന്നു. പിന്നീട് അവൾ ധരിച്ചിരുന്ന മാക്സി അല്പം ഉയർത്തി പതുക്കെ വയൽവരമ്പിലേക്കിറങ്ങി. വയൽവരമ്പിൽ മുളച്ചു പൊന്തിയ പുൽച്ചെടികളുടെ ഇലത്തുമ്പുകളിൽ പൊടിഞ്ഞു നിന്ന നീർത്തുള്ളികൾ അവളുടെ വെളുത്ത കണങ്കാലുകളിൽ പറ്റി. അവൾ വയൽവരമ്പിലൂടെ പതുക്കെ നടന്നു വന്ന് സഹദേവൻ മാഷുടെ മുന്നിൽ നിന്നു. ഇന്നലെ പെയ്ത മഴയ്ക്ക് വെള്ളം അല്പം കയറിയിട്ടുണ്ട് അല്ലേ? പത്മിനി ചോദിച്ചു. അതെ, വിരിഞ്ഞ നെൽച്ചെടികളൊക്കെ വെള്ളത്തിൽ വീണു തുടങ്ങി, സഹദേവൻ മാഷ് പറഞ്ഞു. പത്മിനി സഹദേവൻ മാഷുടെ മുന്നിലൂടെ നടന്ന് വയൽവരമ്പുകളിലൂടെ കണ്ണോടിച്ച് നടന്നുപോയി. തണുത്ത പ്രഭാതത്തിൽ തുമ്പപ്പൂക്കൾ വിരിഞ്ഞ വയൽവരമ്പിലൂടെ പത്മിനി നടന്നു പോകുന്നത് നോക്കി സഹദേവൻ മാഷ് അല്പസമയം നിന്നു. അവൾ നടന്ന് ദൂരെ എത്തിക്കഴിഞ്ഞിട്ടും ആ രൂപം തൻ്റെ സമീപത്ത് ഉള്ളതുപോലെ മാഷക്ക് തോന്നി. പിന്നീട് മാഷ് വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നു. സഹദേവൻ മാഷ് വീട്ടിൽ മടങ്ങിയെത്തിയ ഉടൻ അതുവരെ കയ്യിൽ കരുതിയിരുന്ന വടി വരാന്തയുടെ ഒരു മൂലയ്ക്ക് ചാരി വെച്ചു. ഇനി അതിൻ്റെ ആവശ്യമില്ല. നാളെ രാവിലെ വീണ്ടും വയലിലേക്ക് പോകുമ്പോഴേ അത് വേണ്ടതുള്ളൂ. സഹദേവൻ മാഷ് വാതിൽ തുറന്ന് അകത്തു കയറി. തലയിൽ കെട്ടിയ മഫ്ളറും കമ്പിളിക്കുപ്പായവും അഴിച്ച് അയയിലിട്ടു. എല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് തന്നെ തിരിച്ചു വെക്കുക എന്നത് മാഷുടെ ഒരു ശീലമാണ്. എന്നാൽ പിന്നെ ആവശ്യം വരുമ്പോൾ അതെവിടെയെന്ന് ചോദിച്ച് വീട്ടിൽ ബഹളം വെച്ച് നടക്കേണ്ടതില്ലല്ലോ. മീനാക്ഷി മാഷ് അടുക്കളയിലേക്ക് നടന്നുകൊണ്ട് ഭാര്യയെ വിളിച്ചു. മാഷ് വന്നുവെന്ന് തോന്നുന്നു. സ്വയം പറഞ്ഞുകൊണ്ട് കിണറ്റിൻകരയിൽ നിന്നും മീനാക്ഷി അമ്മ അടുക്കളയിലേക്ക് കയറി വന്നു. വയലിൽ പോയി തിരിച്ചു വന്നാൽ നല്ല കടുപ്പത്തിൽ പഞ്ചസാര ചേർക്കാത്ത ഒരു ഗ്ലാസ് ചായ മാഷക്ക് വേണം. പ്രമേഹമോ മറ്റ് അസുഖങ്ങളോ ഉള്ളതുകൊണ്ടല്ല മാഷ് പഞ്ചസാര ചേർത്ത ചായ കുടിക്കാത്തത്. അത് ഒരു ശീലമാണ്, ചെറുപ്പത്തിലെ തുടങ്ങിയ നല്ല ശീലങ്ങളിലൊന്ന്. മാഷ് ഇന്നേ വരെ പ്രമേഹത്തിനോ രക്തസമ്മർദ്ദത്തിനോ മരുന്ന് കഴിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലെന്നതാണ് സത്യം. പഞ്ചസാര നിത്യവും കഴിച്ചാൽ മനുഷ്യൻ്റെ എല്ലുകൾക്ക് ബലക്ഷയം നേരിടുമെന്ന സത്യം മാഷക്കറിയാം. അറിഞ്ഞുകൊണ്ട് എന്തിനാണ് വിഷം തിന്നുന്നത് എന്ന് മാഷ് ചോദിക്കും. കൂടുതൽ ആരെങ്കിലും തർക്കത്തിന് പോയാൽ മാഷ് ചിരിച്ചുകൊണ്ട് പറയും, പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ എന്തിനാ വാങ്ങിക്കുന്നത്? പിന്നെ ആരും മാഷോട് തർക്കിക്കാൻ നിൽക്കില്ല. അപ്പോൾ അദ്ദേഹം ഒരു വിജയിയുടെ ഭാവത്തിൽ ചിരിക്കും. മാഷുടെ ബുദ്ധിപൂർവമുള്ള ശാഠ്യങ്ങൾ കാണുമ്പോൾ മീനാക്ഷി അമ്മയ്ക്ക് ഉള്ളാലെ ചിരി വരും. കഴിഞ്ഞ 36 വർഷങ്ങളായി മാഷുടെ ഓരോരോ ശാഠ്യങ്ങൾ അവർക്കറിയാവുന്നതാണല്ലോ. അപ്പോഴൊക്കെ ഭർത്താവിനെ കുറിച്ചോർത്ത് സ്വകാര്യമായി അവർ അഭിമാനിക്കും. മീനാക്ഷി അമ്മ നല്ല കടുപ്പത്തിൽ ചായ കൂട്ടി ഒരു വലിയ ഗ്ലാസ്സിലൊഴിച്ച് സഹദേവൻ മാഷുടെ മുന്നിൽ കൊണ്ടുവച്ചു. മാഷ് ചൂടോടെ ചായ ഊതി ഊതി കുടിച്ചു. അതിനിടയിൽ ഒന്നോ രണ്ടോ തവണ മീനാക്ഷി അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. തൻ്റെ ഉള്ളിൽ അതിനിഗൂഢമായ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നും താൻ അത് വെളിപ്പെടുത്താൻ പോകുന്നില്ലെന്നും മാഷ് സ്വയം പറഞ്ഞു. അത്രയ്ക്കും സുന്ദരവും രഹസ്യവുമായ ആ അനുഭവത്തിന് താനിന്ന് ദൃക്സാക്ഷിയായതിൻ്റെ ആനന്ദം അത് തനിക്കു മാത്രം അവകാശപ്പെട്ടതാണെന്ന് മാഷ് തന്നോട് തന്നെ പറഞ്ഞു. നീരാവി പടർന്നിറങ്ങിയ വയൽവരമ്പിലൂടെ ഒരു മാലാഖയെപ്പോലെ ചുണ്ടുകളിൽ മന്ദസ്മിതവുമായി പത്മിനി നടന്നു നീങ്ങിയ ആ ദൃശ്യം മാഷ് ഒരിക്കൽ കൂടി ഓർത്തെടുത്തു.

0: ഏതായാലും ഇത്രയും മനോഹരമായ നിമിഷങ്ങൾ ഞങ്ങളുമായിട്ട് സാറ് പങ്കുവച്ചതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയത് ആരാണ് എന്ന് ചോദിച്ച പോലെ താങ്കളുടെ പാട്ടുകൾ ഞങ്ങൾ പ്രേക്ഷകർ അല്ലെങ്കിൽ ശ്രോതാക്കൾ ഇഷ്ടമായി എന്ന് ആദ്യം പറഞ്ഞ നിമിഷം ഓർക്കുന്നുണ്ടോ? സാറിനും ഞങ്ങൾക്കും എല്ലാം അത് ഓർമ്മയുണ്ട്. 30 വർഷമായി മലയാളത്തിൻ്റെ മനസ്സിൽ കവിത നട്ടുവളർത്തുന്ന താങ്കൾക്ക് ഞങ്ങളുടെ എല്ലാം, എൻ്റെയും FM Rainbow 107.5 എല്ലാ ആശംസകളും നേരുകയാണ്. സാർ, ഒരു രണ്ട് വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് എന്തെങ്കിലും മനസ്സിൽ തട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞുകൊണ്ട്, ഇത് ഓണ നിമിഷങ്ങളായതുകൊണ്ടും ഒരു ഓണാശംസയും കൂടി ആയിട്ട് സാർ എന്തെങ്കിലും ഒരു രണ്ട് വരിയും കൂടെ മൂളാൻ പറ്റുമെങ്കിൽ മൂളുക, അല്ലെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ പറയുക.
1: ഈ ആദ്യ സിനിമയുടെ പാട്ടിറങ്ങിയിട്ട് ഇതിപ്പോ ഈ കാൽനൂറ്റാണ്ടാവുകയാണ്. ഈ വർഷം ജനുവരിയിൽ ഈ 2026 ഒരു നല്ല സിനിമയുടെ ഭാഗമായി. ഈ വർഷം 4-5 സിനിമയിൽ പാട്ടെഴുതി, 5 സിനിമയിൽ റിലീസായി ശുക്രൻ എന്ന് പറഞ്ഞ പടം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞാം തുമ്പി കുറുവാൽ തുമ്പി കൂടെ കൂടിയ കാലം എന്ന പാട്ടാണ്. അതിൽ കാണാതായാൽ ആകെ വാട്ടം വെള്ളയ്ക്കാ വണ്ടിയിൽ ഓട്ടം എന്നൊക്കെ പ്രയോഗങ്ങളുണ്ട്. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ സിനിമയിൽ ഒരു പാട്ടിൽ പ്രയോഗിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് പോലും ഭാഗ്യമാണ്. പാട്ടിൽ ചരണം പോലും ഇല്ലാതെയൊക്കെ പോകുന്ന കാലമാണ്. ഗാനമേളകളിൽ പാട്ട്, നമ്മുടെ പുതിയ കാലത്തെ സിനിമകളിലെ പാട്ട്, ഒരു മെലഡി പാട്ട് പാടാൻ തപ്പിയെടുത്ത കിട്ടാത്ത കാലമാണ്. അപ്പോൾ ആ കാലത്ത് മാജിക് മഷ്റൂം എന്ന നാദിർഷ സംവിധാനം ചെയ്ത, അദ്ദേഹം തന്നെ ഈണം ചെയ്ത ഒരു പാട്ടാണ് ഈ കുഞ്ഞാൻ തുമ്പി എന്ന പാട്ട്. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകളുടെ ഭാഗമായിട്ട് ഈ കാൽനൂറ്റാണ്ടിനിപ്പുറവും കാലം മാറിയപ്പോഴും തലമുറ മാറി എനിക്ക് അവസരം നൽകി എന്നെ കൈപിടിച്ചുയർത്തിയ പല സംവിധായകരും അവരുടെ കർമ്മമണ്ഡലത്തിൽ നിന്നും മാറിപ്പോയി. ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മളെ പിരിഞ്ഞുപോയി. പ്രിയപ്പെട്ട ഭാവഗായകൻ ജയചന്ദ്രനും ജാനകിയമ്മയും ഉൾപ്പെടെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മബന്ധമുള്ള ആരും ഈ ഭൂമിയിൽ ഇപ്പോൾ ഇല്ല. അങ്ങനെയൊക്കെയുള്ള വേദനകളൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഓണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓണം എങ്ങനെ ഓർമ്മപ്പെടുത്തും എന്നുള്ളതാണ്. കന്നിപ്പെണ്ണേ കൺകതളിത്തേനെ എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്. അത് സൗണ്ട് തോമയിലെ പാട്ടാണ്, ഗോപിസുന്ദറിൻ്റെ ഈണത്തിൽ. അതിൽ മഴ വന്നേ പതിയെ കാട്ടുചേമ്പിൻ ഇലയെടുത്തൊരു കുട പിടിച്ചവളെ എന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ പെട്ടെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനൊരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് അടുത്തിരിക്കുക മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം. അടുത്തിരിക്കുക എന്നുള്ളതാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ സന്ദേശം. ഒരു മുറിയിൽ കഴിഞ്ഞിട്ട് പോലും അടുത്തിരിക്കാൻ കഴിയാത്ത ഒത്തിരി ആൾക്കാരുള്ള നാടാണ് നമ്മുടേത്. ഒരു ക്ലാസ് മുറിയിൽ ഒരു അധ്യയന വർഷം മുഴുവൻ കഴിഞ്ഞിട്ടും അടുത്തിരുന്നിട്ടും ഹൃദയം തൊടാൻ കഴിയാത്തവരുടെ നാടാണ് നമ്മുടേത്. ഒരു ഓഫീസിൽ ഒരു ജന്മം മുഴുവൻ പങ്കിട്ടിട്ടും പരസ്പരം തിരിച്ചറിയാതെ റിട്ടയർഡായി പോകുന്നവരുടെ നാടാണ് നമ്മളുടേത്. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ അടുത്തിരിക്കുക മനസ്സിലുള്ളൊരു കടുപ്പം അല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം, അടക്കി വയ്ക്കാതെ ഒടുക്കമാവോളം അകം പൊരുൾ തമ്മിൽ പകർന്നിരുന്നിടാം, അനുഭവിക്കും ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമില്ല അറിഞ്ഞുകൊള്ളുക എന്നാണ് എൻ്റെ സന്ദേശം. ഞാൻ എഴുതിയൊരു കവിതയാണ്, അനുരാഗ ഹരിതകം എന്നൊരു കവിതയാണ് ഓർക്കുന്നത്. നമുക്കിപ്പോൾ കേൾക്കാനുള്ള പാട്ട് കുഞ്ഞാൻ തുമ്പി കുറുവാൽ തുമ്പി കൂടെ കൂടിയ കാലം. ആ പാട്ട് വല്ലാത്തൊരു ഇഷ്ടമുള്ള പാട്ടാണ്. വിനീത് ശ്രീനിവാസനോട് ഈ പാട്ട് പാടിയിരിക്കുന്നത് നാദിർഷയുടെ മകളാണ്. അവർ രണ്ടുപേരെയും ഈ സമയത്ത് ഓർക്കുകയാണ്. ഒരു നല്ല സിനിമയിൽ ഇക്കാലത്തും ഹൃദയത്തിൽ തൊടുന്ന ഒരു പാട്ടിന്റെ ഭാഗമാകാൻ കഴിയുമ്പോഴാണ് ഒരാൾക്ക് ജീവിതത്തിന് അർത്ഥമുണ്ടായ ഒരു തോന്നലുണ്ടാകും. അപ്പൊ അത്തരത്തിൽ ഇത് വല്ലാത്തൊരു ആനന്ദമാണ്, ഒരു അനുഭൂതിയാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം.
0: എന്തായാലും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിലും ഇതുവരെ ഈ മൊമെന്റ്സ് വിത്ത് റെയിൻബോ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇത്രയും നല്ല വാക്കുകൾ, ഇത്രയും നല്ല ആശയങ്ങൾ, നല്ല കവിതകൾ എല്ലാം ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. ഒത്തിരി ഒത്തിരി സന്തോഷം. താങ്കളെ ഇങ്ങനെ അടുത്ത് കണ്ട് ഇതൊക്കെ കേൾക്കാൻ സാധിച്ചത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്ന സാറാണ്. സാറിന് ഓണാശംസകളും എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്.
1: എല്ലാവർക്കും, എല്ലാവരോടും എന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ, പറഞ്ഞാൽ തീരില്ല. ആകാശവാണി ഹിറ്റാക്കിയ പാട്ടാണ് ചതുരംഗത്തിലെ നീലാമ്പലല്ലേ നീ എൻ്റെതല്ലേ. സിനിമയിലില്ലാതെ പോയ പാട്ടുകൾ ആകാശവാണിയോട് വല്ലാത്ത കടപ്പാടും സ്നേഹവും ഉണ്ട്. പാട്ടെഴുത്ത് വല്ലാത്ത ഒരു കടമയാണ്. പണ്ട് കിളിക്ക് കൊക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനോഹരമായ ശബ്ദവും. ദൈവം ചിറകിട്ട് കൊടുത്തപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് അത് ശരീരത്തിൽ അണിഞ്ഞത്.

പ്രിയ ശ്രോതാക്കളെ സ്വാഗതം. ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളുമായി ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ എം ബി ബിജു. ഈ ഓണക്കാലം ശ്രോതാക്കളോടൊത്തായിരുന്നു സ്പൈസ് എഫ് എം ആഘോഷിച്ചത്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ധാരാളമായി കൊടുത്താണ് ഇന്നത്തെ പരിപാടികളെല്ലാം ഈ നാല് ദിവസവുമായി നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചത്. തീർച്ചയായും അക്കൂട്ടത്തിൽ ഒരു തമിഴ് ചലച്ചിത്രഗാന പരിപാടി കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് സവിശേഷത. ഈ ഇസൈ തെൻട്രലിൽ നമ്മളിതിനു മുൻപുള്ള ദിവസങ്ങളിലൊന്നും പാട്ട് കിട്ടാതിരുന്ന ശ്രോതാക്കൾക്ക് മാത്രമായി പാട്ട് കൊടുക്കാം എന്നാണ് ആലോചിക്കുന്നത്. അങ്ങനൊരു സന്ദേശമിട്ടപ്പോൾ ശ്രോതാക്കൾ അതിനോട് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. നമുക്ക് പാട്ട് കേട്ടാലോ. ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത് ആനന്ദൻ തിലാനൂർ എന്ന ശ്രോതാവാണ്, കണ്ണൂരിൽ നിന്നും. അദ്ദേഹത്തിന് സന്ദേശം വായിക്കാം. നമസ്കാരം. ഓണത്തിരക്കിനിടയിൽ പാട്ടൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എനിക്ക് വാനത്തെപ്പോലെ എന്ന സിനിമയിലെ എൻ്റെ വീട്ടിൽ എല്ലാ നാളും കാർത്തികേയ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? തീർച്ചയായും തിരക്കിനിടയിൽ അദ്ദേഹം പാട്ട് കേട്ടില്ല എന്ന് പറയുന്നു. നമ്മൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് പാട്ടൊന്നും കൊടുത്തിട്ടുമില്ല. ഏതായാലും ആനന്ദൻ തിലാനൂരിൻ്റെ ഇഷ്ടഗാനത്തോടെ ആവട്ടെ നമ്മൾ ഇന്നത്തെ പരിപാടിയുടെ തുടക്കം. എസ് പി ബാലസുബ്രഹ്മണ്യവും സുജാതയും പാടിയതാണ് ഈ ഗാനം. കൂടെ അരൺമൊഴിയുണ്ട്. എസ് എ രാജ്കുമാറാണ് ഈണം നൽകിയത്. ഞാൻ മുത്തുകുമാറിൻ്റെ വരികൾ.

ഇസൈ തെണ്ടറിൽ ഇനി ഇഷ്ടഗാനം കേൾക്കാനായി സന്ദേശം അയച്ച് കാത്തിരിക്കുന്നു മീനു പ്രവീൺ മുഹമ്മ ആലപ്പുഴ എന്ന ശ്രോതാവ്. സന്ദേശം വായിക്കാം. നമസ്കാരം ഇസൈ തെണ്ടറിൽ. ഞായറാഴ്ച വിവാഹിതരാകുന്ന വിപിൻ സൂര്യ ഇവർക്ക് വേണ്ടി ജീൻസ് സിനിമയിലെ ഹൈറ ഹൈറ ഹൈറബ്ബ എന്ന പാട്ട് നൽകാമോ? ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് പാട്ട് അയക്കുന്നത്. ഈ പ്രോഗ്രാമിനെക്കുറിച്ച് അറിയുന്നത് സ്വപ്നക്കൂട് റേഡിയോ ഗ്രൂപ്പിലൂടെയാണ്. പാട്ട് നൽകുമെന്ന പ്രതീക്ഷയിലൂടെ എന്ന് പറഞ്ഞാണ് ഈ സന്ദേശം അവസാനിപ്പിക്കുന്നത്. വിപിനും സൂര്യയ്ക്കും ഞങ്ങളുടെയും ആശംസകൾ നേരുകയാണ്. മീനു പ്രവീണിന് സ്പൈസ് എഫ് എമ്മിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനം കേട്ടോളൂ. ഉണ്ണികൃഷ്ണനും പല്ലവിയുമാണ് ഈ ഗാനം പാടിയിട്ടുള്ളത്. വൈരമുത്തുവും എ ആർ റഹ്മാനും ചേർന്നാണ് ഈ പാട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇഷ്ടഗാനം കേൾക്കൂ.

ഇനിയൊരു സന്ദേശം തമിഴിലാണ് അയച്ചിട്ടുള്ളത്. ഇനിയ ഇസൈ തെണ്ടലുക്ക് എൻ്റെ ഒരു പാടലേ കേക്ക വരുമ്പുകരേൻ. തുള്ളാത മനവും തുള്ളും തെരപ്പടത്തിൽ ഇടംപെട്ട തൊടുതൊടു വെനവേ എൻ്റെ പാടലുക്കായി പാടലിനെ ഞാൻ വരുമ്പുകരേൻ. ഇതർക്കാക ആവലുടൻ കാത്തുകൊണ്ടിരിക്കേൻ എന്നാണ് സന്ദേശം. പ്രിയപ്പെട്ട ലങ്കേഷ് അഗസ്ത്യകോട് അഞ്ചൽ കൊല്ലം ജില്ല എന്ന ശ്രോതാവാണ് ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നത്. ഹരിഹരനും ചിത്രയും പാടിയ ഈ ഗാനം, ഇതും എസ് എ രാജ്കുമാറിൻ്റെ സംഗീത നിർദ്ദേശത്തിലുള്ള ഗാനമാണ്. വൈരമുത്തുവാണ് എഴുതിയത്. തുള്ളാത മനവും തുള്ളും എന്ന ചിത്രത്തിലെ ഈ ഗാനം കേട്ടു. ഈ ഗാനം നമുക്ക് കേൾക്കാം.

നമസ്കാരം ഇസൈ തെൻട്രൽ. എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഒരു പാട്ട് നൽകാമോ, തങ്കമകൻ ചിത്രത്തിലെ എന്ന സൊല്ല എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാൻ കാത്തിരിക്കുന്നത്. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് ബിൻസി ബിജു വൈക്കമെന്ന ശ്രോതാവാണ്. ശ്രോതാവിൻ്റെ ഇഷ്ടഗാനം കേട്ടാലോ. ധനുഷും അനിരുദ്ധ് രവിചന്ദ്രൻ ചേർന്ന് ഒരുക്കിയ ഗാനമാണ് ശ്വേത പാടിയത്.

ഇനി രാജി മരത്തുംകോടിന്റെ സന്ദേശമാണ്. ഹായ് ഇസൈ തെൻട്രൽ, ഞാൻ രാജി മരത്തുംകോട്. എനിക്കൊരു ഗാനം വേണം. ഇസൈ തെൻട്രൽ പരിപാടിയിൽ, തമിഴ് ചലച്ചിത്രഗാന പരിപാടിയിലൂടെ എന്തിരൻ എന്ന ചിത്രത്തിലെ കിളിമഞ്ചാറോ എന്ന ഗാനം വെച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. രാജിയുടെ ഇഷ്ടഗാനം കേട്ടാലോ. ജാവേദ് അലിയും ചിന്മയിയുമാണ് ഈ ഗാനം പാടിയത്. പാ വിജയിയുടെ വരികൾക്ക് എ ആർ റഹ്മാൻ ഇടപെട്ട ഗാനം.

0: ഈ ഇഷ്ടഗാനത്തോടെ ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി പൂർണ്ണമാവുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ഇന്ന് ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ എം ബി ബിജു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ന്യൂസ് റീഡ് ബൈ രേണു കട്ടാരിയ. India has stepped up humanitarian assistance to Nepal affected by flash floods as the third flight carrying 10 tons of humanitarian assistance has departed for Kathmandu. External Affairs Minister Dr. S. Jayashankar informed this in a social media post. The minister said that the assistance includes portable generator sets, dignity kits, food packets and water purification tablets. Dr. Jayashankar said that an 11-member team of doctors, paramedics and Reiki team for tunnel rescue operation